റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയ്ൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 4, ക്രിസ്തുവർഷം 2026, ജൂലൈ 20, തിങ്കളാഴ്ച. എല്ലാ മാന ശ്രോതാക്കൾക്കും പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

0: എല്ലാ മനുഷ്യർക്കും പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. പക്ഷേ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. ഗിൽബർട്ട് എന്നുപേരുള്ള ഒരു കൊച്ചുപയ്യൻ, ഒരിക്കൽ അവൻ പഠിക്കുന്ന സ്കൂളിൽ ഒരു മത്സരം നടന്നു. മത്സരം ഇതാണ്: ഒരു കാറുണ്ടാക്കുക. മരക്കഷണങ്ങളും അതിനെ യോജിച്ച സാമഗ്രികളുമൊക്കെ സ്കൂളിൽ നിന്ന് അധ്യാപകൻ നൽകി. വീട്ടിൽ പോയി മാതാപിതാക്കളുടെ സഹായത്തോടെ ആ കാറുണ്ടാക്കുക. മത്സര ദിവസം എല്ലാവരും ഒരുമിച്ച് സ്കൂളിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കുക, ഇതായിരുന്നു മത്സരത്തിൻ്റെ ക്രമം. ഗിൽബർട്ട് സന്തോഷത്തോടെ അട്ടഹസിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടിയെത്തി. സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയെ അവൻ വിളിച്ചു പറഞ്ഞു: പപ്പ, മമ്മി, കാറുണ്ടാക്കാൻ എന്നെ സഹായിക്കണം. കുട്ടിക്കളിക്ക് ഞാനില്ല, നീ വേറെ വഴി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പപ്പ അവനെ കൈയൊഴിഞ്ഞു. അവൻ അവൻ്റെ അമ്മച്ചിയുടെ സഹായത്തോടെ ആ കളിപ്പാട്ടം, ആ കാറുണ്ടാക്കി മത്സര ദിവസം സ്കൂളിലെത്തി. അവൻ ചുറ്റും നോക്കി, കുട്ടികളൊക്കെ മത്സരത്തിന് തയ്യാറായി നിൽക്കുന്നു. എല്ലാ കുട്ടികളും അവരവരുടെ മാതാപിതാക്കളുടെ ഒപ്പം വന്നിരിക്കുന്നു. മാതാപിതാക്കൾ ചുറ്റും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഗിൽബർട്ട് ഏറെ ദൈന്യതയോടെ നോക്കി. അവൻ്റെ അമ്മച്ചി മാത്രം അവൻ്റെ കൂടെയുണ്ട്. മത്സരം ആരംഭിച്ചു. നിരനിരയെ നിർത്തിയിരിക്കുന്ന കാറുകൾ മുൻപോട്ട് തള്ളി നീക്കുന്നു. ഏറ്റവും ആദ്യം ഫിനിഷിംഗ് ലൈൻ കടക്കുന്ന കാർ ജയിക്കുന്നു. ഇതായിരുന്നു മത്സരം. മത്സരത്തിൻ്റെ അവസാന റൗണ്ടിൽ ഗിൽബർട്ടും മറ്റൊരു സുഹൃത്തും എത്തി. അങ്ങനെ ഫൈനൽ റൗണ്ടിലേക്ക് മത്സരം പ്രവേശിക്കുകയാണ്. ഫൈനലിന് വിസിൽ മുഴങ്ങുന്ന മുൻപ് ഗിൽബർട്ട് പറഞ്ഞു: എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അവൻ ആ ജനക്കൂട്ടത്തിന് മുൻപിൽ മുട്ടുകുത്തി കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. മത്സരം കഴിഞ്ഞു. ഗിൽബർട്ട് വിജയിയായി. വിജയിക്കുള്ള സമ്മാനം നൽകുന്നതിന് മുൻപ് പ്രഥമ അധ്യാപകൻ അവനോട് ചോദിച്ചു: ഗിൽബർട്ട്, മത്സരത്തിന് മുൻപ് നീ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് ഈ മത്സരം വിജയിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? ശാന്തതയോടെ, ഒരു ചെറു പുഞ്ചിരിയോടെ ഗിൽബർട്ട് ഇപ്രകാരം മറുപടി നൽകി: മത്സരത്തിന് മുൻപ് കണ്ണുകളടച്ചു കരങ്ങൾ കൂപ്പി ഈ ജനസമുദ്രത്തിന് മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചത് ഈ മത്സരം വിജയിക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഈ മത്സരത്തിൽ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ കരയാതിരിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയായിരുന്നു. പരാജയപ്പെട്ടാൽ കരയാതിരിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണോ നമ്മുടെ പ്രാർത്ഥന, അതോ പരാജയപ്പെടാതിരിക്കാനോ?
1: നീർച്ചാലുകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ആന്റണി ടി ജെ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൽഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൽഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൌപദി മുർമു കാണും. മാൾഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം അവിടുത്തെ ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി നാളെയും മറ്റന്നാളും മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്റ്റോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്റ്റോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൌപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, IT അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൌപദി മുർമു കാണും.
0: ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതി നമസ്തേ നടപ്പിലാക്കുന്നു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. റിപ്പോർട്ട്.
1: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് ഹൌസിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്താനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നു. സമ്മേളനത്തിൽ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനിർമ്മാണ നടപടികളെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകൾ, അർത്ഥവത്തായ പങ്കാളിത്തം, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ പാലിക്കൽ എന്നിവയുടെ പ്രാധാന്യം യോഗത്തിൽ സ്പീക്കർ എടുത്തുപറഞ്ഞു.
0: ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനീട്ടം. സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിരീടദാഹവുമായി അർജന്റീനയുടെ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്ത സ്പെയിൻ മുന്നേറ്റക്കാരെ പരമാവധി പ്രതിരോധിച്ചെങ്കിലും ഒടുവിൽ അർജന്റീനയ്ക്ക് പിടിവിട്ടു. എക്സ്ട്രാ സമയത്തിലേക്ക് നീങ്ങിയ ഫൈനൽ പോരാട്ടത്തിന്റെ 106 മിനിറ്റിൽ സമനില പൊട്ടിച്ച് സ്പെയിൻ ഗോൾ പിറന്നു. പെനാൾട്ടി ബോക്സിൽ നിക്കോ വില്യംസ് തലകൊണ്ട് മറിച്ചു കൊടുത്ത പന്തിൽ ഫെറാൻ ടോറസിന്റെ തകർപ്പനടി അവസാന രക്ഷകൻ എമിലിയാനോ മാർട്ടിനസേയും കടന്നു വരയിൽ. 16 വർഷങ്ങൾക്കിപ്പുറം സ്പാനിഷ് മുത്തം ഫിഫ ലോക കിരീടത്തിൽ ഉറപ്പിച്ച സുവർണ നിമിഷം. 10 പേരായി ചുരുങ്ങിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞ അർജന്റീനയ്ക്ക് കളിയിൽ ഒരിക്കൽ പോലും സ്പാനിഷ് പ്രതിരോധത്തെ പിളർത്താനായില്ല. തുടർച്ചയെ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടെത്തിയ അർജന്റീന മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് നീക്കങ്ങളുടെ കാഴ്ചക്കാർ മാത്രമായി മാറുകയായിരുന്നു. എമാലിന്റെയും വയർ സാമ്പിളിന്റെയും തകർപ്പൻ ഷോട്ടുകൾ ഉൾപ്പെടെ 20 സ്പെയിൻ ഗോൾ ശ്രമങ്ങൾ തടഞ്ഞ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ ജീവൻ അധിക സമയം വരെ നീട്ടി നൽകിയത്. പകരക്കാരായി നിക്കോ വില്യംസും പെഡ്രിയും മെറീനയും എത്തിയതോടെ സ്പെയിന്റെ ആക്രമണങ്ങൾ കൂടുതൽ മൂർച്ചയേറി. കളിയുടെ അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗോൾ ശ്രമങ്ങൾ സ്പെയിൻ പ്രതിരോധം നിഷ്ഫലമാക്കി. അതെ, മെസ്സിപ്പട വീണിരിക്കുന്നു. ഇനി സ്പെയിൻ ലോക ഫുട്ബോൾ ആധിപത്യത്തിന്റെ പുതിയ മേൽവിലാസമായി 2030 വരെ അവർ അറിയപ്പെടും.
3: ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വിലമതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കൽക്കരി പാടങ്ങളിൽ CISF നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഇത് പിടിച്ചെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. ആഘോഷിക്കുക, സൃഷ്ടിക്കുക, മാറ്റമുണ്ടാക്കുക എന്നതാണ് ഈ വർഷത്തെ ചെസ് ദിന പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSC നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3-ാം ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ലിത്വാനിയയിലെ വിൽസിനയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 സ്വർണവും 3 വെള്ളിമെഡലുകളും നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണമെഡൽ നേടിയത്. പശ്ചിമബംഗാൾ താരം സൌമിൽ മൈതി, രാജസ്ഥാനിലെ നിഷിത് കലാനി, പഞ്ചാബിന്റെ അൻമോൾ കുമാർ എന്നിവരാണ് വെള്ളിമെഡലുകൾ കരസ്ഥമാക്കിയത്. 58-ാമത് അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ 4 സ്വർണമെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ടീമിന്റെ മികവും സമർപ്പണവും ശാസ്ത്ര അഭിനിവേശവും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയെന്ന് മോദി പറഞ്ഞു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ഷട്ട്ലർ PV സിന്ധുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാഡ്മിന്റന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിന്ധുവിന്റെ നേട്ടം യുവ അത്ലറ്റുകൾക്ക് കായിക രംഗത്ത് മികവ് പുലർത്താൻ പ്രചോദനമാകുമെന്നും ദ്രൌപദി മുർമു പറഞ്ഞു. സിന്ധുവിന്റെ നേട്ടം രാജ്യത്തിന്റെ അഭിമാനത്തെ ഉയർത്തിയതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 12-ാമത് മലബാർ റിവർ ഫെസ്റ്റിവൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട്ട് കോടഞ്ചേരി കൈനടി എസ്റ്റേറ്റിലെ തുഷാരഗിരി അഡ്വഞ്ചർ പാർക്കിൽ ഓഫ് റോഡ് ഫൺ റൈഡും കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും നടത്തി. സ്റ്റോക്ക്, മോഡിഫൈഡ്, ലേഡീസ്, ടൂ വീലർ ഡ്രൈവർ എന്നീ വിഭാഗങ്ങളിലാണ് ഓഫ് റോഡ് ഫൺ റൈഡ് അരങ്ങേറിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് സൌത്ത് കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും ചെളിക്കളിയും നടന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽക്കാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. 52 പള്ളിയോടങ്ങളിലെ 5200 തുഴച്ചിലുകാർക്കും പള്ളിയോട പ്രതിനിധികൾക്കും ഇൻഷുറൻസ് പോളിസി പള്ളിയോട സേവാ സംഘത്തിനുവേണ്ടി മന്ത്രി കെ മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഏറ്റുവാങ്ങി. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്ത മാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSC നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ് ടെക്, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 രാഘവസുധാസാഗരം, 10:00 മിണ്ടിയും പറഞ്ഞു, 11:15 ഫൺഫ്യൂഷൻ, 11:50 കൂടെയുണ്ടൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 4:30 പാട്ടിന്റെ പാലാഴി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:25 ദേശീയ വാർത്തകൾ, 8:30 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 9:00 നിർശാലികൾ, 9:15 ടൈം പാസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം ഖാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു.
1: ചില വീടുകളിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ നിയന്ത്രിക്കുന്നതായി പറയപ്പെടുന്നുണ്ട്. അങ്ങനെ നിയന്ത്രിക്കുന്ന സ്ത്രീകളെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതേക്കുറിച്ച് ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. ഇങ്ങനെയുള്ള സ്ത്രീകളെ മനസ്സിലാക്കാൻ ചില സന്ദർഭങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. കുടുംബത്തിൽ സ്നേഹത്തോടെ കഴിഞ്ഞ പുരുഷൻ വിവാഹ ശേഷം തന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടത്ര പരിഗണന നൽകാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഭാര്യയുടെ ഇടപെടൽ ഉണ്ടായതായി സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത്, അദ്ദേഹത്തിന്റെ അടുപ്പം ഭാര്യ വീട്ടുകാരോട് കൂടുതലായി പോയെന്നും വരാം. ഭാര്യയുടെ ഇടപെടലുകൾ മറ്റു തലങ്ങളിലും ഉണ്ടാകുന്നെങ്കിൽ ഇത്തരക്കാരെ നാട്ടുകാർ ഒരു ഓമന പേരിട്ട് വിളിക്കും. എന്താണെന്നല്ലേ? പെങ്കോന്തൻ. ചുരുക്കത്തിൽ, ഭർത്താവിനെ അയാളുടെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റുക എന്നതായിരിക്കും ഇത്തരം പെൺകുട്ടികളുടെ ഉദ്ദേശം. ഇനി ഇത്തരം സ്ത്രീകളെ മനസ്സിലാക്കാൻ മറ്റൊരു വഴിയുണ്ട്. ഇവർ ഭർത്താവിന്റെ ഫോൺ ഇടയ്ക്കൊക്കെ എടുത്ത് പരിശോധിക്കും. ആരൊക്കെ വിളിച്ചു, ആരാണവർ, എന്തിനാ വിളിച്ച് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ആവർത്തിച്ചേക്കാം. ഇനി തന്റെ ഭർത്താവിന്റെ കുടുംബം സാമ്പത്തികമായി പുറകിലാണെങ്കിലോ? നിയന്ത്രിക്കാനുള്ള ത്വര ഇത്തരക്കാരിൽ കൂടുതലായിരിക്കും. ഇത് ലൈംഗിക കാര്യങ്ങളിലും പ്രസക്തമാണ്. ഇനി ചെറിയൊരു തെറ്റ് ഭർത്താവിൽ നിന്നുണ്ടായാലോ, അവിടെ വീട്ടുകാരിൽ നിന്നായാലോ, അത് എടുത്തു പറഞ്ഞ് ഭർത്താവിനെ ഇടിച്ചു താഴ്ത്തി കെട്ടാനും ഇവർ ശ്രമിച്ചേക്കാം. ഇനി ഇതുകൂടാതെ ചില വ്യക്തിത്വ വൈകല്യമുള്ള സ്ത്രീകളുണ്ട്. അതായത് ബോർഡർ ലൈൻ നാർസിസ്റ്റിക് വ്യക്തിത്വ വൈകല്യമുള്ളവർ. ഇവർ എപ്പോഴും ഭർത്താവിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും. കുടുംബത്തെ സുഖകരമായ പോക്കും നടത്തിപ്പിനും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും അല്പം മേധാവിത്വം നല്ലതാണ്. പക്ഷേ ഇത് പരിധി വിട്ടാലോ പ്രശ്നമായി പോകും. ഏതായാലും മേധാവിത്വ രീതിയിലുള്ള പെരുമാറ്റം ഗുണകരമായ ഒരു കുടുംബജീവിതത്തിന് നല്ലതല്ല എന്ന് ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് ലഭിക്കാൻ ഈ പരിപാടി മുടങ്ങാതെ ഇതേ സമയം കേൾക്കുക. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോൾ.

0: www.iobbank.in. ശ്രദ്ധിക്കുക, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്.
1: ഇനി മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമു

0: മുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഒരു റിപ്പോർട്ട്.
1: വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായ നികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 40 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 50-ലധികം നേതാക്കൾ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സാമ്പത്തിക ഉപദേശക സമിതി യോഗം ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിയാത്മക ചർച്ചകൾക്കും അർത്ഥവത്തായ പങ്കാളിത്തത്തിനും വർഷകാല സമ്മേളനത്തിൽ പ്രാധാന്യം നൽകണമെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം ചരിത്രപരമാകുമെന്ന് മാൾഡോവ റൊമാനിയ അംബാസിഡർ മനോജ് കുമാർ മൊഹാപാത്ര പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവിൻ ബന്ധങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ജന്തർ മന്ദിറിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ചിനും ഘോഷയാത്രയ്ക്കും അനുമതി തേടുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. 2023 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രദേശത്ത് പ്രാബല്യത്തിൽ ഉണ്ടെന്നും അതിനാൽ ജന്തർ മന്ദർ ഒഴികെ മറ്റിടങ്ങളിൽ അഞ്ചോ അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 58-ാമത് അന്താരാഷ്ട്ര രസതന്ത്ര ഒളിമ്പ്യാഡിൽ 4 സ്വർണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ സമർപ്പണവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ ലാറ്റിനമേരിക്കൻ കരുത്തരായ അർജന്റീനയെ വീഴ്ത്തി സ്പെയിനിന് ലോകകിരീടം. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പട വിജയക്കൊടി പാറിച്ചത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ 2-ാം ലോകകപ്പ് കിരീട നേട്ടമാണിത്. വിശദാംശങ്ങളിലേക്ക്.
1: 2010-ൽ ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. മത്സരത്തിലുടനീളം സ്പെയിൻ നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോൾ സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു. സ്പാനിഷ് പ്രതിരോധം കാത്ത കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനിയൻ നിര പാടെ പതറിപ്പോയി. മത്സരത്തിൽ മൊത്തം 120 മിനിറ്റ് കളിച്ചിട്ടും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉതിർക്കാനായത്. ഇതിനിടെ ഇഞ്ചുറി ടൈമിൽ 2-ാം മഞ്ഞ കാർഡും പിന്നാലെ മാച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയതും കനത്ത തിരിച്ചടിയായി. അതിനിടെ ഗ്രൌണ്ടിന് പുറത്തെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണിക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇന്നലെ പരിസമാപ്തിയായത്. സ്പെയിനിന്റെ കിരീട നേട്ടം സമ്മാനിച്ച ഓർമ്മകളുമായി 2030-ലെ ലോകകപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഫുട്ബോൾ ആരാധകർ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മെറ്റലൈഫ് സ്റ്റേഡിയത്തിലെ കലാശക്കളിയിൽ ഇതിഹാസ താരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകടൽ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി. അവസാന വിസിലോടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഇനി 2030-ൽ യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരു നാടും മരണമില്ല.
0: ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബേഥേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദി സീരീസ്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ഏറ്റവും ആധുനികമായ ചില ശാസ്ത്ര കണ്ടെത്തലുകളെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. അതിൽ ആദ്യത്തേതാണ് ബയോ ഹാക്കിങ്ങും ജീൻ എഡിറ്റിങ്ങും. ബയോ ഹാക്കിങ്ങിലൂടെ ഡിസൈനർ ലൈഫ് വാഗ്ദാനം ചെയ്തുള്ള പരസ്യങ്ങൾ ഈയിടെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും കാണുന്നുണ്ടല്ലോ. ഫോണും കമ്പ്യൂട്ടറുമൊക്കെ ഹാക്ക് ചെയ്യുന്നത് പോലെയുള്ള എന്തെങ്കിലുമാണോ ഇതെന്ന് സംശയമുണ്ടാകാം. ഫോൺ ഹാക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവശാസ്ത്രത്തെ എന്തുകൊണ്ട് ഹാക്ക് ചെയ്തുകൂടാ എന്ന ചിന്തയാണ് ബയോ ഹാക്കിങ്ങിന് ആധാരം. കമ്പ്യൂട്ടർ പ്രോഗ്രാമറെ പോലെ ശരീരം എന്ന കമ്പ്യൂട്ടറിനെ ഹാക്ക് ചെയ്യുകയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ബയോ ഹാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീരത്തിൻ്റെ രഹസ്യ കോഡുകളായ ജീനുകളെ മാപ്പ് ചെയ്യുകയും പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. നിർമ്മിത ബുദ്ധിയും റബോട്ടുകളുമെല്ലാം ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ ബയോ ഹാക്കിങ്ങിൻ്റെ സാധ്യത അനന്തമാണ്. ജനറ്റിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, നിർമ്മിത ബുദ്ധി, പോഷകശാസ്ത്രം, ഔഷധശാസ്ത്രം, സൈക്കോളജി തുടങ്ങിയവയുടെ സമഗ്രവും സംയോജിതവുമായ ഉപയോഗത്തിലൂടെയാണ് ബയോ ഹാക്കിംഗ് സാധ്യമാകുന്നത്. ചുരുക്കത്തിൽ, ബയോ ഹാക്കിംഗ് എന്നത് മനുഷ്യ ശരീരത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള മാർഗമാണ്. ജീനുകളുടെ രൂപരേഖ തയ്യാറാക്കി അതിനനുസരിച്ചുള്ള ആഹാരക്രമം, പോഷകം, ഔഷധം, വ്യായാമം, ജീവിതചര്യ എന്നിവ സ്വായത്തമാക്കുന്നതാണ് രീതി. അതിൻ്റെ ഭാഗമായി ഹോർമോൺ നിയന്ത്രണം, മസ്തിഷ്കത്തിൻ്റെ ഉത്തേജനം, ബയോ ഫീഡ്ബാക്ക് ചീപ്പുകൾ, ഫിറ്റ്നസ് ട്രാക്കറുകൾ, കമ്പ്യൂട്ടർ നിയന്ത്രിത ഇംപാക്റ്റുകൾ എന്നിവയൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്. ജീനിൻ്റെ സ്വഭാവം മാറ്റാതെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന സങ്കേതമാണ് എപ്പിജെനറ്റിക്സ്. ഉദാഹരണത്തിന്, ചില പ്രത്യേക ജീവിതശൈലി കൊണ്ട് ചില ജീനുകളെ ഓഫാക്കാനും ഓണാക്കാനും പറ്റും. ആൻറ്റി ഓക്സിഡൻ്റ് സമൃദ്ധമായുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ ട്യൂമർ സപ്രസർ ജീൻ ഓണാകാൻ സാധ്യതയേറുകയാണ്. അങ്ങനെയാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ പുകയില ഉപയോഗിക്കുമ്പോൾ ഓങ്കോ ജീൻ ഓണാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നുണ്ട്. ഈ വിജ്ഞാനവും ജീനുകളുടെ സ്വഭാവ സവിശേഷതകളും ഉപയോഗപ്പെടുത്തി ജീവിതചര്യ നിയന്ത്രണത്തിലൂടെ ബയോ ഹാക്കിംഗ് സാധ്യമാക്കാം. ജനിതകശാസ്ത്രവും ബയോ ഹാക്കിങ്ങുമായി അഭേദ്യമായ ബന്ധം തന്നെയാണുള്ളത്. ബയോ ഹാക്കിങ്ങിൽ ജീൻ എഡിറ്റിംഗ് ഉപയോഗപ്പെടുത്തിയുള്ള പഠനങ്ങൾ അതിവേഗം ഇപ്പോൾ നടക്കുന്നുണ്ട്. ജീനുകളെ നേരിട്ട് എഡിറ്റ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. DNA ചില പ്രത്യേക ജീനുകൾ എഡിറ്റ് ചെയ്യുന്ന ഈ സാങ്കേതിക വിദ്യയ്ക്ക് 2020 നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ജെനിഫർ ഡുഡ്നോ, ഇമ്മാനുവൽ കാർപ്പൻ്റർ എന്നീ ശാസ്ത്രജ്ഞർക്കാണ് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. Cas9 എന്ന എൻസൈം കത്രിക ഉപയോഗിച്ച് അവർ നടത്തിയ ഈ ജിനോം എഡിറ്റിംഗ് വൈകല്യമുള്ള ജീനിൻ്റെ സ്ഥാനത്ത് ആരോഗ്യമുള്ള ജീനിനെ സ്ഥാപിക്കാനുള്ള ഗവേഷണത്തിന് വൻ സംഭാവനയാണ് നൽകിയത്. ബയോ ഹാക്കിംഗ് വിദഗ്ധർക്ക് കരുത്തു പകരുന്നതായിരുന്നു ഈ കണ്ടെത്തൽ. ജനിതക ഭക്ഷണം അഥവാ വ്യക്തി അധിഷ്ഠിത പോഷകങ്ങളാണ് ബയോ ഹാക്കിങ്ങിൻ്റെ മറ്റൊരു ഉപാധിയായി പറയുന്നത്. ഓരോരുത്തരുടെയും ജനിതക പ്രകൃതിക്ക് യോജിച്ച ഭക്ഷണങ്ങൾ നിർദ്ദേശിക്കുന്ന കമ്പനികൾ ഇപ്പോൾ തന്നെ ഏറെയുണ്ട്. ജനിതക പ്രവണതകളുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ളതും ഭാവിയിൽ വരാൻ സാധ്യതയുള്ളതുമായ രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബയോ ഹാക്കിങ്ങിലൂടെ ലഭ്യമാകും. അത്തരം രോഗങ്ങൾക്ക് കാരണമായ ജീനുകളും അവ ഓൺ ആകാതിരിക്കാനുള്ള പ്രതിരോധ ജീവിത ക്രമങ്ങളും ലഭ്യമാകുന്നതോടെ ഭാവിയിലെ ചികിത്സാ രീതികൾ തന്നെ അടിമുടി മാറാം. മാറാം എന്നല്ല, മാറും എന്നുള്ളതാണ് വസ്തുത. പ്രത്യേക രോഗത്തിനുള്ള പ്രവണത ജീൻ മാപ്പിംഗിൽ കണ്ടെത്തിയാലേ ആ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഭക്ഷണം, ജീവിതചര്യ, ആന്റി ഓക്സിഡന്റുകൾ, ഹോർമോണുകൾ, സൂക്ഷ്മമൂലകങ്ങൾ എന്നിവ നിർദ്ദേശിക്കാൻ കഴിയും. ഒരാൾക്ക് തൻ്റെ ജനിതകരേഖ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ഡിസൈൻ ചെയ്യാൻ കഴിയുമെന്നത് ചെറിയ കാര്യമല്ല. ഭാവിയിലെ മനുഷ്യർ ബയോഹാക്ക് ചെയ്യപ്പെട്ടവരായിരിക്കും. ജനിതക എഡിറ്റിംഗ് പരീക്ഷണഘട്ടത്തിലാണ്. ഇത് പ്രകൃതിയ അനുയോജ്യമല്ലാത്തതിനാൽ ദൂരവ്യാപകമായതും പ്രവചനാതീതവുമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നും ഒരാശങ്കയുണ്ട്. പരിണാമത്തിലൂടെ വികസിച്ചു വരുന്ന ജനിതക രൂപരേഖ മാറ്റി വരയ്ക്കാൻ മനുഷ്യൻ പുറപ്പെടുന്നതോടെ പരിണാമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ചിലപ്പോൾ നിരാകരിക്കപ്പെടാം. വിദഗ്ധ ഡോക്ടറുടെ മേൽനോട്ടമില്ലാതെ സപ്ലിമെൻറ്റുകൾ അമിതമായി കഴിക്കുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നൈസർഗികമായ ഹോർമോണാണ് പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ടത്. ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പലതും സൃഷ്ടിച്ചേക്കാമെന്നും ഉത്കണ്ഠയുമുണ്ട്. ഇനി മറ്റൊരു ശാസ്ത്ര കണ്ടെത്തലാണ് ഖരാവസ്ഥയിൽ പ്രകാശം. ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ്. പ്രകാശത്തെ എങ്ങനെ ഖരാവസ്ഥയിലാക്കുമെന്നുള്ളത്. പ്രകാശം കണികൾ ആണെന്നും അല്ല തരംഗങ്ങളാണെന്നും അതുമല്ല രണ്ടും ചേർന്നതാണെന്നുമുള്ള നിരവധി സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. വൈദ്യുത കാന്തിക മണ്ഡലങ്ങളുടെ സംയോജിത രൂപമായും ഊർജത്തിൻ്റെ പാക്കറ്റുകളായും ഒക്കെ പ്രകാശത്തെ വിവക്ഷിക്കാറുണ്ട്. പ്രകാശം ഉണ്ടാകുന്നത് എങ്ങനെ, പിന്നീട് അതിന് എന്ത് സംഭവിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ ഇത്തരം സിദ്ധാന്തങ്ങൾ അനിവാര്യവുമാണ്. ഈ പശ്ചാത്തലത്തിൽ ഇറ്റാലിയൻ ഭൗതിക ശാസ്ത്രജ്ഞരുടെ പുതിയ ഒരു കണ്ടെത്തൽ ശ്രദ്ധേയമാവുകയാണ്. പ്രകാശത്തിൻ്റെ ക്വാണ്ടം കണികകളായ ഫോട്ടോണുകളെ സൂപ്പർ സോളിഡ് അവസ്ഥയിൽ അഥവാ അതിഖരാവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇറ്റലിയിലെ സി എൻ ആർ നാനോ ടെക്കിലെ അന്റോണിയ ജിയൻ ഫ്രോണ്ടോൺ, ഡേവിഡ് നിഗ്രോ എന്നീ ശാസ്ത്രജ്ഞർ ദ്രവ്യത്തിൻ്റെ മൂന്ന് അവസ്ഥകളാണല്ലോ ഖരം, ദ്രാവകം, വാതകം. ഇവയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുമുണ്ട്. ഇവയിൽ സ്വതന്ത്രമായി ഒഴുകാൻ കഴിവുള്ള ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളെ ദ്രവങ്ങൾ എന്നും വിളിക്കുന്നു. ഊഷ്മാവ് തീരെ കുറഞ്ഞ് അബ്സല്യൂട്ട് സീറോ അഥവാ മൈനസ് 273.15 ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കുന്ന അവസരത്തിൽ പദാർത്ഥങ്ങൾ അസാധാരണമായ മറ്റവസ്ഥകളിലേക്ക് നീങ്ങാറുണ്ട്. അതിദ്രവാവസ്ഥ, അതിഖരാവസ്ഥ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് തുടങ്ങിയ അവസ്ഥകൾ ഇതിന് ഉദാഹരണമാണ്. ദ്രവങ്ങൾക്ക് ഒഴുകി നടക്കാനുള്ള പ്രതിരോധം ഇല്ലാതാകുന്ന അവസ്ഥയാണ് അതിദ്രവാവസ്ഥ അഥവാ സൂപ്പർ ഫ്ലൂയിഡിറ്റി. അതിശീത ഊഷ്മാവുകളിൽ അത്തരം അവസ്ഥയിലുള്ള ദ്രവങ്ങൾ പാത്രങ്ങളിൽ നിന്ന് സ്വയം മുകളിലേക്ക് ഒഴുകി വശങ്ങളിലൂടെ പുറത്തു വരാറുണ്ട്. ദ്രാവകാവസ്ഥയിലുള്ള ഹീലിയം ഇതിന് ഉദാഹരണമാണ്. സൂപ്പർ ഫ്ലൂയിഡിറ്റി പ്രദർശിപ്പിക്കുന്ന ദ്രവങ്ങളിൽ ക്രിസ്റ്റലുകളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ക്രമീകൃത അവസ്ഥ നിലവിൽ വന്നാൽ അവയെ അതിഖരങ്ങൾ അഥവാ സൂപ്പർ സോളിഡുകൾ എന്ന് വിളിക്കും. അതിശീതാവസ്ഥയിൽ ദ്രവ്യത്തിലെ ആറ്റങ്ങളെ അതിഖരാവസ്ഥയിൽ എത്തിക്കുന്നതിൽ ശാസ്ത്രം ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രകാശത്തിൻ്റെ ഊർജ പാക്കറ്റുകൾ അഥവാ കണികകളായ ഫോട്ടോണുകളെ അത്തരം അതിഖരാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന പഠനങ്ങളുടെ പ്രത്യേകത. ഒരു ഫോട്ടോണിക് അർദ്ധചാലകത്തിലെ ഫോട്ടോണുകളെ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചാണ് പ്രകാശത്തിൻ്റെ അതിഖരാവസ്ഥ ഇപ്പോൾ സാധ്യമാക്കിയത്. വിവര കൈമാറ്റത്തിനായി സാധാരണ ഉപയോഗിക്കുന്ന ഇലക്ട്രോണുകൾക്ക് പകരം ഫോട്ടോണുകൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഫോട്ടോണിക് അർദ്ധചാലകത്തിൻ്റേത്. ഒരു ഫോട്ടോണിക് അർദ്ധചാലകത്തിലെ ഫോട്ടോൺ കണ്ടൻസറ്റുകളുടെ ക്രമീകരണം ഒരു സൂപ്പർ സോളിഡിറ്റിന്റെ ക്രമീകരണ സ്വഭാവത്തിന് സമാനമാണ്. പ്രകാശത്തെ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥയിലേക്ക് മാറ്റിയ പരീക്ഷണങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ തന്നെ വിജയിച്ചിരുന്നെങ്കിലും ഫോട്ടോണുകളും കൃത്യമായ ക്രമീകരണത്തോടുകൂടിയ സൂപ്പർ സോളിഡ് ആക്കുന്നതിൽ ആദ്യമായാണ് ഇപ്പോൾ വിജയം നേടുന്നത്. പ്രകാശത്തെ സൂപ്പർ സോളിഡാക്കാൻ അതിശീത സാഹചര്യങ്ങൾ ആവശ്യമില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. ക്വാണ്ടം ഭൗതിക രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നതാണ് ഈ പുതിയ കണ്ടെത്തൽ. അതായത് പ്രകാശത്തെ ഖരാവസ്ഥയിൽ എത്തിക്കാം എന്നുള്ള ഈ കണ്ടെത്തൽ. ഇനി പറയാൻ പോകുന്നത് മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ്. അതായത് സയൻസിന്റെ ചരിത്രം മൈക്രോസ്കോപ്പുകളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. കാലഘട്ടങ്ങളിലൂടെയുള്ള മൈക്രോസ്കോപ്പിന്റെ വളർച്ച വളരെ വലുതാണ്. ഏറ്റവും ആധുനികമായി കണ്ടെത്തിയ ചില മൈക്രോസ്കോപ്പുകളാണ് പല ശാസ്ത്ര വിജയത്തിൻ്റെയും മുതൽക്കൂട്ടായത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഏറ്റവും ആധുനിക മൈക്രോസ്കോപ്പാണ് ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയാം. 2017 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 3 ശാസ്ത്രജ്ഞർക്ക് കിട്ടിയത് ഈ കണ്ടെത്തലിനാണ്. 20th century തുടക്കത്തിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ എത്തിയെങ്കിലും പ്രോട്ടീൻ, RNA, DNA തുടങ്ങിയ അതിസൂക്ഷ്മ ഘടനകളെ തനത് പരിസ്ഥിതിയിൽ പഠിക്കാൻ ഇവ പര്യാപ്തമായിരുന്നില്ല. ഇലക്ട്രോൺ രശ്മികൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചൂടിൽ പരിശോധനയ്ക്ക് വെക്കുന്ന ജൈവ മാതൃകകൾ നശിച്ചു പോകുന്നത് കൊണ്ടാണ് ഇത്. ഇതിനൊരു പരിഹാരമാണ് ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ചലിക്കുന്ന ജൈവ തന്മാത്രകളെ ചലനത്തിനിടയിൽ തന്നെ അവയുടെ സ്വാഭാവിക രൂപത്തിന് കോട്ടം വരാതെ ശീതീകരിക്കാനും പരമാണുവിന്റെ തരത്തിലുള്ള കൃത്യതയോടെ ചിത്രങ്ങൾ പകർത്താനും സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇത്. അങ്ങനെയാണ് ക്രയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത്. ഭീകര രോഗമായ സിക വൈറസിനെ കണ്ടെത്തിയത് ഈ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെയാണ്. മറ്റൊരു ആധുനിക മൈക്രോസ്കോപ്പാണ് അണുശക്തി മൈക്രോസ്കോപ്പ്. അതായത് വെളിച്ചം ഉപയോഗിക്കാതെ ആറ്റങ്ങളുടെ ഇടയിലെ ബലം അളന്ന് വിവിധ തന്മാത്രകളുടെ ചിത്രീകരണം സാധിക്കുന്ന തരത്തിലുള്ള ഉപകരണമാണ് അണുശക്തി സൂക്ഷ്മദർശിനി, അതായത് ആറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്. ഒരു വൈറസിനേക്കാൾ ചെറുതാണ് ഈ മൈക്രോസ്കോപ്പിന്റെ തുമ്പ്. ജീവകോശങ്ങളിലെ വിവിധ പ്രവർത്തനങ്ങളെ അതാത് സമയത്ത് രേഖപ്പെടുത്താൻ ഇത് ഉപയോഗിക്കാം. നാനോ ടെക്നോളജി രംഗത്ത് ഇന്ന് ഏറെ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് അണുശക്തി സൂക്ഷ്മദർശിനി. മറ്റൊന്ന്, അതാണ് ഏറ്റവും ആധുനികം, സ്കാനിംഗ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. അതായത് ഒരു ആറ്റം മാത്രമുള്ള സൂചി ഉപയോഗിച്ച് വിവിധ പ്രതലങ്ങളിലൂടെ നീങ്ങി അവിടുത്തെ ആറ്റങ്ങളുടെ ഉയർച്ച താഴ്ചകൾ ഒരു ഭൂപടത്തിലേതുപോലെ ചിത്രീകരിക്കുന്ന രീതിയാണ് സ്കാനിംഗ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടെത്തലിന് 1996 അതിൻ്റെ ശാസ്ത്രജ്ഞർക്ക് നൊബേൽ പുരസ്കാരം കിട്ടിയിരുന്നു. ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ ചില കണ്ടെത്തലുകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. നിങ്ങളിൽ അഹന്ത കൂടുതലുണ്ടോ, തിരിച്ചറിയണമോ, അതേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നത് കൂടുതലും തങ്ങളിൽ കുടികൊള്ളുന്ന ഞാനെന്ന ഭാവം, അതായത് ഈഗോ ആണ്. അത് എത്രത്തോളം നിങ്ങളിൽ ഉണ്ട് എന്ന് തിരിച്ചറിയണമോ? എങ്കിൽ ഞാൻ ഇനി പറയുന്ന ചോദ്യാവലി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ പറയുന്ന പോലെയെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും നിങ്ങൾ ഓർമ്മിക്കുക അല്ലെങ്കിൽ എഴുതി വയ്ക്കുക. ശേഷം നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ഇനി പറയുന്ന കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കുക. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഉചിതമായ പരിഹാര വഴികൾ തേടുകയും വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. എങ്കിൽ ഓരോന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, ഓരോ തർക്കത്തിലും എപ്പോഴും താൻ തന്നെ ശരിയായിരിക്കണമെന്ന് തോന്നാറുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതിൽ ശരിയെന്ന് തോന്നുന്നെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും കണക്കാക്കുക. രണ്ടാമത്തെ ചോദ്യം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയോ വിമർശനങ്ങളെയോ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നോ? അതും അതുപോലെയെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും കുറിച്ചു വയ്ക്കുക. മൂന്നാമതായി, മറ്റുള്ളവരുമായി തങ്ങളെ തന്നെ താരതമ്യം ചെയ്യാൻ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ശ്രമിക്കാറുണ്ടോ? അത് ഇതുപോലെ തന്നെ, അതുപോലെയെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും പ്രകടിപ്പിക്കും. നാലാമതായി, മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും പ്രശംസയും ഇടയ്ക്കൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും വിളിക്കാം. അഞ്ചാമതായി, തെറ്റ് സംഭവിക്കുമ്പോൾ ക്ഷമ ചോദിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? ഇത് പ്രധാനമായൊരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്ന് വിളിക്കുക. ചുറ്റുമുള്ളവരെക്കാൾ നിങ്ങൾ ശ്രേഷ്ഠരാണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അതാണ് ആറാമത്തെ ചോദ്യം. അതുപോലെയെങ്കിൽ യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നും വിളിക്കുക. ഏഴാമത്തെ ചോദ്യം, വെല്ലുവിളികൾ നേരിടുമ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ പ്രതിരോധത്തിലാകാറുണ്ടോ? അതുപോലെയെങ്കിൽ യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്ന് രേഖപ്പെടുത്തുക. എട്ടാമതായി, മറ്റുള്ളവരുടെ വിജയം ആത്മാർത്ഥമായി ആഘോഷിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്ന് വിളിക്കുക. ഒമ്പതാമതായി, തെറ്റുകൾക്ക് ബാഹ്യ ഘടകങ്ങളെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? ഇവിടെയും അതുപോലെയെങ്കിൽ യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്ന് രേഖപ്പെടുത്തുക. പത്താമതായി, നിങ്ങളുടെ നേട്ടങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നത് നിങ്ങൾക്ക് പ്രധാനമാണോ? അങ്ങനെയെങ്കിൽ യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്ന് രേഖപ്പെടുത്തുക. ഇനി ഇത് എങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്നല്ലേ? ശ്രദ്ധിക്കുക, 1 മുതൽ 3 വരെ അതെ എന്ന ഉത്തരമാണ് നിങ്ങൾ രേഖപ്പെടുത്തിയതെങ്കിൽ നിങ്ങളിൽ അഹംഭാവം ആരോഗ്യകരമായ രീതിയിലേ ഉള്ളൂ, അല്ലെങ്കിൽ ആ പരിധിക്കകത്താണ് നിങ്ങൾക്ക് മികച്ച ആത്മബോധമുണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 4 മുതൽ 6 വരെ അതെ എന്ന ഉത്തരമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അഹംഭാവം അല്പം കൂടുതൽ നിങ്ങൾക്കുണ്ട്. വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ വൈകാരികമായ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഉണ്ടായെന്നും വരും. ഇനി 7 മുതലാണ് അതെ എന്ന ഉത്തരങ്ങളെങ്കിൽ നിങ്ങളിൽ അഹംഭാവം വളരെ ഉയർന്ന തലത്തിലുള്ളതാണ്. നിയന്ത്രണത്തിനും അംഗീകാരത്തിനുമുള്ള വലിയ ആഗ്രഹം ഇത് കാണിക്കുന്നു. വിനയം വളർത്തിയെടുക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും പ്രൊഫഷണൽ കൗൺസിലിംഗ് തേടുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ പറയും. തന്നിലെ ഈഗോയെ മാറ്റിയെടുക്കണ്ടേ? അതല്ലേ വേണ്ടിയിരിക്കുന്നത്? അതിനെന്താ വേണ്ടത്? ഇനി വരുന്ന ഭാഗങ്ങൾ മുടങ്ങാതെ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ഈഗോ എന്ന ആ മോശം പ്രവൃത്തിയിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് മാറി വരാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ കുട്ടികൾക്ക് കാണാനായി സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വലിയം BEd കോളേജിൽ ഒഴിവുള്ള BEd സീറ്റുകളിലേക്ക് ഇന്ന് രാവിലെ 11 സ്പോട്ട് അഡ്മിഷൻ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8921 1338 1 8, മറ്റൊരു നമ്പർ 9961070432. കൊട്ടാരക്കര അവണൂർ സഹകരണ പരിശീലന കോളേജിൽ ഹയർ ഡിപ്ലോമ ഇൻകോ ഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയുടെ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് CUET UG പരീക്ഷ എഴുതിയവർക്ക് ഇന്ന് കൂടി അപേക്ഷിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജിയുടെ തഞ്ചാവൂർ ക്യാമ്പസിൽ MTech ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമുകളുടെ രജിസ്ട്രേഷൻ ഇന്നുകൂടി. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ BSc നേഴ്സിംഗിനും അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്കും 21 വരെ ഫീസ് അടയ്ക്കാം. അപേക്ഷകൾ 22 വരെ സമർപ്പിക്കാം. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ പോസ്റ്റ് ഡോക്ടറൽ, ഡോക്ടറൽ, സീനിയർ ഫെലോഷിപ്പ് പ്രോഗ്രാമുകളിലേക്ക് 21 വരെ അപേക്ഷിക്കാം. കലാമണ്ഡലത്തിൽ 14 റെഗുലർ മാസ്റ്റർ ഓഫ് പെർഫോമിംഗ് ആൻഡ് പ്രോഗ്രാമുകൾക്കും സ്വാശ്രയ പ്രോഗ്രാമുകളായ ഭരതനാട്യം, വയലിൻ, കുച്ചിപ്പൊടി എന്നിവയ്ക്കും 22 വരെ അപേക്ഷിക്കാം. ചാത്തന്നൂർ ഗവൺമെന്റ് ITIയിൽ എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ AC മെക്കാനിക്, ഡിപ്ലോമ ഇൻ എയർലൈൻസ് ഹോസ്പിറ്റലാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9074870849. കേരള കർഷിക സർവകലാശാലയുടെ 3 വർഷ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രോഗ്രാമിന് +2, ITI, PHSC, ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് 22 വരെ അപേക്ഷിക്കാം. ഒരു കുട്ടിയും വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം ജീവിതത്തിൽ പിന്നാക്കം പോകുകയോ കുറ്റകൃത്യങ്ങളുടെ വഴിയിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യരുത് എന്ന ലക്ഷ്യത്തോടു കൂടി കേരള പോലീസ് ഹോപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. പഠനം മുടങ്ങിയതോ SSLC അല്ലെങ്കിൽ +2 പരീക്ഷയിൽ പരാജയപ്പെട്ടതോ ആയ 22 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി പഠിക്കുവാനും പരീക്ഷകൾക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാനും ഈ പദ്ധതിയിലൂടെ അവസരമൊരുക്കുന്നു. ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടുവാനും ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9497900200, മറ്റൊരു നമ്പർ 9048042066, മറ്റൊരു നമ്പർ 9447142630. ഐത്തിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ നായർകുളം, കാവായം, മടത്തിൽ, ശാന്തി തൊടി, ഈഴവാപ്പാലം, തെങ്ങയ്യം എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8182952074 77. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കടക്കാം. ഇന്നത്തേത് ഞാനൊരു ആഫ്രിക്കൻ ഏഷ്യൻ നാടോടി കഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു നേപ്പാളിലെ ഒരു കഥയാണ്, ഒരു നാടോടി കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടക്കാം അല്ലേ. പണ്ട് നേപ്പാളിലെ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു വീട്ടിൽ പ്രായമായ ഒരച്ഛനും അയാളുടെ മകനും മകന്റെ ഭാര്യയും മകനും താമസിച്ചിരുന്നു. കൊച്ചുമോൻ വളരെ ചുറുചുറുക്കുള്ള കുട്ടിയായിരുന്നു. അവന് അപ്പൂപ്പനും അപ്പൂപ്പന് അവനുമായിരുന്നു കൂട്ട്. ഓരോ ദിവസം കഴിയും തോറും അയാൾക്ക് ഔഷധയും കൂടിക്കൊണ്ടിരുന്നു. കൊച്ചുമോൻ്റെ കൂടെ കളിക്കാൻ വയ്യാതായി. എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വന്നു. പക്ഷേ മകനും മരുമകൾക്കും അയാളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു. സമയക്കുറവ് മാത്രമല്ല, താല്പര്യവുമില്ലായിരുന്നു എന്നതാണ് സത്യം. അവർ കഴിച്ചു മിച്ചം വരുന്ന ആഹാര സാധനങ്ങൾ മാത്രമായിരുന്നു അയാളുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. അവർ ഉപയോഗിച്ച് പഴകിയ വസ്ത്രങ്ങളും പുതപ്പുമായിരുന്നു അയാൾക്ക് കൊടുത്തിരുന്നത്. അതൊക്കെ സഹിക്കാമായിരുന്നു. അയാളെ അലട്ടിയിരുന്നത് മറ്റൊന്നായിരുന്നു. തൻ്റെ മകനോ മരുമകളോ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് പോലും തന്നോട് പറയുന്നില്ലല്ലോ എന്നതായിരുന്നു അത്. എന്നാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഇപ്രകാരം പറയുന്നത് അയാൾ കേട്ടു. ഈ കിഴവന് വെല്ലയെടുത്തും പോയി തൊലയരുതും, നാശം. അത് കേൾക്കുമ്പോൾ അയാളും എന്തെല്ലാമോ പിറുപിറുക്കും. അപ്പോഴെല്ലാം കൊച്ചുമോൻ അയാളോട് സ്നേഹവും അടുപ്പവും കാണിച്ചു. ചിലപ്പോഴെല്ലാം അച്ഛനും അമ്മയും കാണാതെ തൻ്റെ ആഹാരത്തിൻ്റെ ഒരു പങ്ക് അവൻ അപ്പൂപ്പന് കൊടുക്കും. അത് കാണുമ്പോൾ അയാളുടെ കണ്ണു നിറയും, ധാരധാരയായി കണ്ണുനീർ വീഴും. അവൻ തൻ്റെ കുഞ്ഞു വിരലുകൾ കൊണ്ട് അപ്പൂപ്പൻ്റെ കണ്ണുനീർ തുടയ്ക്കും. എന്നിട്ട് പറയും, അപ്പൂപ്പ, അപ്പൂപ്പനെ എനിക്കിഷ്ടമാ. ദിവസം ചെല്ലുംതോറും മകനും മരുമകളും അയാളെ കൂടുതൽ കൂടുതൽ അവഗണിച്ചു. അങ്ങനെ ഒരു ദിവസം മകനും മരുമകളും കൂടി ഒരു തീരുമാനമെടുത്തു. നമുക്കൊരു കാര്യം ചെയ്യാം, അച്ഛനെ ദൂരെ എവിടെയെങ്കിലും ഒരു വഴിയമ്പലത്തിൽ കൊണ്ട് വിടാം. കിഴവൻ അവിടെ ഇരുന്ന് തെണ്ടട്ടെ, കിട്ടുന്ന കാശ് കൊണ്ട് വലതും വാങ്ങിക്കഴിച്ച് അവിടെ തന്നെ കൂടിക്കോട്ടെ. പക്ഷേ കിഴവനെ കണ്ടില്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കില്ലേ, അപ്പോഴെന്ത് പറയും? ഭാര്യ സംശയം പ്രകടിപ്പിച്ചു. ഓ, അതൊന്നും അത്ര കാര്യമാക്കണ്ട. കുറച്ച് ദിവസം അമ്പലത്തിൽ ഭജനമിരിക്കാൻ പോയതാണെന്ന് പറയാം. മകനും ഭാര്യയും നടത്തിയ ഈ സംഭാഷണം അവരുടെ മകൻ കേട്ടു. അടുത്ത ദിവസം അയാൾ ചന്തയിൽ പോയി സാമാന്യം വലിയൊരു ഡോക്കോ വാങ്ങി വന്നു. പുറത്ത് ഭാരം എടുത്തുകൊണ്ട് പോകാൻ ഉപയോഗിക്കുന്ന ഒരുതരം കൂടെയാണ് നേപ്പാളിൽ ഡോക്കോ എന്ന് പറയുന്നത്. ഡോക്കോ കണ്ടപ്പോൾ മകൻ ചോദിച്ചു, അമ്മയും അച്ഛനും അമ്മയും കൂടി അപ്പൂപ്പനെ എവിടെയാ കളയാൻ പോകുന്നത്? ഇല്ല മോനെ, അപ്പൂപ്പനെ കളയില്ല. അപ്പൂപ്പനെ താമസിക്കാൻ ഇവിടുത്തേതിനേക്കാൾ സൗകര്യമുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടാക്കാം, അതാ അപ്പൂപ്പന് നല്ലത്. അപ്പോൾ അവിടെ അപ്പൂപ്പന് കഴിക്കാൻ ആര് കൊടുക്കും? ആ, അവിടെ ധാരാളം നല്ല ആളുകളുണ്ട് മോനെ, അവർ അപ്പൂപ്പനെ നന്നായി നോക്കും, അപ്പൂപ്പന് കഴിക്കാനും കൊടുക്കും. അന്ന് രാത്രി അയാൾ അച്ഛനെ കൂടയ്ക്കകത്ത് കയറ്റി ഇരുത്തി. വൃദ്ധൻ ഭയത്തോടെയും അമ്പരപ്പോടെയും ചോദിച്ചു, നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അച്ഛൻ അറിഞ്ഞുകൂടാ ഞങ്ങളിവിടെ എത്ര കഷ്ടപ്പെട്ട ജീവിക്കുന്നതെന്ന്. അതിനിടയ്ക്ക് അച്ഛനെ കൂടി നോക്കാൻ ഇവിടെ ആർക്കാ സമയം? അതുകൊണ്ട് അച്ഛനെ ഒരു പുണ്യസ്ഥലത്ത് കൊണ്ടാക്കാം. അവിടെയുള്ള നല്ല ആളുകൾ അച്ഛന് വേണ്ടതെല്ലാം തരും. എടാ നന്ദി കേട്ട മോനെ, എന്നെ നീ പിച്ചെടുക്കാൻ കൊണ്ടുവിടും അല്ലേ? അയാൾ ഉറക്ക നിലവിളിച്ചു. പക്ഷേ ആ കരച്ചിൽ മകൻ്റെ ചെവിയിൽ വീണില്ല. മകൻ അച്ഛനെ വിരുത്തിയ ഡോക്കോ തൂക്കിയെടുത്ത് മുതുകിൽ വെച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ മകൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അച്ഛാ അപ്പൂപ്പനെ കൊണ്ട് വിട്ട് തിരിച്ചു വരുമ്പോൾ ഡോക്കോ മറന്നു വെച്ചിട്ട് വരരുതേ. ഡോക്കോ തിരികെ കൊണ്ടുവരണേ. അതെന്തിനാ മോനെ? അല്ല, അച്ഛൻ വയസ്സാകുമ്പോൾ അച്ഛനെ കൊണ്ടുപോയി വിടാൻ, അല്ലെങ്കിൽ പുതിയ ഡോക്കോ വാങ്ങേണ്ടി വരില്ലേ? ആ മകന് പിന്നീട് ഒരടി പോലും മുന്നോട്ട് വെക്കാനായില്ല. അയാളുടെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അയാൾ ഡോക്കോ താഴെ ഇറക്കി വെച്ചിട്ട് അവശനായി തളർന്നിരുന്നു. ഇത്രയുമാണ് കഥ.

ബസ് സ്റ്റോപ്പുകളിൽ, അവിടുത്തെ വെയിറ്റിംഗ് ഷെഡിൽ പലരും അന്തി ഉറങ്ങുന്നത് കാണാം. കടകളുടെ തിണ്ണയിൽ അന്തി ഉറങ്ങുന്നവരെ കാണാം. ജരാനര ബാധിച്ച വൃദ്ധർ അന്തി ഉറങ്ങുന്ന കടത്തിണ്ണകൾ കാണാം. അവർ ചിലപ്പോൾ ഈ ദുഃഖസത്യം മനസ്സിലാക്കി മക്കൾക്കൊരു ഭാരമാകേണ്ട എന്ന് വിചാരിച്ച് വീട് വിട്ട് ഇറങ്ങിയതാകാം, അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ട് വീട് വിട്ട് ഇറങ്ങിയതാകാം. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. എന്തായാലും ഇപ്പോൾ ഒരു വയോജന വകുപ്പൊക്കെ ഉണ്ടായിരിക്കുകയാണ്. പുതിയ സർക്കാർ വന്ന് ഒരു ജപ്പാൻ മാതൃക ചൂണ്ടിക്കാട്ടി ഒരു വയോജന വകുപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കകം, ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ പൂർണ്ണ തോതിലുള്ള പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വയോജനങ്ങൾക്കായി കേരളത്തിൽ ഇപ്പോൾ നിലവിൽ വന്ന ഈ വകുപ്പ് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ്. അതായത് ഇങ്ങനൊരു വകുപ്പ് നമ്മുടെ രാജ്യത്ത് ഒരു സർക്കാർ നടപ്പിൽ വരുത്തുന്നത് ആദ്യമായിട്ടാണ്. ഈ വകുപ്പിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത്? വിവിധ വകുപ്പുകളുടെ കീഴിൽ നിലവിലുള്ള പദ്ധതികൾ ഏകോപിപ്പിച്ച് സമയബന്ധിതമായി നടപ്പാക്കുക എന്നതാണ് ഈ വകുപ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതായത് ജപ്പാനിൽ നടപ്പിലാക്കിയ ലോങ് ടേം കെയർ ഇൻഷുറൻസ് LTCI പ്രോഗ്രാമിൻ്റെ മാതൃകയിലാണ് ഇത് നടപ്പാക്കുക. ഈ ലോകത്തിന് തന്നെ വലിയ മാതൃകയാണ് ഈ ജപ്പാനിലെ വയോജന ക്ഷേമ പദ്ധതി. അപ്പോൾ അതിൻ്റെ ഒരു മാതൃകയിലാണ് കേരളത്തിലും ഇത് ആരംഭിച്ചത്. 1990s ജപ്പാൻ ജനസംഖ്യാപരമായി വലിയ തോതിൽ ചില വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തി. സാധാരണയിൽ നിന്ന് ചില വ്യതിചലനങ്ങൾ ആ ജനസംഖ്യയിൽ കണ്ടു. ജനന നിരക്ക് കുറഞ്ഞു, ആയുസ് വർദ്ധിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ സ്ഥിതി അല്ലേ? ആയുസ്സൊക്കെ വർദ്ധിച്ചു, വയോജനങ്ങൾ കൂടി വരികയാണ്. വയോധികരായ മാതാപിതാക്കളെ പരിചരിക്കേണ്ട ചുമതല കൂടുതലായും സ്ത്രീകളുടെ കൈകളിലായി. ആരോഗ്യ പരിചരണ ചെലവുകൾ കുത്തനെ കൂടി. ഇതോടെ വയോജന സംരക്ഷണം കുടുംബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, സമൂഹത്തിൻ്റെ സംയുക്ത ഉത്തരവാദിത്തമാണ് എന്ന വിലയിരുത്തൽ ശക്തമായി. വയോജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന എണ്ണം, കുടുംബഘടനയിലെ മാറ്റങ്ങൾ, കുടുംബങ്ങളെ മാത്രം ആശ്രയിച്ചുള്ള പരിചരണത്തിൻ്റെ പ്രയാസങ്ങൾ എന്നിവ പരിഗണിച്ചാണ് 2000 April രാജ്യവ്യാപകമായി ദീർഘകാല പരിചരണ ഇൻഷുറൻസ് പ്രോഗ്രാം കൈഗോ ഹൊക്കേൻ ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും ചിട്ടയായ വയോജന പരിപാലന മാതൃകകളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു. 40 അതിൽ കൂടുതലും പ്രായമുള്ള എല്ലാ താമസക്കാർക്കുമുള്ള നിർബന്ധിത പൊതു ഇൻഷുറൻസ് സംവിധാനമാണ് LTCI. മുതിർന്ന പൗരന്മാർക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച പരിചരണം ലഭിക്കുകയാണ് ലക്ഷ്യം. ജപ്പാനിൽ 2 തിരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. 65 അതിനു മുകളിലും പ്രായമുള്ളവർ 1 40 64 ഇടയിൽ പ്രായമുള്ളവർ 2 ഉൾപ്പെടുക. 1 പ്രാദേശിക ഭരണകൂടത്തിന് നേരിട്ട് പ്രത്യേക പ്രീമിയം അടയ്ക്കണം. 2 അവരുടെ ആരോഗ്യ ഇൻഷുറൻസിനൊപ്പം പ്രീമിയം നൽകണം. 50% പൊതു നികുതികളിലൂടെയും 50% നിർബന്ധിത ഇൻഷുറൻസ് പ്രീമിയത്തിലൂടെയുമാണ് പ്രോഗ്രാമിനായി ധനസമാഹരണം നടത്തുന്നത്. സർക്കാരും ജനങ്ങളും ചേർന്നുള്ള പങ്കാളിത്ത മാതൃകയാണ് ഇത്. 65 മുകളിലുള്ള ആർക്കും വരുമാനം പരിഗണിക്കാതെ ആനുകൂല്യം ലഭിക്കും. 40 64 ഇടയിൽ പ്രായമുള്ളവർക്ക് വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട പ്രത്യേക അവസ്ഥകൾ, അതായത് മറവി രോഗത്തിൻ്റെ തുടക്കം, ടെർമിനൽ ക്യാൻസർ കാരണം പരിചരണം ആവശ്യമെങ്കിൽ അവർക്ക് അർഹതയുണ്ട്. അപ്പോൾ ഇവർക്ക് പരിചരണത്തിൻ്റെ ആവശ്യകത നിർണ്ണയിക്കാൻ പ്രത്യേക പരിശോധനയുണ്ട്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഡോക്ടർമാർ ആരോഗ്യം വിലയിരുത്തും. ഡോക്ടർമാർ, നഴ്സുമാർ, മനഃശാസ്ത്രജ്ഞർ, ഫാർമസിസ്റ്റുകൾ എന്നിവർ ഉൾപ്പെടുന്ന സംഘം ഓരോരുത്തർക്കും അനുയോജ്യമായ കെയർ പ്ലാൻ തയ്യാറാക്കും. മറവി രോഗം, ശാരീരിക ബലഹീനത, വീഴ്ചകൾ, പോഷകാഹാരക്കുറവ് എന്നിവ പരിഹരിക്കുന്നതിനാണ് മുൻഗണന. ഇതിനായി പ്രത്യേക അപേക്ഷ നൽകണം. തുടർന്ന്

ആരോഗ്യ പരിശോധനയും അഭിമുഖവും നടത്തും. ചെറിയ സഹായം ആവശ്യമുള്ളവർ, കൂടുതൽ സഹായം ആവശ്യമുള്ളവർ എന്നിങ്ങനെ തരംതിരിച്ച് സർട്ടിഫിക്കേഷൻ നൽകും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അത് ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് കുടുംബങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ വഹിച്ചിരുന്ന പരിചരണ ഭാരം കുറയും. ആശുപത്രികളിൽ ദീർഘകാലം അഡ്മിറ്റ് ആകേണ്ടതില്ല. പരിചരണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കും. അപ്പോൾ ഞാൻ ഇത് ഇത്രയും പറഞ്ഞത് പത്രത്തിൽ വന്ന ഒരു വാർത്തയെ അധിഷ്ഠിതമാക്കിയാണ്. ഇതിനെക്കുറിച്ചുള്ളൊരു വാർത്ത വന്നിരുന്നു, ഒരു ഒരു റൈറ്റപ്പ് വന്നു. അതിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ ഗുണമാണ് നമ്മുടെ ഈ സമൂഹത്തിന്, പ്രത്യേകിച്ച് ഈ വയോജനങ്ങൾ കൂടുന്ന ഈ സമൂഹത്തിൽ ഇത് വലിയ ഉപകാരപ്രദമായിരിക്കും. ഇങ്ങനെ ഒരു വയോജന വകുപ്പ് വരുന്നതും ഇത്തരത്തിൽ ജപ്പാനിലൊക്കെ നടപ്പിലാക്കിയെന്നൊക്കെ ഇവിടെയും നടപ്പിലാക്കാൻ സാധിച്ചാൽ അത് വലിയ വിജയമായിരിക്കും. അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, ഇന്നത്തെ കഥാസാരം അവസാനിപ്പിക്കുന്നു. കഥാസാരം കഥ മാത്രമല്ല നിങ്ങൾ കേട്ടത്, ഇതിലൂടെ കുറച്ച് ഇൻഫർമേഷനും ഈ ആഴ്ച ഞാൻ നൽകി. അതുമൊക്കെ തൃപ്തികരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കഥാസാരം അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോട്ട്.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ഫിലോമനയാണ്. 9 മണിവരെ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസ അറിയിക്കാൻ വിളിച്ചോളൂ. 04742931111. അതുപോലെ വിളിച്ചിട്ട് കേട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ 8:50 വരെ ആശംസകൾ അറിയിക്കുന്നതാണ്. ടെക്സ്റ്റ് ടൈം വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809301111. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം.
3: ഹലോ
2: ഹലോ,
3: ഗുഡ് മോർണിംഗ് മോളെ.
2: ഗുഡ് മോർണിംഗ്
3: മോളെ, ഞാൻ പള്ളിമുക്കുന്ന ബീന ചേച്ചിയാ.
2: പറഞ്ഞോളൂ ചേച്ചി.
3: മോളെ, ഇന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മുരുവിന്റെ നാത്തുവിന്റെ ബർത്ത്ഡേ അഭിരാമിന മോളെ പേര്. പാളത്തിങ്കില താമസിക്കുന്നത്. ആ മോക്ക് ഒരു അടിപൊളി ബർത്ത്ഡേ മോള് പറഞ്ഞേരെ. ഹാപ്പി ബർത്ത്ഡേ മോളെ അഭിരാമി. മോളൂടെ പറഞ്ഞേക്കണേ മോളെ, നല്ലൊരു കേക്കോട് കൂടിയുള്ള ഒരു ബർത്ത്ഡേ പറഞ്ഞേരെ മോളെ.
2: അഭിരാമിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. അതുപോലെ 8:50 വരെ ആശംസകൾ അറിയിക്കാം മെസ്സേജിലൂടെ. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901111.

0: തിരികെ വരാം ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. കോളിലേക്ക് പോവാം.
1: ഹലോ.
0: ഹലോ.
1: ഹലോ. ഇല്ല, അനിയന്റെ ബർത്ത്ഡേ റേഡിയോ കളാന്ന് പറയാവോ?
0: ഓക്കെ. അനിയന്റെ പേരെന്താണ്?
1: ആരുഷ്ലാൽ.
0: ആരുഷ്ലാൽ. മോൻ ആശംസ അറിയിക്കുന്നുണ്ടോ? ആശംസ അറിയിക്കുന്നുണ്ടോ അനിയന്?
1: ഹാപ്പി ബർത്ത്ഡേ പറയാനാ.
0: ഓക്കെ. പേരൊന്നുകൂടെ പറയാ.
1: ആരുഷ്ലാൽ.
0: ആരുഷ്. ഓക്കെ. അപ്പോൾ ആരുഷ് ലാലിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കാം. അപ്പോൾ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അതുപോലെ 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. ഹലോ.
2: ഹലോ.
0: ഹലോ. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: പറഞ്ഞോളൂ.
2: ഇത് ലളിതാംബികയാണ്. എന്റെ അനിയത്തിയുടെ മോടെ ബർത്ത്ഡേ ആണ്. ഐശ്വര്യ. അവക്കൊരു 1000 ആശംസകൾ ഞാൻ പറയുന്നു. എന്തോ പേരെന്തുവാന്നാ?
0: ഫിലോമിന. ഓക്കെ. അപ്പോൾ ഐശ്വര്യക്ക് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ. വിളിച്ചതിൽ സന്തോഷം. നമുക്കിത് ഓക്കെ. അപ്പോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474293111.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474239311. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ ഫിലോമിന.
0: ഓ പറഞ്ഞോളൂ
1: ചേച്ചി. സമീതയാണ് കണ്ടച്ചിറയുന്ന. എന്റെ ചേച്ചിയുടെ മക്കളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അവർക്കൊരു വിഷസ് പറയണം.
0: ഓക്കെ.
1: ഉമാഹിമ.
0: ഉമാഹിമ. ഓക്കെ. അപ്പോൾ ഉമയ്ക്കും ഹിമയ്ക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിന ആശംസകൾ.
1: താങ്ക് യു.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ. ഗുഡ് മോർണിംഗ്. എന്താണ്, ക്ലിയർ ആയില്ല ചേട്ടാ.
2: കടവൂരുള്ള ശ്രുതി എസ് ബാബു.
0: വി എസ് ബാബു.
2: ശ്രുതി.
0: ശ്രുതി എസ് ബാബു.
2: ആ കൃഷ്ണേന്ദു വേദിയ നല്ലൊരു ശുഭദിനം.
0: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. കോൾ എനിക്ക് എന്തായാലും ക്ലിയർ ആവുന്നില്ല. ഒന്നും കൂടെ ട്രൈ ചെയ്യാം, നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം.
3: ഹലോ.
0: ആ അപ്പന്റെ പേരെന്താണ് ഇപ്പോ? ശശിധരൻ പി. മോൻ ആശംസ അറിയിക്കുന്നുണ്ട് അപ്പാപ്പനപ്പം. ഓക്കെ, അപ്പോൾ ശശിധരൻ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474239311. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും അതുപോലെ തന്നെ ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കുന്നതാണ്. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809301311.

0: നമ്മൾ അഭിമാനത്തോടു കൂടി പറയാറില്ലേ, സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീ എന്ന്. സ്വന്തം കാലിൽ നിൽക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകളുണ്ടെങ്കിലേ ആരോഗ്യമുള്ള കുടുംബങ്ങളും ഉണ്ടാകും. ആരോഗ്യമുള്ള സ്ത്രീകളിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹം, അതാണ് സ്വാസ്ഥ്യ ആയർ കെയർ ഫോർ വുമൻ ലക്ഷ്യം വെക്കുന്നത്. സ്വാസ്ഥ്യ ബൈ ഡോക്ടർ വിദ്യ ആയർ കെയർ ഫോർ വുമൻ, കൊല്ലം ബീച്ചിനടുത്ത് തോപ്പുപള്ളിക്ക് സമീപം.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: പറഞ്ഞോളൂ ചേച്ചി. എന്താണ്? രശ്മി എന്നാണോ ലക്ഷ്മി എന്നാണോ ചേച്ചി?
2: രശ്മി.
1: രശ്മി. ഓക്കെ, അപ്പോൾ രശ്മിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അതുപോലെ 8:50 വരാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ വേഗം തന്നെ പോയി മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809390311.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. വിളിക്കേണ്ട നമ്പർ 0474293111.
1: ഹലോ
0: ഹലോ,
1: ഇത് മങ്ങാടുന്ന് ശാലിനിയാ വിളിക്കുന്നത്. എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ് നാട് നാളെ. അച്ഛന്റെ പേര് സദാശിവൻ എന്നാണ്. അച്ഛൻ പക്കത്താനത്താണ്, ഞാൻ മങ്ങാടാണ്.
0: ഓക്കെ.
1: സദാശിവൻ അച്ഛന് 1000 ബർത്ത്ഡേ ആശംസകൾ. ഇനി ഒരുപാട് വർഷം സന്തോഷത്തോടെ ദീർഘായുസ്സോടെ ജീവിച്ചിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഒന്ന് പറഞ്ഞേക്കണം.
0: ഓക്കെ,
1: സദാശിവൻ പക്കത്താന.
0: ഓക്കെ. അപ്പോൾ സദാശിവൻ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം.
2: ഹലോ, എന്റെ പേര് മുരുകൻ.
0: കന്യാകുമരിന്ന്
2: വിളിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ ബർത്ത്ഡേ ആശംസിക്കുക.
0: ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
3: ഹലോ
0: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
3: ഞാൻ ആണ്.
0: പറഞ്ഞു വിളിച്ചി.
3: എന്റെ മകൻ മുഹമ്മദ് റാഫിക്കിന്റെ 27-ാമത്തെ ബർത്ത്ഡേ ആണ്. നാളെ എന്റെ അനിയത്തിയുടെ മകൾ ഷിബിനാടെയും ബർത്ത്ഡേ
0: ആണ്.
3: ഒരേ വയസ്സ് തന്നെയാണ്. രണ്ടുപേർക്കും ഫിലോമിന ഒരു ആശംസ പറയണം. അതുപോലെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കുഞ്ഞും മക്കൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ.
0: മോളുടെ പേരും കൂടെ ഒന്ന് പറയാവോ?
3: സുബിന. സുബിന.
0: സുബിന.
3: സുബിന ഷെഫീഖ്.
0: ഓക്കെ, അപ്പോൾ സുബിന ഷെഫീഖിനും മുഹമ്മദ് റാസിഖിനും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ജി, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം.
4: ഹലോ
0: ഹലോ,
4: ഗുഡ് മോർണിംഗ് ഫിലോമിന.
0: ഗുഡ് മോർണിംഗ്.
4: ഞാൻ രേഷ്മയാണ്.
0: പറഞ്ഞോളൂ ജി.
4: എന്റെ ചേട്ടന്റെ മകൾ വൈഗയുടെ ബർത്ത്ഡേ ആണ് നാളെ. മോൾക്ക് 1000 ജന്മദിനാശംസകൾ, കുഞ്ഞായിടെയും കൊച്ചായി.
0: ഓക്കെ, അപ്പോൾ വൈഗം മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ജി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. നമ്മുടെ ആദ്യത്തെ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് ഫിലോമിന ചേച്ചി, എൻ്റെ പേര് ശ്രീലക്ഷ്മി. എൻ്റെ മാമൻ്റെ മകൻ ആദികൃഷ്ണൻ്റെ പിറന്നാളാണ്, ഇന്ന് 7 വയസ്സാണ്. ഒരാശംസ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദികൃഷ്ണന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111.

0: അമേസിംഗ്
1: എന്ന് വെച്ചാ
0: നന്നായിട്ടുണ്ടെന്ന്.
2: അമേസിംഗ് ഡേ ഫോർ വിൻസിംഗ്.

വരാം ഗ്രീറ്റിംഗ്സിലേക്ക്. അപ്പം നമ്മുടെ അടുത്തൊരു മെസ്സേജിലൂടെ ഒക്കെ പോവാം. എൻ്റെ കൊച്ചുമോളുടെ പിറന്നാളായിരുന്നു, ജൂലൈ 10 കഴിഞ്ഞു, വിളിക്കാൻ പറ്റിയില്ല. മോളുടെ പേര് ഹെദ്യ സുധീഷ്, ഒരാശംസ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹെദ്യ, മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു.

സമയം അപ്പോൾ 8:59 ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്ന് ജന്മദിനവും വിവാഹ വർഷവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: ഇപ്പോൾ സമയം 9 മണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: കൊല്ലത്തിന്റെ മഹാനായ കവിയാണ് തിരുനെല്ലൂർ കരുണാകരൻ. കായലിന്റെ സംഗീതവും കയർ പാട്ടുകളുടെ താളവും ജീവിതവും എഴുതിയ കവി. പ്രണയവും വിപ്ലവവും സ്നേഹവും മാനവികതയും നിറഞ്ഞ കവിതകളാൽ കൊടുമുടി കീഴടക്കിയ തിരുനെല്ലൂർ കരുണാകരൻ ഓർമ്മയായിട്ട് 20 വർഷം തികയുകയാണ്. അഷ്ടമുടി കായലിൻ്റെ ഓളങ്ങളും തീരങ്ങളും പ്രണയിച്ച കവി അഷ്ടമുടിയുടെ പശ്ചാത്തലത്തിലാണ് റാണി എഴുതിയത്. ചങ്ങമ്പുഴയുടെ രമണന് ശേഷം കേരളക്കര ഒന്നാകെ റാണി പാടി നടന്നു. കയർ തൊഴിലാളിയായ റാണിയും വള്ളക്കാരനായ നാണുവും തമ്മിലുള്ള പ്രണയം ജനം ഏറ്റെടുത്തു. അഷ്ടമുടി കായലിൻ്റെ അപാരമായ സൗന്ദര്യത്തെ ഇത്രയും ചേർത്ത് വെച്ച മറ്റൊരു കവിത ഇല്ലെന്ന് തന്നെ പറയാം. മലയാള ഭാഷയുടെ ശക്തിയും ലാളിത്യവുമുള്ള കവിതകൾ എഴുതിയ ജനകീയ കവിയാണ് തിരുനെല്ലൂർ എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്നു. അചഞ്ചലമായ പ്രത്യയശാസ്ത്ര വിശ്വാസങ്ങൾ സ്വന്തം കവിതകളിലൂടെയും നിലപാടുകളിലൂടെയും അദ്ദേഹം വ്യക്തമാക്കി. തൊഴിലാളികൾ ഉൾപ്പെടുന്ന സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു തിരുനെല്ലൂരിൻ്റെ കവിതകളെല്ലാം. അതേസമയം കാളിദാസൻ്റെ മേഘസന്ദേശം പോലുള്ള കൃതികൾ മലയാളത്തിലേക്ക് അദ്ദേഹം വിവർത്തനവും ചെയ്തു. പ്രേമം മധുരമാണ് ധീരവുമാണ് എന്ന കവിതയിൽ കൊല്ലത്തിൻ്റെ തൊഴിലാളിവർഗ സംസ്കാരമാണ് കാണാൻ കഴിയുന്നത്. കൊല്ലത്തിൻ്റെ ജനകീയ കലയായ കഥാപ്രസംഗത്തെ നെഞ്ചിലേറ്റിയ സാഹിത്യകാരൻ കൂടിയാണ് തിരുനെല്ലൂർ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ പ്രേമം മധുരമാണ് ധീരവുമാണ്, ചെറുതേനും കുറുന്തോട്ടിയും, രാത്രി, വയലാർ തുടങ്ങിയവയെല്ലാം കഥാപ്രസംഗ വേദിയിൽ എത്തിയിട്ടുള്ളവയാണ്.
0: മിണ്ടിയും പറഞ്ഞു തൽസമയം ഫോണിൻ പ്രോഗ്രാം. ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു, ഇരുട്ടിലാക്കിയോ പവർ കട്ട്? ശ്രോതാക്കൾ പറയട്ടെ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
2: കാൻഡി. Candy.
1: Candy is spelled as C A D D I E.
2: This is a noun and verb. As noun, it indicates a person who carries a golfer's clubs and provide other assistance during a golf match. As verb, it means to work as a caddy. ഗോൾഫ് കളിയിൽ കളിക്കാരന്റെ ക്ലബ്ബുകൾ വഹിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന സഹായി.
1: താങ്ക് യു.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ രാഗസുധാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശാ പ്രതാപ്. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കൾക്ക് രാഗസുധാസാഗരത്തിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശാ പ്രതാപ്. ഇന്നത്തെ രാഗസുധാസാഗരത്തിൽ രാഗകാലങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. രാഗങ്ങളെല്ലാം ഇന്നിന്ന സമയങ്ങളിൽ മാത്രമേ പാടാവൂ എന്ന് ചില നിശ്ചയങ്ങളുണ്ട്. ഏത് സമയത്തും പാടാവുന്ന ചില രാഗങ്ങളും ഉണ്ട്. ഇത്തരം രാഗങ്ങൾക്ക് സാർവകാലിക രാഗങ്ങളെന്ന് പറയുന്നു. ചക്രവാകം, കാമ്പോജി തുടങ്ങിയ രാഗങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക്.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. സൂര്യോദയത്തിന് മുമ്പ് പാടേണ്ടവ, പ്രഭാതത്തിൽ പാടേണ്ടവ, ഉച്ചയ്ക്ക് മുമ്പ് പാടേണ്ടവ, മധ്യാഹ്ന സമയത്ത് പാടേണ്ടവ, വൈകുന്നേരം പാടേണ്ടവ, ഇങ്ങനെ പാടേണ്ടുന്ന സമയം അനുസരിച്ച് രാഗങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

രാഗങ്ങളാണ് പൂർവ സൂര്യോദയ രാഗങ്ങൾ. ബിലഹരി, ധന്യാശി, കേദാരം എന്നീ രാഗങ്ങൾ പ്രഭാത രാഗങ്ങളും പൂർവ മധ്യാന രാഗമായ അസാവേരി രാഗവും മധ്യാന രാഗമായ മധ്യമാവതി ശ്രീരാഗം എന്നീ രാഗങ്ങളും അപരാഹ്ന രാഗങ്ങളായ മുഹാരി, ബേഗട രാഗവും വസന്ത, പൂർവികല്യാണി രാഗങ്ങൾ സായാഹ്ന രാഗവും നിശാരാഗങ്ങളായ ഭൈരവി, തോടി എന്നീ രാഗങ്ങളും രാഗകാലങ്ങളിൽപ്പെട്ട രാഗങ്ങളാണ്. ഇനി ഒരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. ഇന്നിന്ന രാഗങ്ങൾ ഇന്നിന്ന സമയങ്ങളിൽ പാടിയാലേ ഏറ്റവും ഹൃദ്യമായി തോന്നൂ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാഗകാല തത്വങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. വ്യത്യസ്ത കാലങ്ങളിൽ പാടേണ്ട രാഗങ്ങൾ അടങ്ങിയ രാഗമാലികകൾ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. രാഗങ്ങൾ സമയം തെറ്റിച്ചു പാടുന്നത് കൊണ്ടുള്ള കേട് പരിഹരിക്കാൻ എന്നോണം ഒരു രാഗമാലികയിലെ അവസാന ഭാഗം ഏതെങ്കിലും മംഗളരാഗത്തിൽ പെട്ടവയായിരിക്കും. ഓരോ രാഗവും നമ്മിൽ ഉളവാക്കുന്ന ഭാവരസത്തെ ആസ്പദമാക്കി രാഗങ്ങളെ പൊതുവിൽ വീരരസപ്രധാനം, ശോകരസപ്രധാനം, ശാന്തരസപ്രധാനം, കരുണരസപ്രധാനം, ശൃംഗാരരസപ്രധാനം എന്നിങ്ങനെ വകതിരിച്ചു പറയാറുണ്ട്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

0: കഥയും പറഞ്ഞു. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു. ഇരുട്ടിലാക്കിയോ പവർ കട്ട്? ശ്രോതാക്കൾ പറയട്ടെ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: കാര്യം പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു. ഇരുട്ടിലാക്കിയോ പവർ കട്ട്? ശ്രോതാക്കൾ പറയട്ടെ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞു എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞു ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.
2: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. മിണ്ടിയും പറഞ്ഞും തത്സമയം ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശ്രീലക്ഷ്മി MS ആണ്. തിങ്കളാഴ്ച ആയിരിക്കുന്നു, നമ്മളൊരു പ്രധാന വിഷയമായി എത്തിയിരിക്കുന്നു. കേരളം ഒന്നാകെ ഇപ്പോൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ് പവർ കട്ട്. ഇരുട്ടിലാക്കി വൈദ്യുതി നിയന്ത്രണം, അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം, പല സമയങ്ങളിലായിട്ട് വൈദ്യുതി നിയന്ത്രണം, ഒരു പ്രാവശ്യത്തിലേറെയായി പോകുന്ന കറണ്ട്, ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ ഇരുട്ടിൽ എന്നുള്ള പല തരത്തിലുള്ള എന്താ പറയുക, ഫോട്ടോസൊക്കെ ഇട്ട് പലരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു. അത്തരം അഭിപ്രായങ്ങളിലേക്ക് ഇന്നത്തെ മിണ്ടിയും പറഞ്ഞും കടന്നു വരികയാണ്. ഇന്നത്തെ മിണ്ടിയും പറഞ്ഞും അതിൻ്റെ വാതിൽ തുറക്കുന്നത് ശ്രോതാക്കളിലേക്കാണ്. ജനങ്ങൾ പറയട്ടെ, നിങ്ങൾ പറയൂ. അപ്പോൾ ഈ ഒരു വൈദ്യുതി നിയന്ത്രണത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇതൊരു ചർച്ചയേക്കാൾ ഒക്കെ ഉപരി ഇന്ന് അഭിപ്രായങ്ങളാണ്. എന്താണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം, ഇതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കാൻ നമ്പർ 0474293111 കോൾ ഉണ്ട്. ഹലോ,
3: ഹലോ, നമസ്കാരം മാഡം.
2: ആ നമസ്കാരം,
3: ഷിബിനാണ് താമരക്കോട്ട്.
2: ഷിബിൻ പറയൂ. ഷിബിൻ,
3: സർക്കാർ ഔദ്യോഗികമായിട്ടൊന്നും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലല്ലോ മാഡം.
2: അല്ല, എങ്കിലും പറയുന്നുണ്ട് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത സാഹചര്യമാണെന്ന് പറയുന്നുണ്ട്.
3: കത്താവെന്ന് പറയുന്നവര് ന്യായമല്ലല്ലോ മാഡം. ന്യായമാണോ അത്? കറണ്ട് എടുത്തോളൂ. കറണ്ട് ഇവിടെ നമ്മൾ അധികം യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മള് വേനൽക്കാലത്ത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സമ്മതിക്കുന്നു. കറണ്ട് നിങ്ങൾ എടുത്തോളൂ. കറണ്ട് തിരിച്ചു കൊടുക്കാണ്ട് എല്ലാം നമ്മൾക്ക് അറിയും. പൊതുജനങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ നിങ്ങൾ എടുത്ത് നിങ്ങൾ 1 മണിക്കൂർ കട്ട് ചെയ്തോളൂ. ഒരു ദിവസം ഒന്നും അറിയാ, ഒരു മുന്നറിയിപ്പും തരാതെ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് എത്ര പേരാ അത് ബാധിക്കുന്നത്? ഒരുപാട് പേര് ബാധിക്കുന്നത് മാഡം. ഇപ്പൊ പരീക്ഷ വരാൻ പോകുന്നു, കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ഞങ്ങളുടെ ചെറുകിട വ്യവസായം നടത്തുന്നവരൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊക്കെ ഇടയിലൊക്കെ നിശ്ചയൊക്കെ പ്രവർത്തിക്കണം, അതിന്റെ സമയത്തിന് പ്രവർത്തിക്കണം. അപ്പൊ നിങ്ങൾ 1 മണിക്കൂർ കട്ട് ചെയ്തു. 1 മണിക്കൂർ കട്ട് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് അറിയാം. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് അത് ചെയ്തു വെച്ചാം. പണ്ട് നമ്മളൊക്കെ ചെയ്തു വെച്ചില്ലേ? കറണ്ട് പവർ കട്ട് ഉള്ളപ്പോ നമുക്ക് അറിയാം. അതിന് മുന്നേ നമ്മൾ മണ്ണെണ്ണ വിളക്കെടുത്ത് വെക്കും, പെട്രോൾ മിക്സ് എടുത്ത് വെക്കും, എമർജൻസി എടുത്ത് വെക്കും, എല്ലാം എടുത്ത് വെക്കും. വെക്കത്തില്ലേ? ഇത് ഒന്നും അറിയാം. ഒരു മുന്നറിയിപ്പ് തരാം. അതായത് ഒരു പൂവിൽ നിന്ന് തേനീച്ച പൂ പോലും അറിയാതെ തേനെടുക്കുമല്ലോ എന്ന മാതിരി ഇവര് കറണ്ട് എടുത്തോണ്ട് പോകുന്നത്.
2: ശരിയാണ്. അത് മുമ്പൊക്കെ നമുക്കറിയാം, ഇന്ന പ്രദേശത്ത് ഇത്ര സമയം, 1/2 മണിക്കൂർ പവർ കട്ട് നമുക്ക് ഒരു സമയം തരും. ഇന്ന് ഇന്ന് നമുക്ക് 7:30 to 8:00 വരെ പവർ കട്ടെങ്കിൽ 8:00 to 8:30 ആയിരിക്കും അടുത്ത ആഴ്ച. അങ്ങനെ ഒരു പവർ കട്ടാണ്. ഒരു പക്ഷെ ഒരു 10 വർഷം മുമ്പ് നമുക്കറിയാവുന്ന ഒരു പവർ കട്ടിന്റെ ഒരു സമയം ഇപ്പൊ അങ്ങനെയല്ല. ഏത് സമയത്ത് പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എത്ര സമയം പോകുമെന്ന് അറിഞ്ഞുകൂടാ.
3: അത് മാത്രമല്ല മാഡം, അവര് നമ്മൾ വെളിച്ചം തരുന്ന അവരുണ്ടല്ലോ, ഈ KSEB. ആ 19:12 വിളിച്ച അതിന്റെ ഒരു റെസ്പോൺസിൽ എന്തെങ്കിലും ഇതാണ് കാരണം, ഇതുകൊണ്ടാണ് കാരണം, ഇത്ര മണിക്ക് വരും എന്തെങ്കിലും പറയണ്ട്. ഫോൺ പോലും എടുക്കുന്നില്ല അവിടെ. വെളിച്ചം തരുന്നവർ തന്നെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുക. എന്താണ് പറയേണ്ടത് അവർക്ക് അറിയോ? അവർക്ക് പോലും അറിയുന്നില്ല. അതാണ് സത്യം.
2: ഓക്കെ ഓക്കെ, എന്തായാലും നോക്കാം. അപ്പൊ ഷിബിൻ, അടുത്ത ഒരു അഭിപ്രായം കൂടെ കേൾക്കാം. ഷിബിന്റെ അഭിപ്രായമായിരുന്നു നമ്മൾ കേട്ടതപ്പോ. KCPയെ കുറിച്ച് എനിക്ക് അറിയില്ല, പക്ഷെ പലപ്പോഴും എനിക്ക് കുറച്ച് നല്ല സമീപനമാണ് കേട്ടോ KCP എന്ന് കിട്ടുന്നത്. കാരണം അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാലും നല്ല ഒരു പ്രതികരണം കിട്ടാറ്. ചില സമയത്ത് ചിലപ്പോൾ കോൾ എടുക്കുന്നില്ല എന്നുള്ളത് വ്യാപകമായിട്ടുള്ള ഒരു അഭിപ്രായം വരാറുണ്ട്. എനിക്കറിയാം KCPയിൽ വിളിക്കുമ്പോഴേ അതിന്റെ കാരണങ്ങൾ അത് ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത്, എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ,
4: ഹലോ,
2: നമസ്കാരം.
4: നമസ്കാരം ശാലിനി.
2: ആ പറയൂ ശാലിനി ചേച്ചി, ഇരുട്ടിൽ തപ്പുകയാണോ?
4: എന്നെ സംബന്ധിച്ച് എപ്പോഴും കറണ്ട് അത്യാവശ്യമുള്ള ഒരു ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് സ്റ്റിച്ചിങ് സെന്ററാണ്. നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന് പറയുന്നത് എല്ലാം പവർ മെഷീനാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചവിട്ടി തയ്ക്കാനും ഒന്നും പറ്റുന്ന മെഷീനുകളല്ല കയ്യിലിരിക്കുന്നത്. നമുക്ക് എപ്പോഴും അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അർജന്റ് ആയിട്ട് തയ്ച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് കറണ്ട് പോകുന്നത്. രാത്രി എന്നില്ല, പകലെന്നില്ല, ഞാൻ 10 മണി വരെയൊക്കെ എന്റെ ഷോപ്പിൽ വീടിന്റെ കൂടെ തന്നെ ആയതുകൊണ്ട് ചിലപ്പോ 10 മണിയൊക്കെ ആകുമ്പോ പെട്ടെന്ന് കറണ്ട് അങ്ങ് പോകും. ഒരു നേരത്തെ ഒരു അറിയിപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് ചോർത്തെടുത്ത് വെക്കോ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഫോൺ ഇരിക്കുന്നിടത്ത് തപ്പി എടുത്തൊക്കെയാണ് നമ്മള് ആ ഒരു രാത്രി സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുമ്പോഴേ ഒറ്റയ്ക്ക് കടയിൽ ഇരിക്കുന്ന മോളും കാണും, നമ്മളൊന്ന് പേടിച്ചു പോവും.
2: അപ്പൊ
4: അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇപ്പം ഇപ്പം പറഞ്ഞാല് കറണ്ട് പോകുമ്പം ഒരാഴ്ച അരമണിക്കൂർ ഇപ്പൊ 8 മണി തൊട്ടാണെങ്കിൽ അങ്ങനെ അത് കഴിയുമ്പോഴത്തേ അങ്ങനെ അങ്ങനെ നമുക്ക് നേരത്തെ അറിയാൻ
2: പറ്റും.
4: യാതൊരു അറിയിപ്പില്ല, അത് മാത്രല്ല ഏത് സമയവും കറണ്ട്
2: പോകും. ഒരു പക്ഷേ കറണ്ട് വരുന്നു, 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പോകുന്നു, പിന്നെ വരുന്നു, വീണ്ടും പോകുന്നു. ഇതിനിടെ ചിലപ്പോ നമ്മൾ വിചാരിക്കും നമ്മൾ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്ന് പറഞ്ഞ് നമ്മൾ നേരെ പോയി നോക്കും അല്ലേ. അപ്പുറത്ത് വിളിച്ച് ചോദിക്കുന്നു, ഇപ്പുറത്ത് വിളിച്ച് ചോദിക്കുന്നു, ഇനി നമ്മൾ ഇവിടുത്തെ പ്രശ്നമാണോ എന്ന് ചെന്ന് നോക്കുന്നു.
4: അത് മാത്രമല്ല ഇതിനേക്കാളും വേനൽ നല്ല സമയവും വേനൽ ആയിട്ടുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു നമ്മളെ ഈ ഒരു 10 വർഷം. അപ്പൊ ഈ കാലയളവിൽ ഒന്നും ഇങ്ങനെ കറണ്ട് പോയിട്ടില്ല. ഇപ്പം കുറച്ചൊക്കെ മഴ കിട്ടുന്നുമുണ്ട്, എന്നിട്ട് പോലും ഇതിനേക്കാളും കൊടും ചൂടായിട്ടിരുന്ന സമയത്ത് പോലും ഇതുപോലെ പവർ കട്ട് കാണും എന്ന് പറഞ്ഞെങ്കിലും പവർ കട്ടൊന്നും ഇല്ലായിരുന്നു.
2: ശരി,
4: പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സമയത്തൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല.
2: അല്ല, നമ്മൾ ഇത്രയും കുറെ വർഷമായിട്ട് നമുക്കിപ്പോ ഇതൊരു പരിചയമല്ലാത്തൊരു കാര്യമാണ്. ഈ ഒരു 10 വർഷമായി പവർ കട്ട് നമുക്കൊരു പരിചയമില്ലാത്ത കാര്യമാണ്. ഈ അത് തിരിച്ചു വന്നപ്പോ ഇത് ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ ഇതുമായി പൊരുത്തപ്പെടാനും എടുക്കുന്ന ഒരു സമയം എങ്ങനെയാണ്? അല്ലെങ്കിൽ നമ്മുടെ ജോലി ഈ ഒരു 10 വർഷം കൊണ്ട് നമുക്ക് നമ്മുടെ ജോലി സാഹചര്യങ്ങളിൽ പോലും ഒരുപാട് വ്യത്യാസം സംഭവിച്ചു അല്ലേ. ഇതിപ്പോ ചേച്ചി പറഞ്ഞ കണക്ക് മെഷീൻ പോലും ഇപ്പോ നിങ്ങൾ കറണ്ടിലാണ് കൂടുതൽ. ഇപ്പൊ ഒരുവിധം എല്ലാരും അത് തന്നെയാണ്. അതെ, രാവിലെ രാവിലെയും പോകുവാണ് കറണ്ട്.
4: എപ്പോഴും ഈ പകലും രാത്രിയും എല്ലാം പോകുന്നുണ്ട്, പകലും പോകുന്നുണ്ട്. അത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാത്തൊരു
2: ശ്രദ്ധിക്കാത്തതാണ്
4: പറ്റുള്ളൂ.
2: കറണ്ട് പോകുന്നു.
4: അതുപോലെ തന്നെ മുമ്പൊക്കെ പവർ കട്ട് ഉള്ള സമയത്ത് നമ്മള് ഗൾഫിൽ നിന്നൊക്കെ വരുന്നവര് എമർജൻസി ഇതെല്ലാം
2: കൊണ്ടുവരുവായിരുന്നു.
4: 10 വർഷം കൊണ്ട് ഈ ഒരു സംഭവമേ ഇല്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്റെ വീട് എമർജൻസി ഇല്ല, ടോർച്ചും ഇല്ല.
2: അല്ല, ശരി, അത് ശരിയാ.
4: ഉപയോഗിക്കാതെ വെച്ചിരുന്ന കംപ്ലൈന്റ് ആയിപ്പോയി.
2: അതെ അതെ. സന്തോഷം ചേച്ചി. അപ്പൊ എന്തായാലും സംസാരിക്കാൻ സാധിച്ചത് നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഏറ്റവും പ്രധാന രസകരമായിട്ട് എനിക്ക് തോന്നിയത് ഷാലിൻ ചേച്ചി പറഞ്ഞ പണ്ട് ഗൾഫിൽ നിന്ന് വരുന്നവര് നമുക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊണ്ടുവരുന്ന സാധനമായിരുന്നു ഈ എമർജൻസി ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ച് ഒക്കെ കൊണ്ടുവരും. ഇപ്പൊ അങ്ങനെയൊന്നും കാണാനില്ല, കാരണം ഇതൊക്കെ നമ്മുടെ ഫോണിലുണ്ട്, ഇതൊന്നും ആവശ്യം ഇല്ലാതായി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പലരുടെയും വീട്ടിൽ നിന്ന് ടോർച്ചും എമർജൻസി ലൈറ്റും ഒക്കെ പൊടിയെത്തി എടുത്തിട്ടുണ്ട്, കാരണം ഇത് എപ്പോഴും ആവശ്യം വരുന്ന സാഹചര്യത്തിൽ നിൽക്കുന്നു നമ്മൾ. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ.
5: ഹലോ, നമസ്കാരം മോളെ.
2: നമസ്കാരം. എങ്ങനെയാ, വിളിച്ചോ? നമ്പറിലൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം.
5: ഇനി പവർ കട്ടിന്റെ കറണ്ട് പോകുന്നതിന്റെ കാര്യം എനിക്കും പറയാനുള്ളത്. എന്റെ കുഞ്ഞുമോളെ, നിന്റെ ആ തൂഫാന്റെ നമ്പർ പോലും എനിക്ക് കിട്ടിയില്ല. അത്ര അങ്ങനത്തെ കറണ്ട് പോകായിരുന്നു ആ
2: സമയത്തൊക്കെ.
5: അത് തന്നെ, പിന്നെ രാത്രിയൊന്നുമില്ല, പകലൊന്നുമില്ല. നമ്മൾ ആരെടുത്ത് പറയാനാ? ഇങ്ങനെ ഒരു പരിപാടി വെച്ചേക്കുന്നോണ്ട് ഇങ്ങനെയെങ്കിലും പറയാം. അല്ലാതെ ഏത് മന്ത്രിയെ വിളിച്ചു പറയാനാ, ഏത് ഉദ്യോഗസ്ഥനെ വിളിച്ചു പറയാനാ, ആരും മൈൻഡ് ചെയ്യത്തില്ല, എടുക്കത്തില്ല. ഉദ്യോഗസ്ഥനെ വിളിക്കുമ്പോ മിനിറ്റ് കറണ്ട് പോകുന്നത്.
2: അല്ല, ഈ തൂഫാന്റെ നമ്പറിൽ എന്തുകൊണ്ടാണ് കറണ്ടുമായിട്ട് എന്താണ് പ്രശ്നം, വിളിക്കാൻ പറ്റാതായി പോയേ?
5: തൂഫാന്റെ കറണ്ട് പോയി.
2: അല്ല, അത്
5: നമ്പർ എടുക്കാൻ പറ്റിയില്ല. നമ്പര് പിന്നെ ഒരു ദിവസം, പിന്നെ വേറെ ഒരു കുട്ടിയുണ്ടല്ലോ അതിന്റെ അന്നും വിളിച്ചു പറഞ്ഞു, അന്നും ഇത് എന്റെ കറണ്ടങ്ങ് പോയി.
2: ഇറങ്ങി കുഴപ്പമില്ല, അത് നമ്മൾ ഇനി തരാം നമ്പർ, കുഴപ്പമില്ല കേട്ടോ. അത് പ്രശ്നമാക്കണ്ട, നമുക്ക് കറണ്ട് ഉള്ള ഒരു സമയം തന്നെ അത് റെഡിയാക്കാം. ഓക്കെ.
5: ഇവിടങ്ങളിലൊക്കെ മിക്കവാറും വീടുകളിൽ ഇൻവെർട്ടർ ഉണ്ട്, അതുകൊണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഞങ്ങളൊരു 2-3 വീട്ടുകാർക്ക് കൂടെ പിന്നെ അതൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മറ്റൊരു കാരണം കൊണ്ട് പോകുന്നതന്നെ അവർക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ട്. നമ്മളെന്തു ചെയ്യും? അവരാരും വിളിച്ച് പറയത്തുമില്ല. അതുപോലെ തന്നെ വെള്ളത്തിന്റെ പ്രശ്നവും, രാവിലെ വരുന്നത് ചെളിവെള്ളമാണ്. അത് നമ്മൾ ആരോട് പറയാനാ? നമ്മൾ കൗൺസിലിന്റെ അടുത്തൊരിക്കൽ, പുതിയ കൗൺസിലിന്റെ അടുത്തൊരിക്കൽ പറയുമ്പോ പറഞ്ഞ്, ഇപ്പൊ വെള്ളമേ കിട്ടാനില്ല, അന്നേരം എന്തെങ്കിലും വെള്ളം വരുന്നത് എടുക്കുക
2: ശരി
5: എന്ന് അദ്ദേഹം പറഞ്ഞത്.
2: ഓക്കെ,
5: അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങളെ ഈ വാർഡിലുള്ളത്.
2: ഓക്കെ,
5: കറണ്ട് കട്ട്, ഇനി കറണ്ട് വാങ്ങിക്കുന്ന എന്നൊക്കെ
2: പറയുന്നത്
5: എത്ര സത്യമുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ കറണ്ട് പോകും, പിന്നെ പവർ കട്ട് വരുമായിരുന്നല്ലോ, പക്ഷെ ഇതുപോലില്ല. ഇത് സെക്കൻഡ് 10 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് അങ്ങ് പോകുക. ഇന്ന് ഇന്ന് വരെ ഈ കറണ്ട് വന്ന് ഇത്രയും കാലം വരെ ഇങ്ങനൊരു കറണ്ട് പോകുന്നില്ല.
2: ഓക്കെ, അപ്പൊ നല്ല വളരെ വളരെ സന്തോഷം. നമുക്കിപ്പോ ഇങ്ങനെ ഒരു പവർ കട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഉമ്മ വിളിച്ചതിൽ സന്തോഷം. അതായത് എന്താ പറയാ, മോഷ്ടാക്കൾ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ പവർ കട്ട് വരുമ്പോൾ? അങ്ങനെ കൂടി നമുക്ക് നമ്മൾ പലർക്കും അത്തരത്തിലും ആശങ്കകളുണ്ട്. മുമ്പങ്ങനെ നമ്മളെ വീട്ടിൽ ലൈറ്റ് അണയണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെപ്പോഴും ലൈറ്റ് ഉണ്ടാകും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഏത് സമയത്ത് പോകുന്നു, എത്ര നേരം പോകുന്നു എന്നൊന്നും നമുക്കറിയാത്തൊരു സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഭയക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അല്ലേ. അതിൽ പ്രധാനമാണ് ഈ മോഷ്ടാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കോൾ എത്തുന്നുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ,
6: ഹലോ,
2: നമസ്കാരം.
6: നമസ്കാരം മാഡം, ഞാൻ ശൈലജ ചേച്ചി.
2: പേരൂരിൽ നിന്ന് ശൈലജ ചേച്ചി, സ്വാഗതം.
6: സുഖമായിട്ടിരിക്കുന്ന?
2: സന്തോഷായിരിക്കുന്നു ചേച്
6: ശ്രീലക്ഷ്മിയാണോ?
2: ശ്രീലക്ഷ്മിയാണ്.
6: ഇല്ല മോളെ, കറണ്ട് കെട്ടിന്റെ കാര്യം തന്നെ എനിക്കും പറയാനുള്ളത്.
2: ആ പറഞ്ഞു ചേച്ചി.
6: ഇന്ന് വെച്ചാൽ നമ്മൾ മറന്നിരുന്നൊരു സംഭവം ഇത്.
2: ശരിയാണ്.
6: ഇപ്പൊ ഞാനിപ്പോ തയ്യക്കടയിൽ നിന്ന് വിളിക്കാതെ, നമ്മൾ ഒരു ഉടുപ്പ് വെട്ടി വെച്ചും വെച്ച് അര മണിക്കൂറിനാകും കൊടുക്കാമെന്ന് പറഞ്ഞു വെച്ച് തയ്ക്കാനിരിക്കാം, കറണ്ട് പോകുന്നു, തുടങ്ങുമ്പം വീണ്ടും പോകുന്നു. ഇപ്പം നിരന്തരം ഒന്ന് കറണ്ട് പോക്ക്.
2: ഓക്കെ,
6: നമ്മളെ വീട്ടിലായാലും കടകളിലായാലും സ്ഥാപനത്തിലായാലും എന്തെല്ലാം ഇല്ലത്തേക്ക് സാധനങ്ങളാണ് നശിച്ചു പോന്നെ.
2: അതെ,
6: ഇങ്ങനെ ഊരിയെടുത്ത് ഞാൻ വിചാരിച്ചു ഇനി പഠിപ്പിക്കണോ എന്ന് പറയും. ആരോട് പറഞ്ഞതുപോലെ വിളിച്ച് പറയാനാ.
2: അതെ, പല ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്.
6: എല്ലാം ബുദ്ധിമുട്ട്. ഇപ്പൊ വീടുകളിൽ ശരിയാ, ടോർച്ചിന്റെ പരിപാടിയേ ഇല്ല. എല്ലാരും എത്ര വീട്ടിൽ എത്താണ്ടെന്ന് വെച്ചാൽ മൊബൈൽ കത്തിച്ച് അതിന്റെ ടോർച്ച് അടിക്കുക.
2: അത് വളരെ അത്യാവശ്യങ്ങളിലാണ് നമ്മള് ഈ മൊബൈൽ ടോർച്ച് ഒക്കെ നമ്മള് വളരെ അത്യാവശ്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോ ഈ ഒരു പവർ കട്ടിന് ഇത് പോരാ, നമ്മൾ അടുത്ത എമർജൻസി ലൈറ്റോ അല്ലെങ്കിൽ ടോർച്ചോ ഒക്കെ വാങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുവാണ്. അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഉപകരണങ്ങൾക്ക്, വീട്ടിലെ ഉപകരണങ്ങൾക്ക് പലതിനും കേടുപാടുകൾ സംഭവിക്കണം. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അതിനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്.
6: അതാ പിന്നെ അങ്ങനല്ല മോളെ, ഓവറിലൂടെ കേറി വന്ന അപകടം വരെ സംഭവിക്കും. ഇതിന്റെ അധികാരികൾ കേട്ടോണ്ട് ഇരിക്കുകയാണെങ്കിൽ ഇതിനൊരു നിബന്ധന വെട്ട വളരെ ഉപകാരം.
2: ഓക്കെ ചേച്ചി, സന്തോഷം. അപ്പോ അതാണ് എല്ലാവർക്കും വേണ്ടത്, പവർ കട്ട്. ഓക്കെ, പക്ഷെ അതിനൊരു എന്താണ് അതിന്റെ രീതി, എത്ര സമയം പോകും, ഏതൊക്കെ സമയങ്ങളിലാണ്, എത്ര നേരമാണ് പവർ കട്ട് എന്നൊക്കെ നമുക്കൊരു അറിയിപ്പ് ഉണ്ടാകണം എന്നുള്ളതൊരു പ്രധാന കാരണം. നമുക്കിപ്പോഴും ആ ഒരു രീതിയിലല്ല നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണം എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു ആക്ഷേപം എന്ന് പറയുന്നത്. ശരിയാണ്, നമ്മൾ പവർ കട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് നിയന്ത്രണം ആവശ്യമായി വരുന്നു, പീക്ക് ടൈമിൽ ഉപയോഗം നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അത് എത്ര നേരം ഏത് സമയം എന്നുള്ളത് കൂടി നമ്മളെ അറിയിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു അഭിപ്രായം. നമുക്ക് അടുത്തൊരു കോളിലേക്ക് കൂടെ പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ,
7: ഹലോ,
2: നമസ്കാരം.
7: നമസ്കാരം.
2: ആരിഫ ചേച്ചി പറയേ. ചേച്ചി
7: ബുദ്ധിമുട്ടാണോ കറണ്ട് പോകുന്നത്?
2: അതെ അതെ,
7: ചിലപ്പോ മോട്ടറിൽ വെള്ളം കാണത്തില്ല, നമുക്ക് ഇന്ന അരമണിക്കൂർ പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്തിടാം.
2: ഇതിപ്പോ കൂടെ കൂടെ മോട്ടർ ഇടേണ്ട സാഹചര്യം. സത്യത്തിൽ വൈദ്യുതി നിയന്ത്രണമാണ്,
7: വെള്ളം നിറഞ്ഞങ്ങ് പോകും.
2: അതെ, മനസ്സിലായി എനിക്ക്, അത് മനസ്സിലായി ആ ഒരു സാഹചര്യം.
7: പിന്നെ നമ്മള് രാത്രിയിലെ നിസ്കാരം ഉണ്ടല്ലോ, 8 മണി കഴിഞ്ഞ് ചിലപ്പോ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോഴേ കറണ്ട് അങ്ങ് പോകും. നമുക്ക് അന്നേരം അവിടെ നിനയിക്കാൻ പറ്റത്തില്ലല്ലോ നിസ്കാരം കഴിയാതെ. അത് പിന്നെ കൊതുവും വരും നമ്മുടെ ദേഹത്ത് കുടിക്കും. അങ്ങനെ ആകെ പിന്നെ രാത്രിയിൽ മോനാണെങ്കിൽ ഒരു 6 വയസ്സ് 11 വയസ്സുള്ള മോനുണ്ട്. അയാൾക്ക് രാത്രിയിൽ എന്തെങ്കിലും ഒന്ന് വിശേഷിച്ച് പാചകിക്കണം, അന്നേരം ഉമ്മായി മോനും കൂടെ അകത്ത് കയറും. അടുപ്പിരിക്കുമ്പോഴായിരിക്കും കറണ്ട് പോകുന്നത്. അപ്പൊ
2: ശരിയാണ് സംഭവിച്ചു.
7: അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര. പക്ഷേ അവരൊന്ന് പറഞ്ഞാൽ മതി, ഇത്ര മണിക്ക്
2: പോകും,
7: പകൽ ഇത്ര മണിക്ക് പോകും, രാത്രി ഇത്ര മണിക്ക് പോകും. അപ്പൊ നമുക്ക് അതനുസരിച്ച്
2: അതെ, വളരെ സന്തോഷം മനസ്സിലായി സംസാരിച്ചു. അതായത് ഇതിനകത്ത് പറഞ്ഞതിനകത്തൊരു കാര്യം പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കാണും, നമ്മളെപ്പോ നമുക്ക് കറണ്ട് പോകുമെന്ന് അറിയാതെ നമ്മൾ മോട്ടറിൽ വെള്ളം അടിക്കുന്ന ഒരു സാഹചര്യം. അതായത് ഇപ്പൊ ടാങ്കിലൊക്കെ വെള്ളം നിറയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മോട്ടർ ഇടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയം എന്താണെന്ന് വെച്ചാൽ, ഇത് എപ്പോ കറണ്ട് പോകും എന്ന് അറിയാത്തതുകൊണ്ട് കുറച്ചു നേരം നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞ അയ്യോ ഇനി ചിലപ്പോ പോയിട്ട് ഇനിയും കറണ്ട് എപ്പോ വരും, അല്ലെങ്കിൽ ഉടനെ ഇനി പോകുമായിരിക്കും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നും കൂടെ ഒന്ന് മോട്ടർ ഇടാം, ടാങ്ക് നിറയ്ക്കാന്ന് കരുതി നമ്മൾ പോയി വീണ്ടും മോട്ടർ ഇടും. ശരിക്കും പറഞ്ഞാൽ അപ്പൊ മോട്ടറിന്റെ ആവശ്യമായിട്ടുണ്ടായില്ല, നമ്മൾ പൂർണ്ണമായും തീർന്നിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം മോട്ടർ അടിക്കുന്നത്. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പറയുന്ന പോലെ വൈദ്യുതി നിയന്ത്രണം എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ വൈദ്യുതി ഉപയോഗം കൂടുന്ന സാഹചര്യമാണ്. കാരണം മുമ്പൊക്കെ മൊത്തത്തിൽ ടാങ്കിലെ വെള്ളം തീർന്നടിച്ചുകൊണ്ടിരുന്ന ഒരു പകുതി ടാങ്ക് വെള്ളം ആകുമ്പോഴത്തേക്ക് വീണ്ടും അടിക്കും. കാരണം പോയിട്ട് ഇതെങ്ങാണം വന്നില്ലെങ്കിലോ, ഇനി ഒരുപാട് സമയം എടുത്തിട്ട് നമുക്ക് വെള്ളം കിട്ടാതായി പോയാലോ എന്ന് കരുതിയിട്ട് ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് എത്ര ആയിരിക്കാം കറണ്ട് ചാർജ് വരുന്നത്? അത് കൂടുതലാണ്. മോട്ടറൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കറണ്ട് എടുക്കുന്ന കാര്യമാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് കൂടെ പോകാൻ നോക്കാം. ആരാണെന്ന്? ഹലോ.
8: ഹലോ,
2: നമസ്കാരം.
8: നമസ്കാരം, ഞാൻ ഡോക്ടർ അശോകൻ.
2: ഓക്കെ, സ്വാഗതം ഡോക്ടർ.
8: നമ്മളെ കറണ്ട് കട്ടാണല്ലോ ഇഷ്യൂ.
2: അതെ അതെ.
8: ഒരുപക്ഷെ നമ്മുടെ കേരളത്തില് ഈ കറണ്ട് ഉൽപാദനം ഒരുപക്ഷെ ഡാം വഴി വെള്ളം കെട്ടി നിർത്തി ജനറേറ്റ് ചെയ്യുന്ന കറണ്ടാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എത്രയോ വർഷമായിട്ട്. ഓരോരോ ഇടുക്കിയാണ് ഏറ്റവും അവസാനമൊക്കെ കമ്മീഷൻ ചെയ്ത ഒരു പ്രോജക്റ്റ്. ആ കാലഘട്ടത്തിൽ 75 നമ്മൾക്ക് ഇവിടെ കൂടുതൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ കറണ്ട് ആവശ്യമില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഇപ്പൊ നമ്മൾ മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനപ്പെട്ട പ്രശ്നം എന്താന്ന് വെച്ചാല് ഓരോ വർഷം കഴിയുന്നോറും ഒരുപക്ഷെ വീടുകൾ കൂടി വരുന്നു, ആളുകൾ ജനപ്പെരുപ്പം കൂടി വരുന്നു, അതനുസരിച്ച് കറണ്ടിന്റെ ഉപയോഗം വളരെ കൂടുന്നത് കൊണ്ടും ആവശ്യത്തിനനുസരിച്ച് കറണ്ട് ഈ പറയുന്ന കൂടുതലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വളരെ കുറഞ്ഞ് ഇപ്പോ നമ്മളുടെ ഉപഭോഗത്തിന്റെ 40% മാത്രമേ നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇത് ഇന്ന് ഇന്നലെയോ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പോ തുടങ്ങിയതല്ല, കുറെ നാളായിട്ട് വളരെ കുറച്ച് എന്നുവെച്ചാൽ 50% താഴെയാണ് നമ്മുടെ ആവശ്യത്തിനുള്ള കറണ്ട് നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇതേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഈ അടുത്തുള്ളത് കൂടംകുളം എന്ന് പറയുന്ന തെർമൽ പ്രോജക്റ്റുകൾ ആണ് ഉള്ളത്. അപ്പൊ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ കറണ്ട് ബാക്കി വാങ്ങിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്തുവെന്ന് വെച്ചാൽ L9O എന്നൊരു സെറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പസഫിക് ഓഷനില് ശാന്തസമുദ്രത്തില് ചില പ്രത്യേകതകൾ വരുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് തന്നെയാണ്. ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ വാസ്തവത്തിൽ നമ്മുടെ കേരളത്തിൽ കർക്കിടക മാസം എന്നുള്ള നിലയിൽ ഭയങ്കരമായി മഴ പെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പൊ മഴയൊന്നും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. ഈ മഴയെല്ലാം തന്നെ ഡൽഹിയിലും ബോംബെയിലും അരുണാചൽ പ്രദേശിലും ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ നാഗാലാൻഡിലും വെള്ളപ്പൊക്കം വന്ന് ദുരിതങ്ങൾ സംഭവിച്ചതായി കണ്ടു. ഇവിടെ പെയ്യേണ്ട മഴ രണ്ടു വശത്തെ കടലിൽ കൂടെ നേരെ വടക്കോട്ടെത്തുകയും ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അപ്പൊ ഈ ഒരു മഴയുടെ പ്രത്യേകത കുറയുന്നതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ഇടവപ്പാതി എന്ന് പറയുന്നത് ഒരു കൈവണ്ടി പോലെയാണ് നമ്മൾ പറയുന്നത്. കൈവണ്ടിയുടെ ഉദ്ദേശം മുൻവശത്ത് ഒരാൾ വലിക്കും, പുറകുന്ന ഒരാൾ തള്ളും എന്നുള്ളതാണ്. അപ്പൊ മുൻവശത്ത് വലിക്കുന്ന ആള് എന്ന് പറയുന്നത് ഈ മഴയ്ക്ക് നമ്മുടെ ഡൽഹിയിലെ താപനില 45 ആകുമ്പോഴാണ് ഈ വലി വരുന്നത്. പുറകുന്നുള്ള തള്ളൽ എന്ന് പറയുന്നത് കാറ്റിന്റെ ഗതി അനുസരിച്ചുള്ള. അപ്പൊ ഈ രണ്ടും കൂടെ വരുമ്പോ നമുക്ക് ഇവിടെ മഴ പെയ്ത് കേരളത്തിൽ കൂടെ കയറിയിട്ടാണ്

0: കറണ്ട് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാട് ഉള്ളത് കൊണ്ട് മറ്റേതെങ്കിലും കാര്യങ്ങൾ വഴി കറണ്ട് ഉൽപ്പാദിപ്പിച്ച് ഇപ്പൊ ചെയ്യുന്നത് ഇന്നിപ്പോ കിട്ടണം എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് വാങ്ങിക്കുക മാത്രമേ മാർഗമുള്ളൂ. വാങ്ങിക്കുമ്പോൾ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് കാശ് കൂടും, വില കൂടും. അപ്പൊ അങ്ങനെ കൂടിയ വിലയ്ക്ക് കറണ്ട് വാങ്ങിക്കേണ്ട ഒരു ഗതി വരുമ്പോ ഈ കഴിഞ്ഞ ദിവസം, ഈ കഴിഞ്ഞ രാത്രിയില് ഫിഫ കപ്പ് ഉള്ളത് കൊണ്ട് മാത്രം രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് കട്ട് തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മഴയില്ലാത്ത സീ, ഇനി അടുത്ത മഴ എന്ന് പറയുന്നത് തുലാവർഷമാണ്, സെപ്റ്റംബറിന് ശേഷമാണ് വരുന്നത്. അന്നേരമേ എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ.
1: അതെ, ഓക്കെ ഡോക്ടർ, അതല്ലേ സന്തോഷം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കണക്ക് നമ്മളുടെ കഴിഞ്ഞ ദിവസം കുറച്ച് വൈദ്യുതി വാങ്ങുകയും നമുക്ക് വേൾഡ് കപ്പ് കാണുന്നതിന് വേണ്ടിയിട്ടെന്ന്, ഇപ്പോൾ സ്കൂളുകൾക്ക് പോലും അവധി കൊടുത്തു, സ്കൂളുകൾക്ക് കോളേജുകൾക്ക് അവധി കൊടുത്തു, അതോടൊപ്പം തന്നെ ഇന്ന് സർവകലാശാല എക്സാമുകൾ മാറ്റിവെച്ചു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു. നമുക്ക് വൈദ്യുതി പോകില്ല എന്നുള്ളത്, അതായത് കറണ്ട് പവർ കട്ട് ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പ് നമുക്ക് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് ഈ വേൾഡ് കപ്പ് കാണുന്ന സൗകര്യത്തിന് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയം അത് നല്ലതാണ്, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം കുട്ടികളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവർക്കും തന്നെ കളി ആസ്വദിക്കാനും അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കായികപരമായിട്ടുള്ള വിനോദമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ അതൊക്കെ ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ്. ഞാനൊക്കെ ഒരു കാലത്ത് ഈ കളിയൊക്കെ കാണുന്ന സമയത്ത് സ്കൂളിലൊക്കെ പോകാതിരുന്നാൽ അന്ന് വീട്ടിൽ നിന്ന് മഴക്ക് കിട്ടും, എന്തോ കളി കണ്ടുകൊണ്ട് നടക്കുകയാണോ എന്ന് ചോദിക്കുന്നത്. നമ്മുടെ വിഷയമല്ല, ഞാൻ ഇടയ്ക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമ്മളെ ഇന്നിപ്പോൾ സംസ്ഥാനം നമുക്കതൊരു വലിയൊരു എന്താ പറയുക, നമുക്ക് സമ്മതിച്ചു തരിക എന്ന് തന്നെ പറയാം. ഇല്ലേ, എല്ലാവർക്കും ഇരുന്ന് കളി കാണാനുള്ള ഒരു കാര്യം തന്നെ കിട്ടുന്നു, അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. പക്ഷേ ഇതേപോലെയാണ് രാത്രിയിൽ കറണ്ട് പോകുമ്പോൾ ഒരു കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന പ്രശ്നം. കൈക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, എല്ലായിടത്തും ഇൻവെർട്ടർ ഉണ്ടാവില്ല വീടുകളിൽ, കൈക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ, സുഖമില്ലാത്തവരുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള പവർ കട്ട് എത്ര രീതിയിലായിരിക്കും അവരെ ശാരീരികമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. കുട്ടികൾ ഉറങ്ങിയില്ലെങ്കിൽ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം രാവിലെ അവർക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. നല്ല രീതിയിൽ ഉറക്കമുണ്ടാവില്ല, പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾ, അവർക്ക് പ്രശ്നങ്ങളുണ്ടാകും. ഇങ്ങനെയുള്ള അത് നമ്മൾ പ്രതീക്ഷയില്ലാത്ത രീതിയിൽ എത്ര നേരം ഇവർക്ക് നമ്മൾ വീശി കൊടുക്കേണ്ടി വരുമെന്ന് പോലും നമുക്കൊരു ധാരണയില്ലാത്തൊരു സാഹചര്യം അല്ലേ നമുക്ക്. കാരണം അവർക്ക് ചൂടടിക്കാതിരിക്കാൻ ചിലപ്പോൾ നമ്മളൊരു പേപ്പറുണ്ട് അല്ലെങ്കിൽ ഒരു വിഷറി കൊണ്ട് ഇങ്ങനെ വീശി കൊടുക്കും ചൂടടിക്കാതിരിക്കുക. പക്ഷേ എത്ര നേരം ചെയ്യേണ്ടി വരുന്നില്ല, ഇനി എത്ര നേരം പോകുമെന്നറിയില്ല. ആ ഒരു സാഹചര്യം പലരും ഒക്കെ അപ്പോൾ ടയേർഡാവുന്ന ഒരു സാഹചര്യം വരുന്നു. അതാണ് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള വൈദ്യുതി നിയന്ത്രണം എത്ര പേരെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ കാര്യം. ഓക്കെ, നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേളയാണ്.
2: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3:00.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞുമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മുടെ പവർ കട്ട്, ജനങ്ങൾ പറയട്ടെ എന്താണ് അവരുടെ അഭിപ്രായം, എന്തൊക്കെയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പവർ കട്ട് വേണമെന്നുള്ളതുകൊണ്ട്, എന്നാൽ പവർ കട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് തരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം പീക്ക് ടൈമിലുള്ള ഉപകരണങ്ങളുടെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വൈദ്യുത ഉപകരണങ്ങളുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം, എ സി അടക്കമുള്ള ഉപയോഗം കുറയ്ക്കണം എന്നുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ സമയക്രമങ്ങൾ നമുക്ക് കൃത്യമല്ല. ഏതൊക്കെ സമയം, എങ്ങനെ പോകും, എത്ര നേരം പോകും, എത്ര മിനിറ്റ് പോകും എന്നുള്ള ഒന്നും തന്നെ നമുക്ക് ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ പലയിടത്തും ജോലി ചെയ്യുന്നവരടക്കം എത്രയോ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ബുദ്ധിമുട്ടിലാക്കാതെ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പം ജനങ്ങൾ പറയട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: എനിക്ക്
2: രാജീവ് കേൾക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ നിൽക്കുന്നിടത്ത് നിന്ന് അല്പം നീങ്ങി നിന്ന് സംസാരിക്കണം. പറഞ്ഞോളൂ രാജീവ്.
3: ഈ പവർകട്ട് പവർകട്ട് എന്ന് പറയുന്നത് നമ്മള് മലയാളികളല്ലേ എ സിക്കകത്ത് കിടന്നുറങ്ങി ജീവിച്ചവരൊന്നും അല്ല. നമ്മൾ ഈ 30 കൊല്ലത്തിന് ശേഷമാണ് ഈ

0: ഈ എന്തായാലും പറയുന്ന ഈ ആഡംബരവും ഈ പറയുന്നത് പോലെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 30 കൊല്ലത്തിന് ശേഷമാണ്. അതിന് മുമ്പ് നമുക്ക് ഇത് നോക്കിയാൽ അറിയാം, നമ്മുടെ ബൾബ് എന്ന് പറയുന്ന
1: അതിന്
0: മുമ്പ് ഈ ആൾക്കാർ
1: മഞ്ഞ കളറിലുള്ള ബൾബുകളായിരുന്നു മുമ്പ്, മഞ്ഞ കളറിലുള്ള ലൈറ്റ്.
0: ആ മഞ്ഞ കളറിലുള്ള ലൈറ്റ്, അതായത് 100 വാട്ട്സ് 60 വാട്ട്സ് ആയിരുന്നു. അത് അത് പോയിട്ട് ഇന്ന് LED എന്ന് പറയുന്നത് ഒരു സാധനം 5 വാട്ട്സ് 9 വാട്ട്സ് മതി. എത്രത്തോളം നമ്മള് കറണ്ടിന്റെ ഈ ഉപയോഗം കുറച്ചെന്നറിയാമോ,
1: അത്രയും കറണ്ട് എടുക്കത്തില്ല.
0: അത് അതിപ്പോ ഈ പറയുന്ന കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഒന്നും വിദഗ്ധരായ ബുദ്ധിമാന്മാരെ ആൾക്കാരായി ഇത് കണ്ടുപിടിച്ച് LED എന്ന് പറഞ്ഞത്. എത്രത്തോളം കരളിന്റെ ഉപയോഗം കുറയ്ക്കുക, കരളിൽ നിന്ന് പരമാവധി ഊർജം നമുക്ക് മനുഷ്യൻ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് കണ്ടുപിടിച്ചത് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് ജൂത സമൂഹമാണ് കണ്ടുപിടിച്ചത്. ഈ ഇലക്ട്രിക്കലായാലും ഇലക്ട്രോണിക്സിലായാലും ഇതിനകത്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചിട്ടുള്ള അവരാണ്. ഈ അതാണെങ്കിൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന റിമോട്ട്, അത് കഴിഞ്ഞിട്ട് റേഡിയോ ആയാൽ പോലും കണ്ടുപിടിച്ച ആൽവിൻ ഐൻസ്റ്റീൻ തോമസ് എന്നൊക്കെ പറയും. ഇവരൊക്കെയാണ് അത്രത്തോളം കാട് കയറി പോകുന്നില്ല. അന്നേരം ഈ കരണ്ടെന്ന് പറയുന്ന ഇല്ലാതെ നമുക്ക് ജീവിക്കാനൊക്കെ പറ്റും. നമ്മളൊരു കാലഘട്ടത്തിൽ ഇതില്ലാതെയല്ലേ ജീവിച്ചത്.
1: നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മളുടെ ഈ അടുത്ത സമയത്ത് അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക്
0: മനസ്സിലാക്കും.
1: രാജീവ്, അതായത് പറ്റും, എത്ര നേരം എത്ര മിനിറ്റ് കാര്യങ്ങൾ നമുക്ക്,
0: പക്ഷേ
1: ഇത് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ നമ്മളുടെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഈ അരമണിക്കൂർ പവർ കട്ടോ അല്ലെ, ഒരു ദിവസം 1 മണിക്കൂർ പവർ കട്ടോ ജനങ്ങൾ ഉൾക്കൊള്ളും.
0: അങ്ങനല്ല ശ്രീലക്ഷ്മി, നമ്മള് ഒരു 30-40 കൊല്ലം മുമ്പ് നമ്മള് ഈ കളിമൺ കട്ടക്കകത്തായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്.
1: നമ്മള് അത് പറഞ്ഞ കാലങ്ങൾ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ,
0: അതൊന്നും പറയണ്ട, യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ സമൂഹത്തിന്
1: ബോധ്യപ്പെടുത്തും.
0: കട്ടക്കകത്തൊക്കെ പറഞ്ഞവരായിരുന്നു അന്ന് ഈ കരണ്ടൊന്നും വേണ്ട, കൊതുകും കയറത്തില്ല, നല്ല കാര്യം കിട്ടും, അതിനകത്ത് തണുപ്പാണ്. അങ്ങനെ ജീവിച്ച നമ്മള് പിന്നെ ഈ സിമെന്റ് എന്നൊരു സാധനം നമ്മൾ, അതായത് യൂറോപ്യൻസ് സിമെന്റ് കണ്ടുപിടിച്ച്, സിമെന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ വീടുകളൊക്കെ ആഡംബരമായി.
1: അല്ല, ഞാൻ രാജീവിന് സമയം തരുന്നുണ്ട്, പക്ഷേ രാജീവ് പറയുന്നതൊന്നും എനിക്ക് വ്യക്തമാകുന്നില്ല. റേഞ്ചിന്റെ പ്രശ്നം വരുന്നുണ്ട്.
0: ഞാൻ ഇങ്ങോട്ട് മാറുന്നില്ല, ഞാൻ പഴയ ഫോണിൽ നിന്നല്ല വിളിച്ചത്. ശ്രീലക്ഷ്മി, ഈ പവർ കട്ട് വന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ സത്യം പറഞ്ഞ ഇന്ന് പറഞ്ഞല്ലോ, എന്തോ സ്കൂളിന് അവധി കൊടുത്തു. സത്യത്തെ അത് കൊടുക്കാൻ പാടില്ലായിരുന്നു. നമ്മള് 3.5 കോടി ജനമുള്ളടുത്ത് ശേത്തിന് മാറിയല്ല, ഞാനിത് പറയാം, 3.5 കോടി ജനമുള്ളടുത്ത് നമ്മൾ ഒന്നുമല്ല.
1: അല്ല, അതിന്റെ കാരണം സമയമാണ് അതൊരു അവധി പ്രഖ്യാപിക്കാനുള്ള കാരണം അവർക്ക് കാണാൻ
0: വേണ്ടി. ആ വിദ്യാഭ്യാസം
1: അല്ല, അത് നമ്മളെ ഈ കുട്ടികളെ മാത്രം കണ്ടിട്ടല്ല, ഒരു പക്ഷേ മാതാപിതാക്കൾ അടക്കമുള്ളവർ ഈ ഒരു കളി കാണാനിരിക്കുമ്പോ ഒരു പക്ഷേ അവർക്ക് രാവിലെ എണീക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർ കാണട്ടെ, അല്ല ആ വിഷയമല്ല, നമുക്ക് വിട്ടേക്കാം, പോട്ടെ, അത് പോട്ടെ, അതൊരു മറ്റൊരു വിഷയമാണ്, ഞാൻ വിഷയത്തിലേക്ക് വരുന്നില്ല. അതിലൊരു പവർ കട്ട് മാത്രമേ അവിടെ നമുക്കൊരു വിഷയമുള്ളൂ. ആ പറഞ്ഞോളൂ. എനിക്ക് കോള് ക്ലിയർ അല്ല രാജീവ്, കോള് ക്ലിയർ അല്ല, കോൾ എനിക്ക് ഒട്ടും തന്നെ വ്യക്തമാകുന്നില്ല. അതുകൊണ്ട് മാത്രം ഇടപെടുവാണ് രാജീവ്, കാരണം ഒരു പക്ഷേ രാജീവിന് വേണ്ടി നമ്മളിതിപ്പോ ലൈവ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ രാജീവിനെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രാജീവ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമല്ലാത്ത സാഹചര്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. മറ്റൊരു കോളിലേക്ക് എനിക്ക് പോകേണ്ടതായിട്ട് വരുവാണ്. നോക്കട്ടെ അടുത്ത കോൾ. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഗുഡ് മോർണിംഗ് ചേച്ചി. ഞാൻ കണ്ടില്ല ചേച്ചി, ഞാൻ ശരിക്കും പറഞ്ഞാല് ആവേശമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഉറക്കൊഴിഞ്ഞ് കാണാൻ വയ്യ. അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് ആദ്യം ഒന്ന് നോക്കിയിരുന്നു ആര് ജയിച്ചു എന്നുള്ളത്. പൊതുവെ എല്ലാരും എന്നോട് ചോദിച്ചു, കാരണം ഫൈനലിലേക്ക് ടീം വരുമ്പോ, പക്ഷെ ഇല്ല, എന്നാലും വയ്യ, ഉറക്കം കഴിഞ്ഞിരിക്കുള്ളൂ.
2: ഞാനും സുഖാതെ കിടന്നങ്ങ് തുടങ്ങി.
1: അത്രേ ഉള്ളു.
2: ഞാൻ ഇന്നലെ ഉറക്കത്തിന് പോയി ഞാൻ പറഞ്ഞു, എന്റെ മോന്റെ അടുത്ത് പറഞ്ഞു, മോനെ പെയിന് ജയിക്കത്തുള്ളൂ, കാരണം ശരി,
1: പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പവർ കട്ട് ആണല്ലോ.
2: പവർ കട്ട് ശരിയാ. പവർ കട്ട് എന്തായാലും ഈ ഫുട്ബോൾ കളിയാണ് പവർ കട്ട് ഇല്ല മറ്റേതാങ്കിലേ.
1: അതിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷിച്ചത്, പവർ കട്ട് ഇന്നലത്തെ ദിവസം ഒഴിവാക്കിയതിൽ. സ്കൂളിൽ അവധി നൽകിയതൊന്നുമല്ല, പവർ കട്ട് ഇന്നലെ ഇല്ല എന്നുള്ളതിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷിച്ചത്.
2: അത് മാത്രല്ല, നമ്മളിപ്പോ ഈ പവർ കട്ടൊക്കെ വിസ്മൃതിയിലാണ്ട് പോയ കാര്യങ്ങളായിരുന്നു. അതിന്റെ അത് ഫലമായിട്ടുള്ള ടോർച്ചും എമർജൻസിയും എല്ലാം ഇപ്പൊ കാണാൻ പോലും ഇല്ല. വീട്ടിൽ നിന്ന് എല്ലാ ഇടത്തും പുറത്തായി അവസ്ഥനായി.
1: അതെ, പഴയ ടോർച്ചൊക്കെ ഉണ്ട്, സ്റ്റീലുള്ള വട്ടം ഫ്രണ്ടില്.
2: ഞങ്ങളുടെ മൂന്ന് ബാറ്ററി ഒക്കെ ഇട്ടത്
1: വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ടോർച്ചൊക്കെ ഇപ്പൊ എല്ലാരും ഒക്കെ എടുത്തിട്ടുണ്ട്.
2: അതൊക്കെ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്, വയനാപ്പിൽ ഇരിപ്പുണ്ട്. പണ്ട് എന്റെ വീട്ടിലാണെങ്കിൽ പണ്ട് കരണ്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ എന്റെ മൂത്ത ബ്രദറിന് ജോലി ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങളുടെ കറണ്ട് കിട്ടിയത്. അതിനും പറ്റി ഉമ്മയുടെ കുടുംബ വീട്ടിലുള്ള അന്നൊക്കെ ഞാൻ അന്നേരം ആലോചിക്കുവാണ്, ഈ കറണ്ട് ഇല്ലാതെ എത്രയോ വർഷം ഞങ്ങൾ കഴിഞ്ഞുകൂടി. അന്ന് റേഡിയൊക്കെ ബാറ്ററി ഇട്ടാണ് വാടിക്കുന്നത്, എല്ലാ ഉപകരണങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ ബാറ്ററി ഇട്ടായിരുന്നു എല്ലാം പ്രവർത്തി. അന്ന് പെട്രോൾ മാക്സ് ഒക്കെ രണ്ടുമൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടായിരുന്നു രാത്രി കൊയ്ത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്.
1: പക്ഷെ
2: ഇപ്പം ആ കാലത്തിലോട്ട് എന്തുകൊണ്ട് ജനങ്ങൾ തിരിച്ചു പോയിക്കൂടാ? ഇപ്പോഴാണെങ്കിൽ ഞാൻ ഇപ്പൊ ഞാനിപ്പം 10 മണിയായപ്പോ ഞാൻ ഒരിക്കലും ഇപ്പഴാണ് എപ്പോഴും കറണ്ട് കട്ടായിരുന്നു.
1: കേട്ടോ,
2: ഇപ്പൊ രാവിലെ വൈകിട്ട് 6 മണി തൊട്ട് 12 മണി വരെ ഈ കറണ്ട് സമയം പോകുന്ന ഈ കറണ്ട് പോകുന്ന അവര് പറയുന്നത്. പക്ഷെ നമുക്കൊരു ചിന്ത പോലും ഇല്ല.
1: അല്ല, അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ നമ്മളുടെ പവർ കട്ട് നിൽക്കുമ്പോ, എനിക്ക് എന്റെ ഒരു ഓർമ്മയിലുള്ള ഒരു കാര്യം പറയാണ്, അന്നത്തെ ഒരു പവർ കട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്ര സമയം മുതൽ ഇത്ര സമയത്തിനകത്ത് മാത്രമേ പവർ കട്ട് ഉള്ളൂ, അതായത് 11 മണിക്ക് ശേഷമോ 10 മണിക്ക് ശേഷമോ പവർ കട്ട് ഇല്ല. അതായത് നമ്മൾക്ക് ഇത് നമുക്ക് മിക്കവാറും ഒക്കെ രാത്രി 12 മണിക്ക് പവർ കട്ടുണ്ട്.
2: ഒരിക്കൽ ഞാൻ 10 മണിക്ക് ഞാൻ സന്ധ്യക്ക് ഇതുപോലെ ആട്ടാനായിട്ട് മിക്സിയിലിട്ട് ആട്ടാൻ പോകും, കറണ്ട് അങ്ങ് പോയി. രാത്രി 10 മണിക്ക് ശേഷം ഇടാൻ ആട്ടായിട്ട് ഇരുമ്പോ അന്തേരും കറണ്ട് പോയി. പിന്നെ 12 മണിക്ക് വന്നത് ഈയിടെ അടുത്ത സമയത്ത് ഞാൻ ഇന്നലെ ആലോചിക്കാം, ഞാൻ പിന്നെ അങ്ങ് മാറ്റി വെച്ചു. പിന്നെ എന്താ ചെയ്യാനാ? അത് നമുക്ക് രാത്രി 12 മണിക്ക്
1: ഈ വൈദ്യുതി നിയന്ത്രണം ശരിക്കും പറഞ്ഞാല് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. രാത്രി 12 മണിക്കൊക്കെ നമ്മളിപ്പോ ഇത് പറയുന്ന പോലെ മിക്സിയൊക്കെ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നു. രാവിലെ അല്ല, നമ്മളിപ്പോ ചിലപ്പോ രാവിലെ ഒന്നും വീട്ടിലെല്ലാരും കാണത്തില്ല, ജോലിയൊക്കെ കഴിഞ്ഞെത്തുന്നവർ ചിലപ്പോ ഈ രാത്രിയില് 12 ആ സമയത്തൊക്കെ വളരെ നമുക്ക് എല്ലായിടത്തും ചിലപ്പോ AC ചിലപ്പോ ഈ പറഞ്ഞ എത്ര ദിവസം കളികളുണ്ട് TV ഒക്കെ കിടക്കുന്ന സമയമാണ്. ഇപ്പൊ ചാർജ് ചെയ്യാൻ മൊബൈൽ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് രാവിലെ ആയിരിക്കും ചിലരൊക്കെ അത് ഓഫ് ചെയ്യുന്നതന്നെ.
2: മിക്കപ്പോഴും മിക്കപ്പോഴും ചിലപ്പോഴൊക്കെ പാതിരാത്രിക്ക് ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ മിക്കപ്പോഴും ഉള്ള അടിച്ചു പോകും. പക്ഷെ ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഞങ്ങൾ എല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ട് ഉറങ്ങും. ഞാൻ എല്ലാം നോക്കിയിട്ടേ ഞാൻ കിടന്നുറങ്ങത്തുള്ളൂ. കാരണം ഇപ്പോഴാണെങ്കിൽ മിക്കപ്പോഴും ഓരോരുത്തർക്ക് എല്ലാം അടിച്ചു പോവുക. കാരണം എന്താ വെച്ചാൽ എന്താ, ആൾക്കാർക്ക് ഒരു ശ്രദ്ധയില്ലാതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. കാരണം ഇപ്പൊ 1.5 മണിക്കൂർ ഇടവിട്ട് കറണ്ട് പോകും. അപ്പൊ അവര് പറഞ്ഞത് കറണ്ട് വിദേശ അയൽ രാജ്യങ്ങളിലൊക്കെ കറണ്ട് എടുക്കാൻ കിട്ടാൻ പാടാന്നാ പറയുന്നത്. ഇപ്പൊ സർക്കാർ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ സൂക്ഷിക്കണമെന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ സൂക്ഷിക്കുക, അല്ലാതെ ഇപ്പൊ പകലും കറണ്ട് പോക്കാ അങ്ങ്. മിക്കപ്പോഴും ഈ റേഡിയോ എല്ലാം കറണ്ടിനകത്തല്ലേ വർക്ക്
1: ചെയ്യുന്നത്. അവര് സൂക്ഷിക്കുന്നുണ്ട്, നമ്മളായിട്ട് സൂക്ഷിക്കേണ്ടി വരും.
2: നമ്മൾ സൂചിച്ച് ഉപയോഗിക്കണമെന്ന് അവര് പറയുന്നത്. ഇപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് രാവിലെ ജോലി എല്ലാം കൊടുക്കും. അതുകൊണ്ട്
1: സന്തോഷം ചേച്ചി സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന വേണ്ടിയും പറഞ്ഞ തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ചെറിയൊരിടവേള. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: ഈ അപ്പോൾ നമ്മൾ മിണ്ടി പറഞ്ഞ പരിപാടിയിൽ അടുത്ത കോളിലേക്ക് പോകാം. വിളിച്ചോളൂ, വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്? ചേച്ചി പറയൂ. ചേച്ചി,
1: എല്ലാവരും പറയുന്ന കേട്ടോണ്ടിരിക്കുക ശ്രീലക്ഷ്മി. ഈ കറണ്ട് നമ്മൾ തന്നെയാണ് ഈ ദുരുപയോഗപ്പെടുത്തുന്നത്. ആവശ്യമുള്ള കാര്യത്തിലല്ലാതെ അണക്കത്തില്ല, പിന്നെ മൊബൈൽ ചാർജ് ചെയ്ത് അത് ഓഫ് ചെയ്യത്തില്ല, അതിങ്ങനെ കിടക്കും. പിന്നെ ടി വി, ഇതെല്ലാം നമ്മൾ തന്നെ വരുത്തുന്നതാണ്. ഒരുപാട് ഇലക്ട്രിക് ഉപയോഗം എന്താ വെച്ചാൽ എല്ലാം ട്രില്ലറും മെഷീനും ഒക്കെ ആയിട്ടല്ലേ ഇപ്പൊ വർത്തിക്കുന്നത്. ആരും കൈകൊണ്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ എല്ലാ സ്ഥലത്തും ഈ കറണ്ടിന് പിന്നെ എത്ര മൊപ്പം മഴയില്ല, ഇങ്ങനെ എല്ലാവരും ഈ കറണ്ട് ഉപയോഗിച്ചോണ്ടിരിക്കും. പിന്നെ ആരോട് നമുക്കിപ്പം മണ്ട് വിളിച്ചു പറഞ്ഞ് അവര് വരുമെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുപോലെ തരാൻ പറ്റുമോ? അപ്പൊ നമ്മള് തന്നെ ഈ നേരത്തെ മോട്ടറിൽ അടിക്കുന്നത് പിന്നെ അടിക്കും എന്ന് വെച്ചാൽ കാശിന് ക്ഷാമമില്ലാത്ത കാലമാണ് ഇപ്പൊ. അപ്പൊ ഇത് അടിച്ചു പോലും രണ്ടാമത് മേടിക്കാമല്ലോ. നമ്മളിപ്പോ പരാതി പറയേണ്ട കാര്യമില്ലല്ലോ. ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യുമെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്ന നമ്മള് ചെയ്യുന്ന ഇച്ചിരി വെയിറ്റ് ചെയ്യാ, എല്ലാത്തിനും നമ്മൾ പോയി വെയിറ്റ് ചെയ്യും. ഇപ്പൊ അറിയിക്കാൻ വെച്ചാലും കണ്ടു വരുന്നവരെ കാത്തല്ലേ ഞാൻ എവിടെ ചേർക്കും?
0: അല്ല, ഇപ്പോഴത്തെ പല പ്രശ്നം ഇപ്പൊ അതാണ് പ്രശ്നം ചേച്ചി. പല കിണറുകളും നമ്മൾ മൂടിയിട്ട് അവിടെയാണ് മോട്ടർ വെച്ചിരിക്കുന്നത്. അല്ല, അതെ. അപ്പൊ നമ്മൾ എന്നിട്ടാണ് മോട്ടർ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കപ്പിയും കയറും ഒന്നും ഇല്ല. ഇത് കോരാനുള്ള ബക്കറ്റും ഒന്നും ഇല്ല.
1: അതുകൊണ്ട് ഇത്രയാണ്. എന്തോ നമ്മൾ പറഞ്ഞാലെന്തോ ആരോട് പരാതി പറഞ്ഞിട്ട് കഥയില്ല. നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം.
0: ഓക്കെ ഓക്കെ, സന്തോഷം ചേച്ചി. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടി പറഞ്ഞ തത്സമയ ഫോണിംഗ് പ്രോഗ്രാം നമ്മൾ അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ.
2: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം,
0: എല്ലാവർക്കും സുഖമായിരിക്കുന്നു ചേട്ടാ.
2: ഇന്നത്തെ വിഷയം കറണ്ടിനെയാണ്. അപ്പൊ നമ്മള് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള വേറെ ഒന്നും പറഞ്ഞു ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ കറണ്ടില്ല എന്ന് പറയാൻ നമ്മള് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പവർ കട്ട് എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ പവർ കട്ട് ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഇപ്പം 6 മുതൽ 6 വരെയാണെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച 7 മുതൽ 7 ഇങ്ങനെ മാറി മാറി. അത് ചിലപ്പോൾ 10 മണി വരെ ആയിരുന്നു. അങ്ങനത്തെ സിസ്റ്റം ആണ് പണ്ടുള്ളത്. പക്ഷെ ഇപ്പോഴും പവർ കട്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പവർ കട്ട് അരമണിക്കൂറാണെന്ന് പറയാം. ഇത് പവർ കട്ടല്ല, ചുമ്മാ അവർക്ക് ഇഷ്ടമുള്ളപ്പോ കട്ട് ചെയ്യുന്ന ഇഷ്ടമുള്ളപ്പോ ഇടുന്നു. ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് സാമ്പത്തികം ഉള്ളവർക്ക് വിഷയം വരത്തില്ല. ഇടനിലക്കാർക്കും സാധാരണക്കാർക്കുമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഒരുപാട് സാധനങ്ങൾ കംപ്ലൈന്റ്
0: ഉണ്ടാവും.
2: നമ്മള് മേടിച്ചു വെച്ചേക്കുന്ന പല സാധനങ്ങളും ചിലപ്പോ അടിച്ചു
0: പോകും.
2: അപ്പൊ സാമ്പത്തികം ഇല്ലാത്തവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് വലിയ കോർപ്പറേറ്റ് മേഖലകളെ രക്ഷിക്കാൻ വേണ്ടിയൊരു കളിയാണ്. അതിപ്പോ എല്ലാരും സോളാർ സെറ്റ് ചെയ്തു. അപ്പൊ പരമാവധി സോളാർ ആക്കുമ്പോഴത്തേക്ക് കുറെ പൈസ അധികം അങ്ങ് പോകും, അവർക്ക് അങ്ങോട്ട് വലിക്കാൻ കിട്ടും. അപ്പൊ അങ്ങനെ എല്ലാവരും സോളാറിലോട്ട് മാറട്ടെ എന്ന് പറയുന്നത് ഇലക്ട്രിക് വണ്ടി ഇറക്കിയിട്ട് മറ്റുള്ള വണ്ടികൾ ഇല്ലാതാക്കാൻ നോക്കുന്ന രീതിയിലുള്ള സിസ്റ്റം ഒക്കെ നടക്കും. സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ട് കോർപ്പറേറ്റുള്ള രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമേ ജനങ്ങളെയല്ല. അപ്പൊ ഇതിനകത്ത് ഇവര് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരും ഒരേ കണക്കുള്ള ആൾക്കാരല്ല. സാധാരണക്കാർ അന്നുള്ള ജീവിതം നയിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ അവർക്കാണ് ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത് പരമാവധി ക്ലിയർ ചെയ്യണമെന്നുള്ളത് സർക്കാരിന്റെ കടമയാണ്. കാര്യത്തില് കഴിഞ്ഞ സർക്കാർ ഇന്ന് പോയി കറണ്ട് കെട്ടിക്കാനൊന്നും വന്നിട്ടില്ലല്ലോ. നമ്മള് സർക്കാരിനെ പൊക്കി പറയാത്ത പറയൊന്നും ചെയ്യല്ല.
0: പക്ഷെ
2: അവർ ഈ വിഷയങ്ങളൊക്കെ എന്ത് വിഷയം ആയിക്കോട്ടെ അവര് പവർ കട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അത് സർക്കാർ കൺട്രോൾ ചെയ്ത് പോയി. അപ്പൊ ഈ സർക്കാരിന് അതൊക്കെ പറ്റും. പക്ഷെ അത് പരമാവധി ക്ലിയർ ചെയ്താ എന്നുള്ള കാര്യത്തെ സാധാരണക്കാരെ നമ്മൾ പരിഗണിക്കും.
0: അതെ, മനസ്സിലായി മനസ്സിലായി. അത് പ്രധാനപ്പെട്ട കാര്യമാണ് നസീറേട്ടൻ പറഞ്ഞത്. അത് ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നുമല്ല, പക്ഷെ ഇത് നമുക്ക് സാധാരണക്കാരന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒക്കെ ഒരു തീരുമാനമുണ്ടാവട്ടെ. സന്തോഷം കേട്ടോ വിളിച്ചതില്. അപ്പോ അടുത്ത നമുക്കൊരു കോളിലേക്ക് പോകാനുള്ള സമയമാവുന്നു. സമയം 10:41 ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞും തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പവർ കട്ടിനെ കുറിച്ചിട്ടാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പവർ കട്ടിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പറയാനായി വിളിക്കാം. വിളിക്കാൻ നമ്പർ 0474293111. അടുത്ത കോൾ. ഹലോ.
3: ഹലോ,
0: നമസ്കാരം.
3: നമസ്കാരം.
0: മേരിക്കുട്ടി ചേച്ചി പറയൂ. ചേച്ചി,
3: പവർ കട്ട് അവര് പറയുന്നത് പോലെ ഇപ്പൊ കറണ്ട് ഇല്ല എന്ന് പറയുന്നത് നമുക്ക് കറണ്ടിന് ആവശ്യം വരുമ്പോഴായിരിക്കും ചിലപ്പോ പോകുന്നത്. നമ്മൾ അത്രയും നേരം ഉപയോഗിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ഉപയോഗിക്കാൻ നമുക്കത് സമയം കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞ് വന്നിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇത്തിരി അരയ്ക്കാനോ ആട്ടാനോ കയറുന്നത്.
0: ശരിയാണ്.
3: അപ്പൊ നമുക്ക് മുൻകൂട്ടി അവര് ഒരു അറിയിപ്പ് തന്ന് ഞങ്ങൾ ഇപ്പം മറ്റു സഹോദരൻ പറഞ്ഞതുപോലെ നമ്മൾ പണ്ട് കാലങ്ങളിൽ പവർ കട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു യൂണിറ്റിന്റെ ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അരമണിക്കൂർ ഒരു മണിക്കൂർ, അപ്പൊ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് ഈ സമയത്ത് നമുക്ക് പോകും. അപ്പൊ അതിനു മുമ്പ് നമ്മളത് ചെയ്തു വെക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇത്ര സമയത്ത് നമുക്ക് വരും, ഈ സമയത്ത് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇത് അങ്ങനെയല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ രോഗികൾക്ക് മരുന്ന് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പവർ കട്ട്. അവർക്ക് ആ സമയത്ത് കൊടുക്കേണ്ട മരുന്ന്, നമ്മുടെ വീട്ടില് നമ്മൾ മെഴുകുതിരിയോ വിളക്കോ ഉണ്ടോ നമ്മൾ കത്തിച്ചെടുക്കും. സാധാരണപ്പെട്ടവരുടെ കാരണമാണ് ഞാൻ ഈ പറയുന്നത്, എന്നെ പോലുള്ളവരുടെ. പിന്നെ നമ്മള് കൂടുതലും നമ്മൾ ദുർവിയോഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും ആട്ടുകയോ ഇത്തിരി ഇടുകയോ ഒക്കെ ചെയ്യുമ്പോ നമ്മൾക്കൊരു ഇത് വന്നിട്ടാ ഇത്തിരി കറണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഫ്രിഡ്ജൊക്കെ നമ്മളൊന്ന് ഓഫാക്കിയിട്ട് നമ്മൾ തുറക്കാതിരിക്കണം, ഡോർ തുറക്കരുത്. പിന്നെ അപ്പൊ നമ്മൾ അത് തീരുന്നവരെ ആ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടിരുന്നാ നമുക്ക് അത്രയും കറണ്ട് നമുക്ക് ലാഭം കിട്ടും.
0: എനിക്ക് തോന്നുന്നു മിക്കവാറും ഒക്കെ ഉള്ള വീടുകളിൽ രാത്രിയിലൊക്കെ മിക്കവാറൊക്കെ ഫ്രിഡ്ജ് ഓഫ് ചെയ്യുന്നവരുണ്ട്. വലുതായിട്ട് അതിനകത്ത് സൂക്ഷിക്കാനായിട്ട് ആഹാര വസ്തുക്കളൊന്നും ഇല്ല എങ്കിൽ മിക്കവാറൊക്കെ ഉള്ളവരൊക്കെ ഓഫ് ചെയ്തിടാറുണ്ട്.
3: ആ ഞാൻ രാത്രിയില് അങ്ങനെയാണ്, കാരണം രാത്രിയിലെ ഞാൻ ആട്ടുമ്പോഴും എല്ലാം ഫ്രിഡ്ജ് ഓഫാക്കിയിടും. ഓഫാക്കി ഇട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അല്പം ഇതാക്കാൻ പറ്റും. പിന്നെ അത് കണക്കിന് ACയൊക്കെ ഉപയോഗിക്കുന്നൊരു ഒത്തിരി ഓവർ കറണ്ട് എടുക്കാത്ത രീതിയില് നമ്മൾ മിനിമം നമ്മളും സൂക്ഷിക്കുക. പിന്നെ അവരിപ്പ ഈ ഉള്ള കറണ്ട് അടുപ്പും ഈ വണ്ടിയുടെ ഉപയോഗം ഒക്കെ ആവുമ്പോഴത്തേക്ക് അവർക്ക് കറണ്ട് കൂടുമ്പോ അവർക്ക് ബില്ല് കിട്ടുന്നുണ്ട്. അതിനുള്ള ഉപയോഗത്തിനുള്ള മാർഗങ്ങൾ അവർ തന്നെ കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണ ഇത്തിരി കറണ്ട് എടുക്കുന്നവർക്കൊക്കെ നമ്മളുടെ കറണ്ട് ഇല്ലാതെ നമ്മൾ ആകുന്നിടത്തോളം നമ്മളെ ഉപയോഗം കുറച്ചാണ് എടുക്കുന്നത്. അപ്പൊ ഈ നിരപരാധിപ്പെട്ടവരെ ഇവിടെയും കൂടെ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ച് സുഖമില്ലാത്ത സഹോദരൻ പറഞ്ഞ കറണ്ട് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നു. പണ്ടുള്ള കാലഘട്ടത്തിൽ കറണ്ട് വേണ്ടായിരുന്നു, കാരണം കാറ്റ് കിട്ടും, കടൽ നല്ല കാറ്റ് കിട്ടുമായിരുന്നു, നല്ല അന്തരീക്ഷം എന്ന് വെച്ചാൽ നമുക്ക് കൊതുകോ പിന്നെ മറ്റൊന്നും ഇല്ല. പണ്ട് ഓലമേഞ്ഞ വീടാണ്, അപ്പൊ ഇവിടെയൊന്നും നമുക്ക് കറണ്ടിന്റെ ആവശ്യമില്ല. ഇന്നിപ്പോ ഈ സന്ധ്യ കഴിഞ്ഞാൽ ഫാൻ ചെറുതായിട്ടെങ്കിലും ഇടാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്ര പുകച്ചാലും വീട്ടിലാത്ത കുന്തിരിക്കോ അത് ഇതൊക്കെ ഇട്ട് പുകച്ചാൽ തന്നെ കൊതുകാണ്. ഈ കൊതുകിനെ പേടിച്ചായിരിക്കും നമ്മൾ ചിലപ്പോ ഇത് ഇടുന്നത്.
0: ഓക്കെ ഓക്കെ, മേരിക്കുട്ടി ചേച്ചി, സന്തോഷം. അതെ, ശരിയാണ് പറഞ്ഞത്. ഇപ്പൊ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ആണ് കൂടുതൽ, മരങ്ങൾ കുറവാണ്, ചൂട് വളരെ കൂടുതലാണ്. പണ്ടൊക്കെയുള്ള വീട്ടില് ഞാൻ ഈ ഒരു വിഷയം എടുത്തപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഫിലോമിന എടുത്ത് പറയായിരുന്നു, ഞാനൊക്കെ ആണെന്ന് ഞങ്ങളുടെ എൻ്റെ തറവാട് വീട് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മുകൾ ഭാഗം വളരെ തുറന്നതാണ്. എന്നുവെച്ചാൽ ഒരു കള്ളൻ അതിലേക്ക് കയറി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ മൊത്തത്തിൽ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ എന്നോട് ഫിലോമിന ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അത് എന്ത് സുരക്ഷിതത്വമാണ് ചേച്ചി ആ വീടിന്? ഞാൻ പറഞ്ഞ് കള്ളന് കയറാൻ പറ്റണ്ടേ, അതിന് ഒരു കള്ളനാണ് കയറുന്നതെങ്കിൽ ആ വീട്ടിലൊരു 30 പേരുണ്ട്, എങ്ങനെ പുറത്തു പോകാനാണ് കള്ളൻ? അതുകൊണ്ട് കള്ളന്മാർ വരില്ല, അതാണ് അന്നത്തെ വീട്. അപ്പോൾ അത്രയും ആ വീടിനകത്തേക്ക് നമ്മൾ ഈ കാറ്റ് കടന്നു വരാനുള്ള സൗകര്യം ഒരുക്കുകയാണ് പണ്ട് കാലങ്ങളിലൊക്കെ വീട്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ വീടുകളിലൊന്നും അങ്ങനെയല്ല. നമുക്കൊരു ബാൽക്കണി ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ഡോറുണ്ട്, ആ ഡോർ നമ്മൾ അടയ്ക്കുകയാണ്, ബാൽക്കണി മാത്രമേ ഉള്ളൂ ഓപ്പൺ ആയിട്ട്. വീടിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷെ ആ രീതിയിലുണ്ട് തന്നെ നമുക്ക് വീടിനകത്തുള്ളത് ഇപ്പോൾ ഫാനോ ACയോ ഒക്കെ ഉപയോഗിച്ചാലേ നമുക്ക് കാറ്റ് കിട്ടുള്ളൂ എന്നുള്ളൊരു സാഹചര്യം. നമ്മുടെ വീട്ടിലിപ്പോൾ ജനലുണ്ടെങ്കിൽ പോലും ഈ ജനൽ പോലും നമ്മൾ അധികം തുറക്കാത്ത എത്രയോ നമ്മളെ വീടുകളിൽ തന്നെ എത്രയോ റൂമുകളുണ്ടായിരിക്കും. ആ വീട്ടിൽ ആ റൂമിൽ ആ ജനൽ പോലും നമ്മൾ തുറക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇടുന്നത് AC ഫാനൊക്കെയാണ്. ഇതെല്ലാം നമുക്ക് വൈദ്യുതി ഉപയോഗം വളരെ കൂട്ടുന്ന ഒരു സാഹചര്യമാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ ഒരു ഇടവേള.
4: നമ്മൾ അഭിമാനത്തോടുകൂടി പറയാറില്ലേ, സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീ എന്ന്. സ്വന്തം കാലിൽ നിൽക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകളുണ്ടെങ്കിലേ ആരോഗ്യമുള്ള കുടുംബങ്ങളും ഉണ്ടാകും. ആരോഗ്യമുള്ള സ്ത്രീകളിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹം, അതാണ് സ്വാസ്ഥ്യ ആയുർ കെയർ ഫോർ വുമൻ ലക്ഷ്യം വെക്കുന്നത്. സ്വാസ്ഥ്യ ബൈ ഡോക്ടർ വിദ്യ ആയുർ കെയർ ഫോർ വുമൻ, കൊല്ലം ബീച്ചിനടുത്ത് തോപ്പുപള്ളിക്ക് സമീപം.
0: കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടിയും പറഞ്ഞ തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം പെട്ടെന്നാണ് മുന്നോട്ട് പോയത്, 10 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത കോളിലേക്ക് പോവാണ്. ഹലോ,
5: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്ത്
0: രാജേട്ടാ പറയും, സ്വാഗതം.
5: ഞാൻ അശോക് ഡോക്ടർ പറഞ്ഞത്,
0: അതെ അതെ,
5: ഞാനൊരു 90 രൂപ 35 പൈസയാണ് കറണ്ട് ബില്ല് അടച്ചിരിക്കുന്നത്.
0: എത്ര രൂപയാണ് ചേട്ടാ?
5: അത്രയ്ക്കാണ് നമുക്കുള്ളത്.
0: അല്ല, എത്ര രൂപയായിരുന്നു എന്നൊന്ന് പറയൂ.
5: 35 പൈസ കൊണ്ടുപോയി അടയ്ക്കുമായിരുന്നു.
0: അങ്ങനെ
5: കൊണ്ടുപോയി അടയ്ക്കുമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് 90 കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിഞ്ഞ, അതായത് 2025 വരെ എനിക്ക് വന്നോണ്ടിരുന്ന ബില്ലുകൾ കൂടി ഉപയോഗം കൂടി വരുന്നതനുസരിച്ച് കൂടി 11,000 രൂപ വരെ 2 മാസം കൂടുമ്പോഴുള്ള ബില്ല് വന്നു. ഹലോ,
0: പതിനൊന്ന്.
5: അങ്ങനെ എനിക്ക് ആ ബില്ല് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ സോളാർ വെച്ച് 8 മാസമായപ്പം എനിക്ക് 1840 യൂണിറ്റ്, 8 മാസം തകരാൻ 5 ദിവസമുള്ളപ്പോ 1840 യൂണിറ്റ് ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കാൻ പറ്റി. ആ രീതിയിൽ കൊടുക്കാണ്. അപ്പോൾ നമുക്ക് ഉപയോഗം അത്രയ്ക്ക് കൂടിയിട്ടും നമ്മൾ ഈ സോളാർ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് വരുന്നത് 270 രൂപ മാസം തോറും വരുന്നത്. 270 രൂപ, 350 രൂപയ്ക്ക് അകത്ത് 345 ഇങ്ങനെയൊക്കെയുള്ള ബില്ല് വരും. ഈ ബില്ല് മാസം തോറും അടയ്ക്കുന്ന കൂടാതെ ഇത്രയും എമൗണ്ട് ഞാൻ അടച്ചെടുത്ത് ഇത് അടയ്ക്കുന്ന കൂടാതെ നമുക്ക് മറ്റേ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ 2220 രൂപ മാസം തോറും ബാങ്കിൽ അടയ്ക്കണം.
0: സബ്സിഡി ആയിട്ട്
5: നമുക്ക് 10 വർഷത്തേക്ക് എടുത്താണെങ്കിൽ അത് അടഞ്ഞു തീരുമ്പോ നമുക്ക് സ്വന്തമായി.
0: ശരി ശരി,
5: ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്?
0: ഞാൻ മനസ്സിലായി മനസ്സിലായി. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. പറഞ്ഞോളൂ പറഞ്ഞോളൂ.
5: അപ്പൊ നമ്മളെ പിന്നെ നമ്മുടെ ഉപയോഗം നമ്മൾ ഒരുപാട് കൂടുന്നു. പിന്നെ എനിക്ക് ഇപ്പൊ ഇവിടെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ വന്ന് കുറച്ചു നേരം ഒരു 5 മിനിറ്റ്, 1 മിനിറ്റ് 2 മിനിറ്റ് ഇങ്ങനെയൊക്കെ കറണ്ട് പോകുന്നുണ്ട്. രാത്രി ഒരു ഇച്ചിരി സമയം ചിലപ്പോൾ 1/2 മണിക്കൂറൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്.
0: ശരി,
5: അത് പണ്ടുമൊക്കെ പോകും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമായിരുന്നു.
0: ശരി,
5: ഇപ്പം ഇവിടെ ഇങ്ങനെ ലൈൻ വെട്ടുന്ന സമയത്ത്, അതായത് പിന്നെ മരങ്ങളൊക്കെ മുറിക്കുന്ന സമയത്തൊക്കെ ഒരു ദിവസം അത് നേരത്തെ കൂട്ടി പറയും. അങ്ങനെയുണ്ട്, എങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല.
0: പോകുന്നു. ഓക്കെ ചേട്ടാ, സന്തോഷം. അപ്പോ രാജേട്ടനായിരുന്നു സംസാരിച്ചിരുന്നത്. വൈദ്യുതി ഉപയോഗം എത്ര, ഇതിൽ നിന്നും എത്രയിലേക്ക് എത്തി എന്നുള്ളൊരു കണക്കായിരുന്നു. അതിന്റെ ഉപയോഗം കൂടുന്നതനുസരിച്ചുള്ള ഒരു എന്താ പറയാ ബില്ലും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് വൈദ്യുതി ചാർജും ഒക്കെ കൂടിയിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോവാം. ഹലോ,
6: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
6: ഞാൻ രഘു തിരുമല. സൗണ്ട് വളരെ വളരെ കുറവ്,
0: ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, ചേട്ടൻ പറഞ്ഞോളൂ.
6: ആ, ഏതായാലും ഞാൻ പറയാം. അതായത് ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായത്. കഴിഞ്ഞ 10 വർഷം അവര് ഇടതുപക്ഷം ഭരിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പവർകട്ട് ഏർപ്പെടുത്താൻ. പക്ഷെ അവർ ഇതുവരെ ഏർപ്പെടുത്തിയില്ല. പെട്ടെന്ന് ഈ മന്ത്രിസഭ മാറിയ ഉടനെ ഈ ഇത്രയും കാലയളവിന്റെ അകത്ത് എന്താണ് എന്നറിയാം, അല്ലെങ്കിൽ എന്താണെന്ന് അവര് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് സത്യസന്ധവുമായിരിക്കണം. അതിന് മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ടും വേണം, അവർ പറഞ്ഞ് ശരിയാണ് എന്നുള്ളത്. പക്ഷേ എനിക്ക് വേറൊരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം. ഇന്നത്തെ പത്രത്തിലും ഞാൻ കണ്ടതാണ്, അത് നമ്മൾ യാത്രയെ പോകുമ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് പറയാറുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്, എവിടെ നോക്കിയാലും രാവിലെ 9 മണിവരെയും 11 മണിവരെയും സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കിടക്കുന്നു. ഇപ്പോൾ നാല് ജീവിതം ശ്രീലക്ഷ്മി ആയാലും നിങ്ങളായാലും ആരായാലും പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, റോഡിൽ എവിടെ ചെന്നു കഴിഞ്ഞാലും ഈ ഇത്രയും പ്രതിസന്ധി ഉണ്ട്. രാത്രിയിൽ 1 മണിക്കൂർ 1/2 മണിക്കൂർ വീതം വീണ്ടും വീണ്ടും പവർ കട്ട് ചെയ്യുന്നു. ഈ സമയത്ത് എന്തുകൊണ്ട് ഇത് ഇപ്പോഴല്ല, നേരത്തെ ഉള്ള ഒരു സംഭവമാണ് ഇതാ. ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ളതല്ല, നേരത്തെ ഉള്ള സംഭവം. ഇത് സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് ആണ്. അതായത് ഇവർക്ക് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പ്രദേശത്തെ കടക്കാരെയോ ആൾക്കാരെയോ വീട്ടുകാരെ ഏൽപ്പിക്കും. അപ്പൊ ഒക്കെ അവർ ഏർപ്പാട് ചെയ്തോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തക്കാർക്കാണ്, ഏൽപ്പിച്ചവർക്കാണ്. അവർ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം, അത് കൊല്ലം മാത്രമല്ല കേരളം മൊത്തത്തിലുള്ളതാണ് ഈ ഒരു സിസ്റ്റം ഈ അവലംബിച്ചിരിക്കുന്നത്. ഇത് തെറ്റായ ഇതാണ്. എത്രയോ കറണ്ട് വെറുതെ രാവിലെ ഒരു 1/2 മണിക്കൂർ എക്സ്ട്രാ അല്ല കിടക്കുന്നത്, മണിക്കൂറുകളോളാണ് കിടക്കുന്നത്. വൈകിട്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു 5 മണിയാകുമ്പം പലയിടത്തും ലൈറ്റ് ഓൺ ചെയ്യുന്ന കാണാം. അപ്പൊ ഇതിനൊന്നും ഒരു പ്രശ്നങ്ങളില്ലേ? അപ്പൊ ഈ വൈദ്യുതിയൊക്കെ എങ്ങനെ പോകുന്നു? എന്നിട്ട് വെളിയിൽ നിന്ന് കടം എടുക്കുന്നു, മറ്റാണ് മഴയില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ്? ഇത് മുൻപേ ഉള്ള ഒരു കാര്യമാണ്. ഇതിന് അർജന്റായിട്ട് നടപടി ഉണ്ടാവണം. ഇത് ഏത് പ്രദേശത്ത് കണ്ടു കഴിഞ്ഞാലും ജനങ്ങൾ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണം. ഇതിന് പ്രധാനമായിട്ടൊരു പരിഹാരം ഉണ്ടാകണം. പിന്നലെ പവർ കട്ട്, ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്.
0: ഓക്കെ ഓക്കെ ചേട്ടാ, സന്തോഷം. അപ്പോ നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് കൂടെ പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ,
7: ഹലോ,
0: നമസ്കാരം.
7: നമസ്കാരം മോളെ, ഞാൻ പിന്നെ തട്ടാർകോണത്തു നിന്ന് സുധർമ്മയാണ് വിളിക്കുന്നത്. ഇതുവരെ ഞാൻ ഒന്നും സംസാരിക്കാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്നതാ.
0: ശരി,
7: ഇപ്പൊ പറഞ്ഞ സംഭവത്തിന് അത് നമുക്കും പറയാനുണ്ട്.
0: പറയൂ.
7: ഈ സ്ട്രീറ്റ് ലൈറ്റ് എവിടെല്ലാം കിടക്കുന്നറിയാം? ഇവിടെ ഞങ്ങള് തട്ടാർകോണം ഭാഗത്ത് പല ഭാഗത്തും ഇങ്ങനെ കിടക്കുക. ഇതൊന്നും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? നമ്മൾ ചോദിക്കുന്ന ഇതാണ്. കറണ്ട് കട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത വണ്ണം തന്നെയാ വരുന്നത്. അത് എന്താ ഏതാന്ന് നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കേൾക്കുന്നുണ്ടല്ലോ. ഈ ഒരു കാര്യം പറയാനായിട്ടാ തീർച്ചയായും ഞാൻ വിളിച്ചത്.
0: ശ്രദ്ധിക്കണം,
7: പരിഹാരം എന്താണെന്ന് വെച്ചാൽ നോക്കണം മോളെ.
0: അതെ അതെ, തട്ടാർകോണം ഭാഗത്താണ് സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കിടക്കുന്നു.
7: തട്ടാർകോണം ഭാഗത്ത്, മനകര ഭാഗത്ത്, നമ്മൾ ഏത് സ്ഥലത്ത് ചെല്ലുന്നു അവിടെ അല്ല.
0: പകൽ സമയങ്ങളിൽ കത്തി കിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ. ഓക്കെ, മനസ്സിലായി.
8: സ്ട്രീറ്റ് ലൈറ്റുകൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം.
0: ഓക്കെ ഓക്കെ, അതാണ് ശരിയാണ്, അത് വേണ്ടത് തന്നെയാണ്. ഓക്കെ, അപ്പൊ സന്തോഷം. അടുത്ത ഒരു കോളിലേക്ക് കൂടെ പോവാം. അമ്മ ഇത് കേട്ടതുകൊണ്ടാണ് ഉടൻ തന്നെ വിളിച്ചത്. പല ഭാഗത്തുമായിട്ട് കത്തിക്കിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
9: ഹലോ,
0: നമസ്കാരം.
9: നമസ്കാരം,
0: സ്വാഗതം പരിപാടിയിലേക്ക്.
9: ഈ കറണ്ട് കട്ടിലേ ഒരു കാര്യം, ഒരുപാട് കടകൾക്ക് വലിയ വലിയ കടകൾക്ക് വലിയ വലിയ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അത് ഒരു സമയപരിധി വരെ അത് ഓഫ് ചെയ്തിരിക്കുന്നതല്ലേ നല്ലത്? ഒരുപാട് കറണ്ട് ലാഭം വരത്തില്ലേ? ഈ കട അവിടെ ഉള്ളതാണ്, അവിടെ പരസ്യം ഉള്ളതാണ്. അപ്പൊ ഈ ഒരു ഇങ്ങനെ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ബോർഡിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിരിക്കുന്നതല്ലേ നല്ലത്? അവര് ജനറേറ്ററിലോ സോളാറിലോ വെക്കുന്നത് വെച്ചോട്ട്, അല്ലാതെ കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് ഇതിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഇത് ഓഫ് ചെയ്യിപ്പിച്ചാൽ എത്ര ലക്ഷക്കണക്കിന് യൂണിറ്റ് വൈദ്യുതി ലാഭം വരും. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് പോസ്റ്റെല്ലാം കറക്റ്റ് ടൈമിന് ഓഫ് ചെയ്താൽ അതും കിട്ടും.
0: ഓക്കെ,
9: എന്നിട്ട് ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന എന്തിനാ?
0: ഓക്കെ ഓക്കെ, ഇതാണ് ചേട്ടന്റെ ഒരു അഭിപ്രായം. സുഗതൻ ചേട്ടന്റെ ഒരു അഭിപ്രായമാണ്. ഓക്കെ, അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചും ഷോപ്പുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഒരു പക്ഷേ പരസ്യമോ അല്ലെങ്കിൽ കട മനസ്സിലാക്കുന്നതിനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് ഓരോരുത്തരും തീരുമാനിക്കണ്ടേ, എനിക്കതിനകത്തൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്നില്ല. എന്തായാലും സുഗതൻ ചേട്ടൻ്റെ ഒരു അഭിപ്രായമാണോ അത്? ഓക്കെ, അടുത്ത ഒരു കോളിലേക്ക് കൂടെ പോകാം, നോക്കാം ആരാണെന്ന്. കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞും തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. ഹലോ,
10: ഹലോ,
0: നമസ്കാരം.
10: നമസ്കാരം,
0: ഇതാരായത്?
10: ഞാൻ വളത്തങ്ങുന്ന ദേവദാസൻ.
0: പറയേ ചേട്ടാ, സ്വാഗതം.
10: ഇതെല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞതൊക്കെ മിക്കവര് പറഞ്ഞതിലും ഒരുപാട് പരമാർത്ഥമുണ്ട്. എങ്കിലും എന്റെ ഒരു അഭിപ്രായം പറയാന്നുണ്ടെങ്കില്, തന്തയും തള്ളയും രണ്ട് മക്കളുള്ള ഒരു കുടുംബത്തില് നാഴിയരിയിട്ട് വെക്കുന്ന ഒരു കാലഘട്ടത്തില് 10 മക്കളാകുമ്പോൾ അത് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതായത് ജനസാന്ദ്രത കൂടുമ്പോൾ എങ്ങനെ വൈദ്യുതി വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഇതിന്ന് ആലോചിച്ചത്. കാരണം ഈ നമ്മളെ അറിവില് ഇപ്പം പുതിയ ഡാമുകളോ വൈദ്യുതി നിലയങ്ങളോ ഒന്നും ഇവിടെ വന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ളയാണ് ഇപ്പോഴും. അതുകൊണ്ട് ജനസാന്ദ്രത കൂടിയിട്ടുണ്ട്. അന്നത്തെ ജനസാന്ദ്രതയല്ല ഇന്ന്, അതിലൊക്കെ മേലെ കൂടിയിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം വൈദ്യുതി ഉപയോഗമുണ്ട്. ഇപ്പൊ വൈദ്യുതി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുകയാണ് വൈദ്യുതി കൂടുതൽ. അതിന്റെയൊക്കെ കുറവ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിപ്പോ ഗവൺമെന്റ് ആര് ഭരിച്ചാലും അങ്ങനെ സംഭവിക്കാം. പിന്നെ ഈ പറയുന്ന കണക്ക് ഒരുപാട് നേരങ്ങള് ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടക്കാൻ അനാവശ്യമായിട്ട് കത്തിക്കിടക്കുന്നതുണ്ട്, വീടുകളിൽ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. അങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും അതിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം വൈദ്യുതി ഈ ഒരു കാര്യം ഇപ്പൊ ചിന്തിക്കുന്നത് അവര് വെളിയിൽ നിന്ന് കിട്ടാത്തോണ്ടാണ് ഈ
0: പിന്നെ
10: പവർ കട്ട് വേണ്ടി വരുന്നതാണ് എന്റെ ഒരു നിഗമനം.
0: നീ
10: അവര് അതിൽ നിന്നും വേറെ ചിന്തയിലോട്ട് മാറും എന്നാണ് ഇപ്പൊ ഞാൻ
0: ചിന്തിക്കുന്നത്. ഓക്കെ ഓക്കെ ചേട്ടാ, സന്തോഷം സംസാരിക്കാൻ സാധിച്ചില്ല. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞും തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഹലോ,
11: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
11: കുട്ടി സാറ്.
0: പറയൂ കുട്ടി സാർ.
11: എന്തിനാ പറയണേ? പവർ കട്ട് വന്ന് നമ്മുടെ 5000 പോയി കിട്ടി. ഞാൻ ഷോപ്പ് പൂട്ടി വീട്ടിലെത്തുകയായിരുന്നു. ഷോപ്പ് കട ജയിച്ച തുറന്നു. ജയിച്ച തുറന്നതും എന്ത് സദ്യം എണീച്ച് വന്ന് എണീച്ചതും കറണ്ട് പോയി. വന്ന് മുട്ടി, കാലും ഒരു ഭാഗത്ത് മുട്ടി, കൈയും ഒരു ഭാഗത്ത് മുട്ടി, അതാ ചുവട്ടിൽ കിടക്കും.
0: അയ്യോ,
11: എന്തിനു പറയണോ. പിറ്റേ ദിവസം രാവിലെ വേദന മാറാണ്ട് ആസ്പത്രി പോയിട്ട് അവര് എക്സ്റേ എടുക്കണം, കാലിന്റെ മുട്ടിന്റെ എക്സ്റേ എടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ പറഞ്ഞു. എക്സ്റേ എടുത്തു, മരുന്ന് വാങ്ങി കഴിച്ചു. അപ്പൊ ഇന്നലെ ഉച്ചക്ക് ഈ കാതോട് കാതാരം കേട്ടോണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ പരിപാടിയുള്ളത് പറഞ്ഞു. അപ്പൊ പ്രത്യേകം പറയണെന്ന് പറഞ്ഞത് എങ്ങനെയുണ്ട്
0: എന്നാ
11: സമയം പറയണ്ട. അവര് സമയം പറയാണ്ട് ഏതെങ്കിലും സമയത്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ലല്ലോ.
0: അവിടെ
11: ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ എമർജൻസി ഒന്നും ഇല്ലാന്ന്, പണ്ട് എമർജൻസി ഒക്കെ ഉണ്ടെന്ന് അത് ഉപയോഗിക്കാത്ത കാരണം അത് ഓഫ് അത് പോവുകയും ചെയ്തു. അത് കേടാവുകയും ചെയ്തു. ഇപ്പൊ പണി കിട്ടി, അതന്നെ പറയുന്നത് ഈ പവർ കട്ട് ഞങ്ങൾക്ക് പണി കിട്ടിയോ അറിയാ. പിന്നെ കേസ് കൊടുക്കാൻ വല്ല വഴിയുണ്ടോ ചോദിക്കാനിപ്പോ.
0: ഓക്കെ, സന്തോഷം. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് വേണ്ടി പറഞ്ഞാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമുക്ക് ഒരു കോൾ കൂടി എടുക്കാനുള്ള സമയമേ ഉള്ളൂ. നമുക്ക് ആ കോളിലേക്ക് പോകാൻ നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, ആ കോൾ കട്ടായി പോയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കോളാണ് ഇനി നമുക്ക് വരുന്നത്. നമുക്ക് ഇനി ഒരു കോൾ, നമ്മുടെ മിണ്ടി പറഞ്ഞ പരിപാടിയിലെ ഒറ്റ കോളിനുള്ള സമയമാണ്. സമയം 10 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആണ്. അപ്പോൾ ഇനിയുള്ള ഒരു 3 മിനിറ്റ്, അതായത് നമ്മുടെ ഈ ഒരു പരിപാടി വൈൻഡപ്പ് ചെയ്യുമ്പോൾ സംസാരിക്കാൻ പോകുന്ന ആരാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ജനങ്ങളുടെ അഭിപ്രായമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പവർ കട്ട് വന്നപ്പോഴത്തേക്കും 10 വർഷമായിട്ട് അത്ര പരിചയമില്ലാത്ത പവർ കട്ട്, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒന്ന് കറണ്ട് പോയ ദിവസം നമ്മൾ കുറച്ച് ഇതെന്തോ പറ്റി, ഈ ഒരു സമയത്ത് കറണ്ട് പോയി, ഓക്കെ KCB പ്രശ്നമാണോ, ഞാനും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. ആദ്യമായിട്ട് രാത്രിയിൽ ഒരു 12 മണിക്ക് ശേഷം കറണ്ട് പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിക്കുന്നത് KCB എന്തോ പ്രശ്നം സംഭവിച്ചതാണ്, എവിടെയെങ്കിലും മരം അങ്ങാണം വീണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്ന് കരുതി രാത്രി തന്നെ KCB വിളിച്ചിരിക്കുന്നു. വിളിക്കുമ്പോൾ ഓക്കെ ഇന്ന സമയത്ത് നിങ്ങൾക്ക് കറണ്ട് വരുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വാർത്തയിലാണ് കാണുന്നത് അപ്രഖ്യാപിത പവർ കട്ട് എന്നും പറഞ്ഞ്. അപ്പോഴാണ് മനസ്സിലായത് നമുക്ക് വൈദ്യുതി നിയന്ത്രണം സംസ്ഥാനത്ത് തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, ലാസ്റ്റ് ഒരു കോളിലേക്ക് പോവാണ്. ഹലോ ഹലോ
12: ഹലോ,
0: നമസ്കാരം.
12: ഇത് മാമൂട്ടി മുരുകനാണ് വിളിക്കുന്നേ.
0: പറഞ്ഞോളൂ.
12: അത് ആദ്യമായിട്ടാണ് വിളിക്കുന്നേ.
0: സ്വാഗതം.
12: പിന്നെ ഒരു പാട്ട്.
0: പാട്ട്? അയ്യോ ചേട്ടാ, ഇത് പാട്ട് ചോദിക്കുന്ന പരിപാടിയല്ല, ഇതൊരു വിഷയാധിഷ്ഠിത പരിപാടിയാണ്. മിണ്ടിയും പറഞ്ഞു, നമ്മളൊരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പവർ കട്ടിനെ കുറിച്ചിട്ട്. ഓക്കെ, എന്തായാലും ഞാനിപ്പോൾ നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വരുവാണ്. ഞാൻ ഈ പവർ കട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ നമ്മളുടെ, ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമുക്കിവിടെ കറണ്ട് പോയിരുന്നു. പക്ഷേ എന്തായാലും നമുക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു. പക്ഷേ നമ്മുടെ ലൈവിൽ ഇടയ്ക്കൊന്ന് കട്ടായി പോയി, പിന്നീട് അത് ശരിയായി. ഞാനത് അത് സംഭവിച്ചപ്പോൾ ഞാൻ ഓർത്തത് നമ്മുടെ മുഖ്യമന്ത്രി വേദിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പവർ കട്ട് വന്നായിരുന്നു. കാരണം ഏതാണ്ട് 2 മിനിറ്റോളം ആ മുഖ്യമന്ത്രിയുടെ സംസാരം അവിടെ നിർത്തിവെച്ചു. ജനറേറ്റർ ഓൺ ആകുന്നത് വരെ നിർത്തിവെക്കുന്ന സാഹചര്യം. നമ്മളിപ്പോൾ ഒരു സംസ്ഥാനത്തെ കാര്യം പറയുമ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വേദിയിൽ സംസാരിക്കുമ്പോൾ പവർ കട്ട് വന്നിരുന്നു. അപ്പോൾ പവർ കട്ട് അനിവാര്യമായ ഒരു അല്ലെങ്കിൽ ആവശ്യമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്നാണ് വൈദ്യുതമന്ത്രി പറയുന്നത്. അപ്പോൾ നമുക്ക്, ഞാൻ ഈ പറഞ്ഞ, ഞാൻ അതിനെതിരല്ല, നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ ഒരു നിയന്ത്രണം ആവശ്യമാണ് എങ്കിൽ അത് നമ്മളതിനെ പിന്താങ്ങണം. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യമാണ് പലതരത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദനം കുറയുന്നത് കൊണ്ടും അല്ലെങ്കിൽ വൈദ്യുതി നമുക്ക് വാങ്ങേണ്ടതായി വരുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അമിതമായിട്ടുള്ള വൈദ്യുതി ഉപകരണം പീക്ക് ടൈമിൽ ഒഴിവാക്കണം എന്നുള്ളതാണ് നമുക്ക് സർക്കാർ നൽകുന്ന നിർദ്ദേശം. നമ്മളത് പാലിക്കാൻ അല്ലെങ്കിൽ അത് നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ബാധ്യസ്ഥരാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അത് മുന്നോട്ട് പോകുന്നതിന് നമ്മൾ അനുകൂലിക്കണം. പക്ഷേ ഇതിനകത്ത് ജനങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനോട് നമുക്ക് യോജിക്കേണ്ടി വരുന്നത് ഈ പറയും പോലെ അതിനൊരു കൃത്യ സമയം, ഏത് സമയത്താണ് ഈ ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഒരു ഏരിയയിൽ എത്ര സമയം മുതൽ എത്ര സമയം വരെ പവർ കട്ട്, അത് ഏതൊക്കെ സമയത്ത് പോകും, ഈ ആഴ്ച ഈ സമയമാണെങ്കിൽ അടുത്ത ആഴ്ച എങ്ങനെ പോകും എന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശം തരാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പണ്ടത്തതുപോലല്ല, പല വീടുകളിലും ആളുകളുടെ എണ്ണം കുറവാണ്, പല സ്ഥലത്തും രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. ആ ഒരു സാഹചര്യത്തിലൊക്കെ വരുമ്പോഴത്തേക്കും പല വൈദ്യുതി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ വൈദ്യുത ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് പോകുക, 5 മിനിറ്റിൽ പോകുക, 10 മിനിറ്റ് വീണ്ടും പോകുക, 10 മിനിറ്റ് വന്നിട്ട് വീണ്ടും പോകുക, ഇത്തരം ആകുള്ള അവസ്ഥകൾ ഒഴിവാക്കാനായി മാർഗങ്ങളില്ലേ? അല്ലെങ്കിൽ അതിനൊരു നിയന്ത്രണം ഏത് രീതിയിലാണെന്നുള്ളത് പറയേണ്ട ഒരു സാഹചര്യമില്ലേ എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്നത്തെ പവർ കട്ടിൻ്റെ മിണ്ടിയും പറഞ്ഞ പരിപാടിയിൽ നിന്നും ഞാൻ തൽക്കാലം ടാറ്റ പറയുന്നു. ശ്രീലക്ഷ്മി എം എസ്.
13: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം ഫൺഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293

0: നമസ്കാരം ഫൺഫ്യൂഷനിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഫൺഫ്യൂഷനിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ദീ നമുക്ക് കോളുകൾ കേത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ദീ ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം. എന്തോ സുഖമായിട്ടിരിക്കുന്നോ?
1: എന്റെ പേര് ഉഷ.
0: ഓക്കെ ഉഷ ചേച്ചി, അപ്പൊ ആദ്യത്തെ കോളായിട്ട് നമുക്ക് സിമ്പിൾ ചോദ്യമാണ്. മാ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യണ അക്ഷരം മായാണ്. ടൈം കഴിഞ്ഞു ആന്റി, 7 സെക്കൻഡ് ഉള്ളായിരുന്നു. മൂന്നെണ്ണം പാടണം, പറഞ്ഞാ മതിയായിരുന്നു. പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാ മതിയായിരുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, പേരറിയോ? കേട്ടില്ല. ഓക്കെ അമ്പിളി ചേച്ചി, ചോദ്യം ഇതാണ്: മുള്ളുണ്ട്, മുരിക്കല്ല, വാലുണ്ട്, പശുവല്ല, എന്താന്ന് പറയണം? പാട്ടാണെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. ഓ ആണ് അക്ഷരം കേട്ടോ. ഓ
2: ഓ
0: ആ 7 സെക്കൻഡ് ആണ് ടൈം. ടൈം ഔട്ടായി. ഓക്കെ ചേച്ചി, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോടത്തിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം,
3: ശോഭ ചേച്ചിയാണ്.
0: ഓക്കെ ശോഭ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ?
3: സുഖമായിട്ടിരിക്കുന്നു.
0: ചോദിക്കട്ടെ ഇപ്പോ?
3: എളുപ്പമുള്ള
0: ചോദ്യമാണ്. താ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ്. തായാണ് അക്ഷരം കേട്ടോ. താ ഓക്കെ ഓക്കെ ചേച്ചി, കറക്റ്റ് ആണ്. ടൈം തീരുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
0: ഹലോ, പേര് പറയൂ. മൻഹ. മൻഹക്കുട്ടി ഏത് ക്ലാസ്സിലാ?
4: സെക്കൻഡ് സ്റ്റാൻഡേർഡില്.
0: പാട്ട് വേണോ കുസൃതി ചോദ്യം വേണോ? ഏത് വേണം?
4: പാട്ട്.
0: അപ്പൊ ക എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം കേട്ടോ. അക്ഷരം കായാണ്, വേഗം പാടിക്കോ. അറിയോ? ആ ഒന്നുകൂടെ അറിയോ? ആ ഓക്കെ ഓക്കെ മോളെ, സാരല്ല, വിളിക്കൊള്ളായിരുന്നു കേട്ടോ. ഹലോ. ഓക്കെ മോളെ, ടാറ്റ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, പേര് പറയൂ. അജിത ചേച്ചി, ചോദ്യം ഇതാണ്: മുള്ളുണ്ട്, മുരിക്കല്ല, വാലുണ്ട്, പശുവല്ല, എന്താന്ന് പറയണം? മുള്ളുണ്ട്, മുരിക്കല്ല, വാലുണ്ട്, പശുവല്ല. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യണം. ചക്ക കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
6: ഹലോ
0: ഹലോ, പേര് പറയമ്മ.
6: അമ്പിളി.
0: അമ്പിളി. ഓക്കെ അമ്പിളി ചേച്ചി, ചോദ്യം ഇതാണ്: ഒരു ഉറുമ്പ് നടന്നൊരു സ്ഥലത്തേക്ക് പോവുമായിരുന്നു.
6: ഈ ഉറുമ്പ്
0: അതെന്ത് പറ്റി? ഇത് കുസൃതി ചോദ്യമാ. വേണ്ട ആലോചിക്കാൻ സവയ്യ. ഓക്കെ, എങ്കിൽ ഈ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. ഈ ആണ് അക്ഷരം, 7 seconds ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയോ.
2: രേവതി.
0: ഓക്കെ രേവതി, ചോദ്യം ഇതാണ്, ഇപ്പൊ ചോദിച്ചൊരു കുസൃതി ചോദ്യമാണ്, പകുതി വരെ ചോദിച്ചിട്ടുള്ളൂ. ചോദ്യം ഇതാണ്, ഒരു ഉറുമ്പ് നടന്ന് നടന്നൊരു സ്ഥലത്തേക്ക് പോവുമായിരുന്നു. ഈ ഉറുമ്പിന്റെ ഫ്രണ്ട് ഉണ്ട്, കൂടെ പുൽച്ചാടിയുണ്ട്. പുൽച്ചാടി അപ്പൊ ഉറുമ്പിനോട് ചോദിച്ചു, നീ എങ്ങോട്ടാ പോകുന്നേന്ന് ചോദിച്ചു. അപ്പൊ ഈ ഉറുമ്പ് 36 എന്നുള്ളൊരു നമ്പർ ബോർഡ് എടുത്ത് കാണിച്ച്, ഏതാണ് ആ സ്ഥലം എന്നതാണ് ചോദ്യം. ചോദ്യം ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, പേര് പറയോ.
5: കൃഷ്ണദേവ്.
0: കൃഷ്ണദേവ്, ചോദിക്കട്ടെ, പുക തുപ്പുന്ന പാമ്പ് ഏതാന്ന് പറയണം. പുക തുപ്പുന്ന പാമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ, ഈസിയാണ്, വേഗം ആലോചിച്ചോ. 7 seconds ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. പുക തുപ്പുന്ന പാമ്പ് നമുക്കറിയാം, ആലോചിച്ച് നോക്ക്. അയ്യോ, അണലിയൊന്നും അല്ല മക്കളെ, കുസൃതി.

0: പേര് പറയോ?
1: വിനയ.
0: വിനയ, ഓക്കെ. ചോദ്യം ഇതാണ്, വീട്ടിലെ കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ, എന്താന്ന് പറയണം? വീട്ടിലെ കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ, എന്താന്ന് പറയണം? 7 സെക്കൻഡ് ആണ് സമയം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
1: അറിയത്തില്ല,
0: ആലോചിച്ച് നോക്ക്. ഇപ്പൊ അതിന്റെ മോഡേൺ വേർഷൻ ഒക്കെ ഉണ്ട്, അറിയോ?
1: അറിയത്തില്ല.
0: ഓക്കെ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, പേര് പറയോ?
1: ഹലോ, ഞാൻ ജാസ്മി.
0: ഓക്കെ ജാസ്മി, ചോദ്യം ഇതാണ്, വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിൽ ഓടും, വട്ടത്തിൽ ചവിട്ടിയാൽ
1: സൈക്കിൾ.
0: കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ.
0: ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോ?
2: ആതിര.
0: ആതിര, ചോദ്യം ഇതാണ്, ഉ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. അക്ഷരം ഉ ആണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈം ഔട്ടായി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
3: ഹലോ.
0: ഹലോ, പേര് പറയോ?
3: ശ്രീജ.
0: ശ്രീജ. ഓക്കെ ചേച്ചി, ചോദ്യം ഇതാണ്, റീജ. ഓക്കെ റീജ ചേച്ചി, ചോദ്യം ഇതാണ്, കണക്കിലെ രണ്ട് അവയവങ്ങളുടെ പേര് പറയണം. കണക്കിലെ രണ്ട് അവയവങ്ങളുടെ പേര്, കുസൃതി ചോദ്യമാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
3: അറിയത്തില്ല,
0: ആലോചിച്ച് നോക്ക്, കിട്ടും.
3: കണക്കില്
0: രണ്ട് അവയവങ്ങളുടെ പേര് കിട്ടിയോ? ഓക്കെ, ടൈം ഔട്ട് ആയിരിക്കുകയാണ്. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ.
4: ഹലോ മോളെ, ഞാൻ ചന്ദ്രികയമ്മ.
0: ഓക്കെ ചന്ദ്രികയമ്മ, സുഖമായിട്ടിരിക്കുന്നോ?
4: പിന്നെ എന്ത്, നേരത്തെ ചോദിച്ചില്ല, വീട്ടിലെ കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ. അടുപ്പ് വല്ലാണോ?
0: അടുപ്പ് കറക്റ്റ് ആൻസർ ആണ്. ചോദ്യം ഇതാണ്, വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ, വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. തവള. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
5: ഹലോ രേഷ്മയെ, അമ്മന്ത്രേന്ന്
0: വസന്ത്. വസന്തേമ്മോ, ചോദിക്കട്ടെ.
5: ഇന്നലെ ഞാൻ വിളിക്കാൻ, എന്റെ ഫോണിന് ചാർജ് ഇല്ലായിരുന്നു ശനിയാഴ്ച.
0: ശനിയാഴ്ച. ചോദിക്കട്ടെ ചോദ്യം. പാതാളം പോലെ വായ, കോലുപോലെ നാവ്, എന്താണ് സാധനം എന്ന് പറയണം? പാതാളം പോലെ വായ, കോലുപോലെ നാവ്. കടങ്കഥയാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ നിന്ന് സൗണ്ട് ഒക്കെ വരുന്നൊരു സാധനമാണ്. അതൊന്നുമല്ല. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കും നമുക്കിത്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
6: ഹലോ.
0: ഹലോ, പേര് പറയോ? കേട്ടില്ല, പേര് പറയോ?
6: സബീന.
0: സബീന. സബീന ചേച്ചി, ചോദ്യം ഇതാണ്, എളുപ്പമാണ്. ആ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. ആയാണ് അക്ഷരം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. സബീന ചേച്ചി ഇത് എളുപ്പമാണ് കേട്ടോ.

0: ആണ്, സിമ്പിൾ ലെറ്റർ ആണ്, ടൈം ഔട്ട് ആയിരിക്കുകയാണ്. ഹലോ, അറിയത്തില്ല. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോ?
1: അന്ന.
0: അന്നക്കുട്ടി ഏത് ക്ലാസ്സിലാ?
1: ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കാം.
0: ആറാം ക്ലാസ്സിൽ. ഇപ്പൊ ചോദിച്ച ചോദ്യമാണേ, ആ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ടറിയോ? വേഗം പാടിക്കോ, 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ ഓക്കെ മോളെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ,
0: പേര് പറയോ.
2: ഹലോ
0: ഹലോ, പേര് പറയോ. ഓക്കെ, അഖിൽ ചോദിക്കട്ടെ. സിറ്റികളുണ്ട് എന്നാൽ വീടുകളില്ല, കാടുകളുണ്ട് പക്ഷെ മരങ്ങളില്ല, എന്താണെന്ന് പറയണം. സിറ്റികളുണ്ട് എന്നാൽ വീടുകളില്ല, കാടുകളുണ്ട് പക്ഷെ മരങ്ങളില്ല, എന്താണെന്ന് പറയണം. കുസൃതി ചോദ്യമാണ്. നമ്മൾ എല്ലാരും എവിടെയെങ്കിലും പോകുമ്പോ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അല്ലല്ല, അതൊന്നുമല്ല. ഒരു ക്ലൂ കൂടെ തരാം, നമ്മുടെ ഫോണിലുള്ള ഒരു സാധനമാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. സിറ്റികളുണ്ട് എന്നാൽ വീടുകളില്ല, കാടുകളുണ്ട് പക്ഷെ മരങ്ങളില്ല, എന്താണ് സാധനം? ഈ സാധനം ഉപയോഗിച്ചാണ് നമ്മൾ പല സ്ഥലങ്ങളിലും പോണത്. ഓക്കെ, മാപ്പ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
3: ഞാൻ ജിജു.
0: ജിജു ചേട്ടോ ചോദിക്കട്ടെ, ക എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. ക എന്ന അക്ഷരം, 7 സെക്കൻഡ്
3: ആണ്. കണ്ടു കണ്ടു കണ്ടില്ല. ഹലോ,
0: പാടിക്കോ, ഒന്നുകൂടെ.
3: ഏത് അക്ഷരാ പറഞ്ഞ?
0: കാ തന്നെ. ഇനി ഒരു പാട്ടൂടെ പാടണമായിരുന്നു, രണ്ടെണ്ണേ പാടിയോളൂ. കാ കാ, ചേട്ടൻ പാടിയത് കറക്റ്റ് തന്നെയാ.
3: കാത്തിരുന്ന് പാടിക്കൂടകം തട്ടുന്നു.
0: ഓക്കെ ഓക്കെ ചേട്ടാ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
0: ഹലോ, പേര് പറയോ.
4: ജ്യോതി.
0: ആ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ. ആ, ചോദ്യം ഇതാണ്, വല വീശും ഞാൻ മുക്കുവനല്ല, നൂൽ നൂൽക്കും ഞാൻ വിൽക്കാറില്ല, എന്താന്ന് പറയണം. വല വീശും ഞാൻ മുക്കുവനല്ല, നൂൽ നൂൽക്കും ഞാൻ വിൽക്കാറില്ല, എന്താന്ന് പറയണം. കടങ്കഥയാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. വല വീശും. സ്പൈഡർ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, പേര് പറയോ. ആൻവിയ.
5: സാനിയ.
0: സാനിയ. സാനിയ കുട്ടി ഏത് ക്ലാസ്സിലാ?
5: ഞാനിപ്പോ പ്ലസ് വണ്ണ.
0: ചോദിക്കട്ടെ, ഞാൻ ഓടിയാൽ കൂടെ ഓടും, ഞാൻ നിന്നാൽ ഒപ്പം നിൽക്കും. ഞാൻ ഓടിയാൽ കൂടെ ഓടും, ഞാൻ നിന്നാൽ ഒപ്പം നിൽക്കും, എന്താന്ന് പറയണം. അല്ല, 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ചിരിപ്പ് ചെരുപ്പല്ല, പക്ഷെ ആൻസർ അതല്ല. അറിയോ?
5: ഇല്ല.
0: ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
0: ഹലോ, പേര് പറയോ.
6: അംബി.
0: അംബി. ഓക്കെ, അംബി ചേച്ചി ചോദിക്കട്ടെ. ക്യൂട്ടായിട്ടുള്ള ഒരു സാറിനെ എന്ത് വിളിക്കും എന്ന് പറയണം. ക്യൂട്ടായിട്ടുള്ള ഒരു സാറ്, ആ സാറിനെ എന്ത് വിളിക്കും എന്ന് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ക്യൂട്ടായിട്ടുള്ള സാറിനെ, സാധനമല്ല സാറ്. ക്യൂട്ടായിട്ടുള്ള സാറിനെ എന്ത് വിളിക്കും എന്ന അടുത്ത ചോദ്യം. സാധനമല്ല, സാറ്. SIR. ഓക്കെ, ടൈം ഔട്ടായി. സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ.
2: ഹലോ
0: ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. പേര് പറയോ. ആദിത്യൻ. ആദിത്യൻ ഇപ്പൊ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നു, ക്യൂട്ടായിട്ടുള്ള സാറിനെ എന്ത് വിളിക്കും. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അല്ല, കുസൃത് ചോദ്യമാണ്. വാഷു അല്ല. ക്ലൂ ഇല്ല, ടൈം ഔട്ട് ആയി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. അത് നിഴലാണ്. ഞാൻ ഓടിയാൽ കൂടെ ഓടും, ഞാൻ നിന്ന് കൂടെ നിൽക്കും. അത് നിഴലാണ്. ഇപ്പൊ ചോദിച്ചെന്റെ ആൻസർ പറയാവോ? ക്യൂട്ടായിട്ടുള്ള സാറിനെ എന്ത്
2: വിളിക്കും? ആൻസർ പണ്ടൊരിക്കും ചോദിച്ചതാ, എന്നിട്ടും പറഞ്ഞു.
0: ഏതാ? ഏത് ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്? നിഴലിന്റെ ആണോ?
2: ഇപ്പൊ ചോദിച്ച ചോദ്യമല്ലേ, പണ്ടൊരിക്കും എപ്പോഴോ രസ്മ ചോദിച്ചു.
0: ഇല്ലില്ല, ഇത് ഫ്രഷാ, പുതിയത് ഞാൻ കൊണ്ടുവന്നതാ. മറ്റതൊക്കെ പഴയ നിന്ന് എടുത്തതാ, മിക്സ് ചെയ്തേക്കുവാ. ചോദിക്കട്ടെ, പുതിയതെന്നാ? ഒരു ആർട്ടിസ്റ്റ് എന്നുവെച്ചാൽ ഒരു പടമരപ്പാരൻ ആർട്ടിസ്റ്റ്, പുള്ളി വെള്ള കളറ് പെയിന്റുമായിട്ട് എടപ്പള്ളിയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വഴിതെറ്റി, പുള്ളി കാട്ടിൽ പോയി. ആ കാട്ടിൽ നിന്ന്, കാട്ടില് ഫോറസ്റ്റ്, ആ കാട്ടിൽ നിന്ന് പക്ഷെ പുള്ളി രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടത് പറയണം. ഒരു ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റ് വെള്ള കളറ് പെയിന്റുമായിട്ട് ഇടപ്പള്ളിയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വഴിതെറ്റി പുള്ളി കാട്ടിലേക്ക് പോയി, പക്ഷെ ആ കാട്ടിൽ നിന്ന് പുള്ളി രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ ചോദ്യം, വേഗം ആൻസർ പറഞ്ഞോ, ആലോചിച്ച് നോക്ക്. ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് പുള്ളി രക്ഷപ്പെടുന്നത്.
2: ചോദ്യം കേട്ടപ്പോ തന്നെ കൺഫ്യൂഷൻ ആയി, എങ്ങോട്ടൊക്കെ പോയിന്നായിരുന്നു.
0: ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
7: ഹലോ
0: നമസ്കാരം. ഓക്കെ ഷംന ചേച്ചി, ചോദിക്കട്ടെ.
7: ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂട്ടർ ഡ്രൈവറാണ്.
0: സ്കൂട്ടർ ഡ്രൈവറോ?
7: സ്കൂട്ടർ ഡ്രൈവർ എന്ന് പറയുന്നത്.
0: ക്യൂട്ടായിട്ടുള്ള സാറിനെ എന്ത് വിളിക്കുമെന്ന്? സ്കൂട്ടർ ഡ്രൈവർ എന്നാണോ ചേച്ചി ഉദ്ദേശിച്ചേ? അതല്ല ആൻസർ, വേറെയാണ് ആൻസർ. ചോദിക്കട്ടെ, പച്ചയ്ക്കൊരു കെട്ട് ചുട്ടാലൊരു കുട്ട. പച്ചയ്ക്കൊരു കെട്ട് ചുട്ടാലൊരു കുട്ട കടങ്കഥയാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അല്ല, ഇത് വേറെ ചോദ്യമോ? ഇത് ചേച്ചിക്കുള്ള ചോദ്യമോ ഇപ്പൊ ചോദിച്ചത്? അല്ല, കഴിക്കുന്ന ഒരു സാധനം തന്നെ. ഓക്കെ ഓക്കെ ചേച്ചി, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഹലോ ഹലോ, പേര് പറയോ.
8: ആമിന.
0: ആമിന ചോദിക്കട്ടെ.
8: നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നോ, ക്യൂട്ടായിട്ടുള്ള സാറിനെ എന്ത് വിളിക്കുന്നെ? അത് എക്സിക്യൂട്ടീവ് ആണോ?
0: അല്ല
8: അല്ല,
0: സർക്യൂട്ട് ആണ് കറക്റ്റ് ആൻസർ. സർക്യൂട്ട്.
8: ഓ, അത് ശരി.
0: ഓക്കെ, അപ്പം ആമിന്റെ എന്നല്ലേ പറഞ്ഞേ? ആമിനക്കുള്ള ചോദ്യം, പറക്കുന്നുണ്ട് പാടുന്നുണ്ട്, കണ്ണിൽ കാണാൻ ഒക്കുന്നില്ല. എന്താന്ന് പറയണം, പറക്കുന്നുണ്ട്, പാടുന്നുണ്ട്, കണ്ണിൽ കാണാൻ ഒക്കുന്നില്ല. കടങ്കഥയാണ്, 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. കാറ്റ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണ നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ
9: ഹലോ
0: ഹലോ, പേര് പറയോ.
9: ആദിനാരായണൻ.
0: ആദിനാരായണൻ, ആദിക്കുട്ടോ, ചോദിക്കട്ടെ. തൊട്ടാൽ പിണങ്ങും ചങ്ങാതി, തൊട്ടാൽ പിണങ്ങും ചങ്ങാതി, എന്താ? അല്ല, ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണ നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ
10: ഹലോ, നമസ്കാരം.
0: ഓക്കെ രഞ്ജിനി, ചോദിക്കട്ടെ. നേരത്തെ ചോദിച്ച ചോദ്യമാണ്, കണക്കിൽ രണ്ട് അവയവങ്ങളുടെ പേര് പറയണം. കണക്കിലെ രണ്ട് അവയവങ്ങളുടെ പേര്. 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യണം. കുസൃതി ചോദ്യമാണ്. ഓ, പറഞ്ഞോ. ഓക്കെ ഓക്കെ, സാറല്ല, വിളിച്ചതിൽ സന്തോഷം.
10: ആ,
0: അത് നിഴലാണ് ആൻസർ. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
11: ഹലോ
0: ഹലോ, പേര് പറയോ.
11: അംബിക.
0: അംബിക ചേച്ചി, ചോദിക്കട്ടെ. ഈസി, ഭയങ്കര ഈസിയാ. സൂചിക്കാലിൽ വട്ടം തിരിയും മൊട്ടത്തലയും കുട്ടപ്പൻ, എന്താന്ന് പറയണം. സൂചിക്കാലിൽ വട്ടം തിരിയും മൊട്ടത്തലയും കുട്ടപ്പൻ. പമ്പരം, കറക്റ്റ് ആൻസർ ആണ്. കണ്ടോ, ഈസി അല്ലായിരുന്നു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
12: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, പേര് പറയൂ.
12: റമീസ, കേരളപുരം.
0: ഓക്കെ റമീസ ചേച്ചി, ഓക്കെ, ചോദ്യം ഇതാണ്. പ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം. അക്ഷരം പായാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
13: ഹലോ
0: ഹലോ, പേര് പറയോ. സുമതിയമ്മോ, സുഖായിട്ടിരിക്കുന്നോ? അങ്ങനെ മ്യൂസിക്കൽ ചേർന്നൊന്നും സുമതിയമ്മ ഫൺഫ്യൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ അതെ, മ്യൂസിക്കൽ ചേർ മാത്രം വിളിക്കുന്ന ഒരു അമ്മയായിരുന്നു, ഇപ്പൊ ദേ ഫൺഫ്യൂഷനില് വിളിച്ചു തുടങ്ങി. ചോദിക്കട്ടെ ചോദിക്കട്ടെ ആ പാട്ടിന്റെ പറയാം. മാ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം. അക്ഷരം മായാണ്. 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത പറഞ്ഞു, അടുത്ത പറഞ്ഞു. അടുത്തത്
13: മഞ്ഞിൽ പ്രസാദ്.
0: ഓക്കെ ഓക്കെ, ലാസ്റ്റ് പറഞ്ഞപ്പോ ടൈം ഔട്ട് ആയി, പക്ഷെ സാരമില്ല, 3 ആൻസറും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ. ആദ്യം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അത് പ്രാക്ടീസ് ചെയ്താൽ മതി. 7 സെക്കൻഡിനകത്ത് പറയാം. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
14: ഹലോ
0: ഹലോ, പേര് പറയോ.
14: അഖില്.
0: അഖില്, ഓക്കെ, ചോദിക്കട്ടെ. ഉ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ഉ ആണ് അക്ഷരം കേട്ടോ, പാടിക്കോ. പാടിക്കോ. അറിയത്തില്ല, ടൈം ഔട്ട് ആയിരിക്കുകയാണ്. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
15: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്തു നിന്ന് രാജു ആണ്.
0: ഓക്കെ രാജു ചേട്ടാ,
15: കണക്കിലെ രണ്ട് അവയവങ്ങളുടെ പേര് ആരെങ്കിലും പറഞ്ഞോ?
0: ഇല്ല.
15: കാലും അരയും ആണോ?
0: അരയും കാലും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പൊ ചോദിക്കാം. വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം, വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം. 7 സെക്കൻഡ് ആണ്, ഓർത്താ മതി. നമ്മുടെ ഒരു അവയവമാണത്. കണ്ണ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഫൺ ഫ്യൂഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു ഫൺ ഫ്യൂഷനിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.
16: റേഡിയോ ബെൻസിഗർ 107.8.

0: കുട്ടി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗീതു. 40 വയസ്സ് കഴിയുമ്പോഴേക്കും സ്ത്രീകളുടെ ആഹാര കാര്യത്തിലും ആരോഗ്യ കാര്യത്തിലുമൊക്കെ പ്രത്യേക ഒരു ശ്രദ്ധ വേണം അല്ലെ? അപ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു ആഹാര കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത്. എപ്പോഴും അയൺ കൂടുതലുള്ളതും കൊഴുപ്പ് കുറഞ്ഞതുമായ ഭക്ഷണമാണ് കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഉണക്ക മുന്തിരി, എള്ള്, ചീരവർഗ്ഗങ്ങൾ, മുരിങ്ങയില, ബീറ്റ്റൂട്ട്, മാതളം എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അയണിന്റെ ആഗിരണത്തിന് വൈറ്റമിൻ സി കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ബ്ലാക്ക്ബെറി, ഓറഞ്ച്, സ്ട്രോബെറി, പപ്പായ, നാരങ്ങ, കിവി, പേരയ്ക്ക, നെല്ലിക്ക പോലുള്ളവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കാൽഷ്യം, വൈറ്റമിൻ ഡി. ഈ പ്രായത്തിൽ കാൽഷ്യം ആഗിരണം കുറയും. അതായത് ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കുറയുന്നതാണ് കാരണം. കാൽഷ്യം കുറഞ്ഞാൽ തേയ്മാനം, സന്ധിവേദന, നടുവേദന തുടങ്ങി പല പ്രശ്നങ്ങളും പിന്നാലെ എത്തും. പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, ചിയ സീഡ്സ്, എള്ള്, ചെറുമത്സ്യങ്ങൾ എന്നിവയെല്ലാം മടിയില്ലാതെ കഴിക്കാം. കാൽഷ്യത്തിന്റെ ആഗിരണം പിന്തുണയ്ക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി കുറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. അപ്പോൾ ദിവസേന 10-15 മിനിറ്റ് വെയിൽ കൊള്ളുന്നത് ഒരു ശീലമാക്കണം. അതുപോലെ സാൽമൺ, മത്തി, അയല, സ്രാവ് എന്നീ മീനുകളും കൂൺ, മുട്ടയുടെ മഞ്ഞക്കരു തുടങ്ങിയവയും വൈറ്റമിൻ ഡി നമുക്ക് തരുന്നതാണ്. അത് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ശീലമാക്കുക. അസ്ഥി സാന്ദ്രത നിലനിർത്താനും നമ്മുടെ ആ ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയ്ക്കാനും ഒക്കെ ഒമേഗ 3 അടങ്ങിയ മീൻ, വാൾനട്ട്, സീഡ്സ്, കോഡ് ലിവർ ഓയിൽ എന്നിവ സഹായിക്കും. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈസ്ട്രജൻ ഹോർമോണിന്റെ അപര്യാപ്തത മറികടക്കാൻ സഹായിക്കുന്നതാണ് ഫൈറ്റോ ഈസ്ട്രജൻ. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രതിരോധിക്കാനും ഒപ്പം എല്ലുകളുടെ തീയ്മാനം തടയാനും ഒക്കെ ഇത് വേണം. അപ്പോൾ ഈ ഒരു ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ളത് സോയ ഉൽപ്പന്നങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. എള്ള്, വാൾനട്ട്, ബദാം, ഫ്ലാക്സീഡ്, ആപ്പിൾ, ബെറീസ് എന്നിവ കഴിച്ചാലും നമുക്ക് ഫൈറ്റോ ഈസ്ട്രജൻ ലഭിക്കും. ഫൈറ്റോ ഈസ്ട്രജൻ അമിതമായാലും പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സന്തുലിതമായ ഭക്ഷണത്തിലൂടെ നമുക്ക് ഈ ഒരു വൈറ്റമിൻസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തിക്കാം. അതായത് ഈസ്ട്രജൻ സപ്ലിമെന്റുകളിൽ ചിലപ്പോൾ ഉയർന്ന ശതമാനം ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഓവറായിട്ട് ചെല്ലുന്നതിലുപരി സന്തുലിതമായ ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. പേശിക്ഷയം കുറയ്ക്കാൻ നമുക്ക് എപ്പോഴും പ്രോട്ടീൻ അത്യാവശ്യമാണ്. ചിക്കൻ, മീൻ, തൈര്, യോഗർട്ട്, മോര്, മുട്ട ഇവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാത്തവർക്ക് മുട്ടയുടെ മഞ്ഞ ഉൾപ്പെടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പച്ചക്കറികളും പഴങ്ങളുമാണ് നമ്മുടെ പ്ലേറ്റിന്റെ പകുതിയോളം വേണ്ടത്. നമ്മുടെ ഒരു പ്ലേറ്റിന്റെ മറുപകുതിയിൽ വേണ്ടത് ധാന്യങ്ങളും മാംസാഹാരവും പയറുവർഗ്ഗങ്ങളും വേണം. മഗ്നീഷ്യം ധാരാളമുള്ള ഇലക്കറികളും തവിടോടുകൂടിയ ധാന്യങ്ങളും നമ്മൾ കഴിക്കാൻ മറക്കരുത്. ഉറക്കക്കുറവ് പരിഹരിക്കാൻ എപ്പോഴാണെങ്കിലും മഗ്നീഷ്യം സഹായിക്കും. അപ്പോൾ ഓരോ സ്ത്രീകൾക്കും ഓരോ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. ഓരോരുത്തരുടെയും ശരീരത്തിനിണങ്ങിയ ഭക്ഷണക്രമം ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായത്തോടെ നമുക്ക് ക്രമപ്പെടുത്താം. അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് അലട്ടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണെങ്കിലും ഒരു ഡോക്ടറെ സമീപിക്കാനും മടിക്കരുത്. അപ്പോൾ ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിലെ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത കൂടെയുണ്ട് ഞാൻ സഖിയിൽ പുതിയ ടിപ്സുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗീതു.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കൊട്ടാരക്കര അവണൂർ സഹകരണ പരിശീലന കോളേജിൽ ഹയർ ഡിപ്ലോമ ഇൻ കോ ഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയുടെ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് CUET UG പരീക്ഷ എഴുതിയവർക്ക് ഇന്നുകൂടി അപേക്ഷിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജിയുടെ തഞ്ചാവൂർ ക്യാമ്പസിൽ എംടെക് ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമുകളുടെ രജിസ്ട്രേഷൻ ഇന്നുകൂടി. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ BSc നേഴ്സിംഗിനും അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്കും 21 വരെ ഫീസ് അടയ്ക്കാം. അപേക്ഷകൾ 22 വരെ സമർപ്പിക്കാം. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ പോസ്റ്റ് ഡോക്ടറൽ, ഡോക്ടറൽ, സീനിയർ ഫെലോഷിപ്പ് പ്രോഗ്രാമുകളിലേക്ക് 21 വരെ അപേക്ഷിക്കാം. കലാമണ്ഡലത്തിൽ 14 റെഗുലർ മാസ്റ്റർ ഓഫ് പെർഫോമിംഗ് ആൻഡ് പ്രോഗ്രാമുകൾക്കും സ്വാശ്രയ പ്രോഗ്രാമുകളായ ഭരതനാട്യം, വയലിൻ, കുച്ചിപ്പൊടി എന്നിവയ്ക്കും 22 വരെ അപേക്ഷിക്കാം. ചാത്തന്നൂർ ഗവൺമെന്റ് ITIയിൽ എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ AC മെക്കാനിക്, ഡിപ്ലോമ ഇൻ എയർലൈൻസ് ഹോസ്പിറ്റലാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9074870849. കേരള കർഷിക സർവകലാശാലയുടെ 3 വർഷ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രോഗ്രാമിന് +2, ITI, PHSC, ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് 22 വരെ അപേക്ഷിക്കാം. ഒരു കുട്ടിയും വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം ജീവിതത്തിൽ പിന്നാക്കം പോകുകയോ കുറ്റകൃത്യങ്ങളുടെ വഴിയിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യരുത് എന്ന ലക്ഷ്യത്തോടു കൂടി കേരള പോലീസ് ഹോപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. പഠനം മുടങ്ങിയതോ SSLC അല്ലെങ്കിൽ +2 പരീക്ഷയിൽ പരാജയപ്പെട്ടതോ ആയ 22 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി പഠിക്കുവാനും പരീക്ഷകൾക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാനും ഈ പദ്ധതിയിലൂടെ അവസരമൊരുക്കുന്നു. ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടുവാനും ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9497900200. മറ്റൊരു നമ്പർ 9048042066. മറ്റൊരു നമ്പർ 9447142630. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
2: ഓക്കെ, നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ കാതോട് കാതോരം ഞാനാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്, എല്ലാവരും നല്ല പാട്ടുകളൊക്കെ ചോദിക്കുക, അതൊക്കെ തന്നെ. ഇതൊരു ലൈവ് ഫോണിൻ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്, അതൊക്കെ പാലിക്കുക. ആദ്യം സ്ഥിരമൊക്കെ വിളിക്കുന്നവരൊന്ന് മാറി നിൽക്കുക, അതൊക്കെ തന്നെ ആദ്യം നേരം സംസാരിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പാലിക്കുക, എന്നാലേ ഈ പരിപാടി ഗംഭീരമാകത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ്, നല്ല സുഗമമായ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കാം. അതിനുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഓക്കെ, ഇന്നൊരു വിഷയമുണ്ട്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിവിക് സെൻസ് നമുക്ക് വളരെ കുറവാണ് പല കാര്യത്തിലും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം, സാമൂഹ്യ ബോധമെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം, മലയാളത്തിൽ പറയാം. അപ്പോൾ അതായത് ക്യൂ പാലിക്കാതിരിക്കുക, പലയിടത്തും ബസ് കയറുമ്പോൾ ഇടിക്കുക, ട്രെയിനിൽ കണ്ടിട്ടില്ല ഭയങ്കര ഇടിയാണ്, അതുകൊണ്ട് ബസ് ഇരുന്ന് സൈഡിലോട്ടൊക്കെ തുപ്പുക, അപ്പോൾ ഈ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് സലീം കുമാർ എന്ന് പറഞ്ഞ അല്ലെ നടൻ്റെ വിയോഗ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന വേളയിൽ ജനങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളെ ശല്യം ചെയ്യാൻ പിന്നെ അവർ ആ കുടുംബാംഗങ്ങൾ ശോഭിച്ച് സംസാരിക്കേണ്ടി വരുന്നു, ഇങ്ങനെയുള്ള ചില കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുണ്ട്, ദിനം പ്രതി കാണാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ബോധവൽക്കരണം ആവശ്യമായ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല, റോഡിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ്സിലിരുന്നിട്ട് തുപ്പുക, ചിലപ്പോൾ ആ പെട്ടെന്ന് അറിയാൻ സംഭവിക്കുന്ന എങ്കിൽ കൂടി അത് മറ്റുള്ളവർക്ക് അത് അസ്വസ്ഥ ഉണ്ടാക്കും, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കും, അവരെ ശരീരത്തെ പതിക്കും, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, കൺസേൺഡ് അല്ല എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഈ അവസരത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം, ഞാൻ ബീച്ചിനടുത്തുനിന്ന് രാജു.
2: പറഞ്ഞോളൂ ചേട്ടാ, എന്തുണ്ട്? എന്തുണ്ട് വിശേഷം?
3: വാഹനങ്ങളുടെ ട്രെയിനിനകത്തൊക്കെ ഉള്ള തിരക്കിനെ പറ്റിയല്ലേ?
2: അല്ല, ഞാൻ പറഞ്ഞ പൊതുവെ ഒരു സാമൂഹ്യ ബോധം ഇല്ലാത്ത സാമൂഹ്യ ബോധം, സിവിക് സെൻസ് എന്ന് പറയുന്നത്.
3: നമ്മള് പിന്നെ ഈ റിസബൽ കോച്ചിനകത്ത് കയറി തൃശ്ശൂർ അവിടെ ഇവിടെ ഒക്കെ
2: പോകുമ്പോഴേ
3: അത് മറ്റുള്ള ആൾക്കാരാണ് അതില് കയറി ഭയങ്കരമായിട്ട് ആൾക്കാർ ഇടിക്കുകയാണ്.
2: നമുക്ക്
3: ഈ താഴ്ചയില്ലാത്തതിന്റെ പേരില് അല്ലാതുള്ള കോച്ചിലോട്ട് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് കാരണം ഇതില് കയറാന്ന്.
2: ഇതില്
3: കയറുമ്പം കയറാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവര് അല്ലോല യഥാർത്ഥത്തിൽ ശരിക്കും ആൾക്കാർ ഇങ്ങനെ ഇതിനകത്ത് ഇടിച്ചു തള്ളുവാ. അങ്ങനെ ഒരു തവണ പോലീസ്, ഞാൻ ഇതാണൊക്കെ തൃശ്ശൂർ പോകുമ്പോ പോലീസ് വന്ന് പോലീസുകാര് അവരെല്ലാവരെയും ഇറക്കി. ഇറക്കിയ സമയത്ത് പിന്നെ ഇറക്കി ഞാൻ അങ്ങോട്ട് കയറാൻ പോവാ. അപ്പോഴ് ബുദ്ധിപൂർവമായിട്ട് ഒരു പിന്നെ ഒരു ആള് വെളിയിൽ നിന്നിട്ട്, ചെറുപ്പക്കാരൻ പയ്യനാ, നിന്നിട്ട് എനിക്ക് കാഴ്ചയില്ല, ഭാര്യ എന്നെ പിടിച്ചോണ്ട് കയറുന്നെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഈ പുള്ളി ഓടി പെട്ടെന്ന് അങ്ങ് അകത്തോട്ട് കയറിയിട്ട് ഈ പോലീസുകാർ ബാക്കിയുള്ളവരെല്ലാം അടിച്ചിങ്ങോട്ട് ഇറക്കി കഴിഞ്ഞപ്പോ അകത്തോട്ട് കയറിയിട്ട് ഈ ആളെ എന്നെ കൈ പിടിച്ച് വലിച്ച് അങ്ങോട്ട് കയറ്റി. എന്റെ ഭാര്യ എന്നൊക്കെ പിടിച്ച് കാല് വെച്ച് കയറ്റിക്കുന്നതിനും ബാക്കി നിൽക്കുക. ഈ പുള്ളി ഇങ്ങനെ കയറി. എന്റെ ഞാൻ അന്ന് പുതിയ ചെരുപ്പിട്ടുണ്ട് അങ്ങോട്ട് പോയതാ. അപ്പോഴത്തെ ആ ഒരു കാലിയിൽ ഊരി ഇയാള് പെട്ടെന്ന് ഒരാൾ കയറി വലിച്ച് തന്നെ അങ്ങോട്ട് കയറ്റുമോ എന്നുള്ളത് ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പഴ് ഈ ചെരുപ്പ് ഈ ട്രെയിനിന്റെ ആ ട്രാക്കിന്റെ ഇടയിലോട്ട് അങ്ങ് വീണ്.
2: അപ്പൊ
3: ഒരെണ്ണം പോയപ്പോ പിന്നെ ഞങ്ങൾക്ക് പറ്റിയത് ഊരി അങ്ങ് വെളിയിലോട്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ നമുക്ക് പിന്നെ ഈ മറ്റുള്ളവര് അവരറിയുന്നില്ല, ഈ പോലീസുകാരറിയുന്നില്ല എന്റെ കൂടെ വന്നയാന്നുള്ള രീതിയിലായിരുന്നു അവൻ ബുദ്ധിപൂർവമായിട്ട് കളിച്ച് ഇതിനകത്തോട്ട് കയറി. എനിക്ക് ആ സമയം ഒരു അപകടം വേറെ പറ്റിയിരുന്നെങ്കിലോ. അതുകൊണ്ട് വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു. പിന്നെ ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാ ശ്രോതാക്കൾക്കും
2: വേണ്ടി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതുകണക്കുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. ഇതുകണക്ക് ഞാൻ നേരത്തെ അതാ സൂചിപ്പിച്ചത്, ഈ പലപ്പോഴും നമ്മൾ ഇതിങ്ങനെ ചില എന്താ സാമൂഹ്യ നിയമങ്ങൾ പാലിക്കാറില്ല, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ ഈ ചവറുകൊണ്ട് അല്ലേ, വീട്ടിലെ ചവറുകൊണ്ട് പൊതിഞ്ഞ് മറ്റുള്ളവർ പറമ്പിടുന്നതും അത് ഒരു സിവിക് സെൻസ് ഇല്ലാത്തതുകൊണ്ട് ഭാഗമായിട്ടാണ്. അതിങ്ങനെ റോഡിൽ കൊണ്ട് എറിയുക, എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയുക, അല്ലെങ്കിൽ റോഡിൽ പോകുന്ന റോഡിൽ തന്നെ നടുക്കുകൊണ്ട് നിക്ഷേപിച്ചുകൊണ്ടങ്ങ് പോവുക സ്കൂട്ടറിൽ പോകുമ്പോൾ, ഇതൊക്കെ ഒരു സിവിക് സെൻസ് ഇല്ലാത്തതിൻ്റെ ഒരു ഭാഗമാണ്. എന്തായാലും ഞാൻ ആദ്യത്തെ ഒരു ഗാനത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അല്ലേ സ്പെയിൻ അങ്ങനെ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായി, സ്പെയിനെ അഭിനന്ദിക്കുകയാണ്. ഈ അവസരത്തിൽ സ്പെയിൻ്റെ ആരാധകരെയും അഭിനന്ദിക്കുകയാണ്, അവർക്കൊക്കെ സന്തോഷമായി കാണും. എന്തായാലും ഇതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലെടുക്കുക ഇങ്ങനെ അല്ലേ, നമ്മളൊരു ഒരു ഒരു കളിയാണ് കാണുന്നത്, ഒരു കളിയുടെ ഒരു മാമാങ്കമായിരുന്നു അത്. നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചു, അതിൻ്റെ അവസാനം ഒരു വിജയം കണ്ടെത്തി, അത്രയും എടുത്താൽ മതി, അല്ലാതെ ഇന്നത്തൊരു വേറൊരു രീതിയിൽ അല്ലേ, അങ്ങനൊരു വൈര്യം വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു

0: അപ്പോൾ നമ്മൾ തുടരുകയാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം. വിളിക്കുന്ന നമ്പർ 0474293111 0474293111. അതാണ് വിളിക്കേണ്ട നമ്പർ. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ ഇന്നത്തെ ഒരു നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് പൗരബോധം അല്ലെങ്കിൽ സാമൂഹ്യ മര്യാദ അല്ലേ. പലപ്പോഴും പാലിക്കപ്പെടാറില്ല, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ അത് പറയുമ്പോഴും നമ്മുടെ സമൂഹം എന്തെങ്കിലുമൊക്കെ ആപത്തുണ്ടായാൽ അതിനൊത്ത് ഉയരാറുണ്ട് അല്ലേ. ഉദാഹരണത്തിന് ഒരു ബസ് തീ പിടിച്ചപ്പോൾ എല്ലാവരും ഓടി വന്ന് തീ അണയ്ക്കുന്ന ദൃശ്യമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ബസ്സുകാരെ അറിയിക്കുകയും ബസ് തടഞ്ഞു നിർത്തി അയ്യോ തീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവിടെ വിടുന്നൊക്കെ ഓടി വന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെ ഒരു അപകടം വന്ന് നടന്നു കഴിഞ്ഞാൽ ഓടിക്കൂടി അല്ലെ ജന അപകടത്തിൽപ്പെട്ട ആൾക്കാരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ചില മര്യാദകൾ കൂടി പാലിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ശ്രോതാക്കൾക്ക് പറയാം, അഭിപ്രായപ്പെടാം. നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ, ഇതാരാണ്?
1: മനോഹരൻ.
0: ആ ഓക്കെ ചേട്ടാ, പറയൂ, എന്തുണ്ട്?
1: പുന്തലത്താഴ് മനോഹരനാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ച് കിട്ടിയായിരുന്നു, പക്ഷെ പാട്ട് കേട്ടില്ല. അന്ന് അവസാനമായിരുന്നു.
0: ഓ, പാട്ട് കേൾക്കാൻ പറ്റില്ല.
1: വാർത്തയ്ക്ക് സമയമായി, വാർത്തയ്ക്ക് സമയമായി.
0: ഓ, അന്നേരം ആ പാട്ട് വെച്ചില്ല.
1: ആ പാട്ട് വെച്ചില്ല.
0: അത്
1: കഴിഞ്ഞിട്ട് ഞാൻ വെക്കുമെന്ന് പറഞ്ഞ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു, പക്ഷെ നടന്നില്ലെന്ന്.
0: ആ പാട്ട് തന്നെയാണോ ഇന്ന് ചോദിച്ചിരിക്കുന്നത്?
1: അല്ല അല്ല അല്ല, ഇന്ന് വേറെ പഴയ ഒരു തുലാഭാരത്തിലെ ഒരു പാട്ടാണ്.
0: തുലാഭാരത്തിലെ പാട്ടാണ്. ഓക്കെ, അത് വിട്ട് കളിച്ചു. ഇനി അത് വേണ്ട, നമുക്ക് ഇനി പുതിയ പാട്ട്.
1: പിന്നെ അല്ലാതെ അന്നത്തെ പ്രതീക്ഷ തെറ്റി. പുതിയൊരു പാട്ട്, പുതിയ പാട്ട്, ഇപ്പോഴത്തെ പുതിയ പാട്ടല്ല.
0: അല്ല, അത് അങ്ങനെയല്ല ചേട്ടാ, നിങ്ങൾക്ക് വെക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ എനിക്ക് സൗകര്യമില്ല കേൾക്കാൻ അല്ലേ.
1: ഞാൻ വിചാരിച്ച വാർത്ത കഴിഞ്ഞിട്ട് അത് വെക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ
0: പ്രതീക്ഷിച്ചു.
1: നടന്നില്ലെന്ന്
0: വാർത്ത നമുക്ക് ഉന്തിത്തള്ളി എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റുമോ? വാർത്ത ആ സമയത്ത് പോയല്ലേ
1: പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതും അല്ല. വാർത്ത കഴിഞ്ഞിട്ട് അത് ഫസ്റ്റിലെ പാട്ട് കേൾക്കാന്ന് വിചാരിച്ചതായിരുന്നു. അത് ഒരു പഴയ പാട്ടായിരുന്നു, കാട്ടുവളസിയിലെ പാട്ട്.
0: നല്ല പാട്ടാ കാട്ടുവളസിയിലെ.
1: അതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, കേട്ടില്ല. എന്തായാലും
0: എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ചെറുപ്പകാലത്ത് കണ്ട സിനിമകളായിരിക്കും തുലാഭാരം.
1: ചെറുപ്പകാലത്ത് തന്നെ ഇപ്പൊ 68 വയസ്സായി.
0: ഇപ്പോഴും ചെറുപ്പം തന്നെ അല്ലേ?
1: ഇപ്പഴും ചെറുപ്പം തന്നെ. പിന്നെന്തോ, ഇപ്പഴും ജോലിക്ക് പോകുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
0: ഇപ്പഴും അങ്ങനെ തന്നെ. അതാണ് രീതികള്, മുന്നോട്ട്
1: അതാണ് നല്ലത്.
0: അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ആ പ്രിയപ്പെട്ട ആ ഗാനം കേട്ടുകളയാം. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ ശരി ഓക്കെ.

0: എവി മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. കജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ് ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5:1, 15:10, 1:1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എവി മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957 5 2 8 7 9.
1: ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ആ, ഇതാരാണ്?
2: ഞാൻ പ്രമീള, തിരുമല.
1: ഓക്കെ, പറയൂ, എന്തുണ്ട് വിശേഷം?
2: ഞങ്ങള് അപ്പൂസിന്റെ ജന്മദിനമാണ്.
1: ആ,
2: ഇങ്ങനൊരു പാട്ട്.
1: ആ, അപ്പൂസിന് എത്ര വയസ്സായി കൊച്ചാക്ക്?
2: അപ്പൂസിന് 12 വയസ്സ്.
1: 12 വയസ്സ്? ആ, കൊച്ചൊന്നും അല്ല, കുറച്ചൊക്കെ വലുതായി അല്ലേ?
2: കൊച്ചാ.
1: അതെ, എല്ലാരും. ഞാൻ പോലും കൊച്ചാണ്. ഓക്കെ, അപ്പോൾ ആ, അപ്പൊ ജന്മദിന ആശംസകൾ, മെനി മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഓക്കെ, അറിയിച്ചേരെ. ഓക്കെ, നമുക്ക് പാട്ടിലോട്ടെ.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം. രഞ്ജിനി, പറയൂ, എന്തുണ്ട്? പറയൂ, എന്തുണ്ട് വിശേഷം? പിന്നെ
1: വിശേഷം വിശേഷമില്ല.
0: എന്തോ രഞ്ജിനി പറയാൻ വന്നല്ലോ. നമ്മൾ ഈ പൗരബോധവും സാമൂഹ്യ മര്യാദയും കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാ പറഞ്ഞത്. അപ്പോൾ എന്താണ്, അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? പറഞ്ഞു, ഓക്കെ, തുറന്നങ്ങ് പറഞ്ഞു, എത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ശരി, കൊള്ളാം കൊള്ളാം, അങ്ങനെ തുറന്നു കൊള്ളാം. നമ്മറിയാത്ത അറിയത്തില്ല എന്ന് പറയാ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ടിലോട്ട് കടക്കാം.
1: ഓക്കെ
0: ഓക്കെ.

0: 53 സെക്കൻഡുകൾ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. അടുത്തമാസം 13 വരെ 19 ദിവസം ഇരുസഭകളും സമ്മേളിക്കും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിക്ഷേപണ രംഗത്ത് യുവ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആദ്യമായി കൈവരിച്ച നേട്ടം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു.
1: ഭാരത് കാ ഝണ്ട ഗാഡ് ദിയാ ഹൈ ജോ ഭാരത് കോ ആത്മവിശ്വാസ് സേ ഭർ ദേതി ഹൈ വിശ്വമേ ഭാരത് കാ പ്രൊഫൈൽ സർവമാന്യ സർവസ്വീകൃത ബൻതാ ജാതാ ഹൈ കി ഹമാരേ ദേശ് കേ യുവാഓ കി ക്ഷമത ഔർ ഉൻകി ആകാംക്ഷ അന്തരിക്ഷ് ജിത്നി അസീം ഹൈ ഇസ്സേ ബഡ സന്ദേശ് ദേശ് കേ ലിയേ കോയി ഔർ പ്രേരണ നഹീ ദേ സക്താ ഹൈ.
0: ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിൽ തുടരാൻ തീരുമാനിക്കുന്ന പൌരന്മാർ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പതിവായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിഎസ്സിയുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും ചർച്ചാ വിഷയമായി. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെയാണ് യോഗം. വയനാട് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ വാളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ ട്രൈബൽ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയിൽ പൂർത്തീകരിച്ച 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ട കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ അന്വേഷണ സംഘടിപ്പിക്കുന്നു. സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയം സംഘടിപ്പിക്കുന്നു. സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയം

0: അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് മുന്നോടിയായുള്ള പ്രീ ഇവന്റുകൾക്ക് കോഴിക്കോട് തുടക്കമായി. ഇതിന്റെ ഭാഗമായി താമരശ്ശേരി ചുരത്തിൽ ഇന്ന് മഴ നടത്തം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ദക്ഷിണേന്ത്യയിലെ ഏക അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ് തുഷാരഗിരിയിലേത്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ചാലിയാറിന്റെ ഉപനദികളായ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിയിലുമാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഫെസ്റ്റിവലിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് ജില്ലയിലെ 8 പഞ്ചായത്തുകളിലും 1 മുനിസിപ്പാലിറ്റികളുമായി വിവിധ സാഹസിക കായിക പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇന്ന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പാക്കേജുമായി KSRTC. പഞ്ചപാണ്ഡവ ക്ഷേത്രദർശനത്തോടൊപ്പം വള്ളസദ്യ കഴിച്ച് മടങ്ങാനും അവസരമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
3: ആറന്മുള പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായി നടത്തുന്ന ബജറ്റ് ടൂറിസം സെൽ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്രയിൽ ഇത്തവണ 500 ട്രിപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ പാറശ്ശ

ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതുള്ളതാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം പ്രചരണങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഫൈനലിൽ അർജന്റീനയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച് സ്പെയിൻ രണ്ടാം കിരീടം സ്വന്തമാക്കി. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ഫെറാൻ ടോറസ് ആണ് വിജയഗോൾ നേടിയത്. 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരായത്. റോഡ്രിയാണ് ടൂർണമെന്റിലെ മികച്ച താരം. 10 ഗോളുകളുമായി കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നിലനിർത്തി. ഉനായ് സിമോൺ മികച്ച ഗോളിയും പൌ കുബാർസി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും നേടി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മൂന്നാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ മൂന്ന് മത്സരങ്ങളടങ്ങി

ഇല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

എ വി മാർബിൾസ്. ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയൂ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എ വി മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9995752879.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരും. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരും. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരും.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

പാട്ടിന്റെ പാലായി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ഗാനങ്ങൾ ഏകാന്തതയിൽ ഒരു കൂട്ടാണ്, ദുഃഖത്തിൽ തൂവൽ സ്പർശമാണ്, വിരഹത്തിൽ പ്രതീക്ഷയാണ്, വിരസതയിൽ ആഹ്ലാദമാണ്. പാട്ടിന്റെ പാലായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. പാട്ടിന്റെ പാലായി എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 4:00-ക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച 9:00-ക്കും.

0: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുകയാണ്, അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുകയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111-0474-239-1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരമാണ്. ഇതൊരു ഫോണിൻ പരിപാടിയാണ്, ലൈവ് തത്സമയ ഫോണിൻ പരിപാടിയാണ്, ലൈവ് പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഈ നമ്പർ നോട്ട് ചെയ്യുക, വിളിക്കുക, പുതിയ ആൾക്കാരൊക്കെ വിളിക്കുക കേട്ടോ. അങ്ങനെ സ്ഥിരം ആൾക്കാർ മാറിയും, പുതിയ പുതിയ ആൾക്കാർ വിളിക്കുക, ശ്രോതാക്കൾ വിളിക്കുക. ഓക്കെ, എല്ലാവർക്കും വിളിക്കാം. അതുകൊണ്ട് ചിലരൊക്കെ മാറിയിരിക്കും, ഇങ്ങനെ പാട്ട് മാത്രം കേട്ടുകൊണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള നല്ല പാട്ടുകളൊക്കെ ആവശ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ്? പൗരബോധം, അല്ലെങ്കിൽ ഒരു സിവിക് സെൻസ്, സാമൂഹ്യ മര്യാദ, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നോട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും, നമ്മുടെ ഒരു അസഹിഷ്ണുത, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ പലതും ഉണ്ട്. ഞാൻ അതാ പറഞ്ഞ ഈ പറഞ്ഞക്ക് ഈ പത്രക്കാർ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ഒരു തുടർച്ചയാണ് ഞാൻ പറയുന്നത്. പത്രക്കാർ ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം ഇടിച്ച് കയറി അവരെ സ്വകാര്യത, ഒരു വ്യക്തിയെ വല്ലാതെ തേജോദം ചെയ്യുന്ന രീതിയിൽ ഒരു പറ്റിയ സാഹചര്യം ആയിരിക്കില്ല. അത് നമ്മൾ സലീം കുമാറിൻ്റെ മരണത്തിൽ കണ്ടതാണ്. അങ്ങനെ പല പല മരണങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടിങ്, ഈ പറഞ്ഞ കണക്ക് മരിക്കാത്തവരെ മരിച്ചെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക, അതൊരു ഒരു സാമൂഹ്യ മര്യാദയല്ല. അത് അങ്ങനെയൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഒരാൾക്ക് ഉത്തരം നൽകാൻ ആഗ്രഹമില്ല, എന്നാലും അദ്ദേഹത്തെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ മൈക്കുമൊക്കെ വെച്ചിട്ടില്ല, ടി വി റിപ്പോർട്ടർമാരിങ്ങനെ വല്ലാതെ കുത്തി കുത്തി ചോദിക്കുന്ന നമുക്ക് കേൾക്കാം. നമുക്ക് എന്ത് കാണുമ്പോൾ തന്നെ വളരെ സങ്കടം തോന്നി. എന്തിനാണ് അദ്ദേഹം, അവർക്കൊരു വാർത്ത കിട്ടാൻ വേണ്ടി എന്തുമാത്രം അല്ലേ? ഇപ്പോൾ ഒരു അദ്ദേഹം പറയാനൊരു മൂഡിലല്ലായിരിക്കും, എന്നാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ, അവരുടെ ഒരു പെർമിഷൻ പോലും ഇല്ലാതെ വെറുതെ അവർ നടക്കുന്ന പാതയിലൊക്കെ ചെന്ന് നിന്നുകൊണ്ട് ചോദിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് മാധ്യമധർമ്മമാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് അത്ര മാധ്യമധർമ്മമല്ല. അവരുടെ ചോദിക്കാം, എനിക്കിങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരു സൗകര്യമൊക്കെ നോക്കി ചോദിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒരു മരണ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അടുത്ത കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ, ഇതാരാണ്?
1: പഴയ
0: ആളുകള് പഴയ ആൾക്കാർ മാറണോ?
1: പഴയ ആൾക്കാരും മാറണമെന്നില്ല, അവര് റേഡിയോ പറഞ്ഞു കൊടുക്കാന്നുണ്ടെങ്കിൽ മാറും, അത്രേ
0: ഉള്ളൂ.
1: അല്ലാതെ മാറാൻ പറ്റത്തില്ല.
0: അപ്പോൾ ചേട്ടന്റെ ഇന്നത്തെ വിഷയം, സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വിഷയം കേട്ടല്ലോ, പൗരബോധം.
1: ഓരോരുത്തരും കാണിക്കുന്ന എല്ലാം തെറ്റാണ്. അത് തെറ്റുകൊണ്ട് രണ്ടുമുണ്ട്, തെറ്റുകൊണ്ട് ഹിരിയുണ്ട്, രണ്ടുമുണ്ട്. ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം കയറി ഓരോരുത്തരും കയറി ഇടപെടുന്നുണ്ട്. അതൊക്കെ മോശം പരിപാടിയാണ്.
0: അതെ, മറ്റുള്ളവരെ ഇല്ല, നമ്മൾ ചിലയിടത്ത് ഇരിക്കുമ്പോ ചുമ്മാ അങ്ങ് സ്വകാര്യതയിൽ കയറി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നമ്മള് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പൊതുവെ കാണുന്ന ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ജോലി എന്താ നോക്കും. പിന്നെ ചിലര് കയറി ശമ്പളം ഒക്കെ ചോദിക്കും, ശമ്പളം ചോദിക്കും, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ.
1: അതെ അതെ
0: അതെ അതെ അതെ അതെ അതെ ഗൾഫിൽ നിന്ന് ഗൾഫിൽ നിന്ന്
1: അല്ല, അഥവാ ട്രൈ ചെയ്ത് നമ്മൾ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആയിരിക്കും.
0: അതെ അതെ അതെ,
1: വന്ന് രണ്ടു ദിവസം വന്നി നിൽക്കും, പിന്നെ മുന്നിൽ വന്നിരിക്കും, പിന്നെ മുകളിൽ കിടന്ന് മുകളിൽ കുറയും, പിന്നെ അതൊരു പ്രശ്നം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരെയും കേട്ടാറില്ല, പറയാൻ ചാൻസ് ഇല്ല. അപ്പൊ
0: സമയങ്ങളായിട്ട് അവിടെ
1: സുഖം
0: തന്നെ. പാട്ടിലേക്ക്
1: കിട്ടി കേട്ടോ.
0: അത് വലിയ കാര്യം, ഭാഗ്യമാണ്, ഭാഗ്യം. ഓക്കെ.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം. ഇതാരാണ്? ആ, ഓക്കെ, പറഞ്ഞോളൂ, എന്തുണ്ട് വിശേഷം? ആരും ഒന്നും പറയുന്നില്ല, ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക.
1: പൗരബോധം സാമാന്യമായിട്ടുള്ള പിള്ളേരെല്ലാം ഒരു ഈ പൗരന്മാരായ ബോധവൽക്കരണം ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പറ്റിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ സമൂഹത്തില്. അത് അച്ചടക്കമായിട്ട് വളരാനും മറ്റുള്ളതാണെങ്കിൽ അത് അവരുടെ ഒരു ജീവിത വിജയമായിട്ട് തന്നെ വരും. അതല്ലാതെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ മാറി ചിന്തിക്കുമ്പോഴാണ് ഭേദഗതിയുടെ അടിമയായി പോകുന്നതും മറ്റു കാര്യങ്ങളും. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ സിംഹം എന്ന് പറഞ്ഞാൽ പൗരനായിട്ട് വളരുക, നല്ല ഒരു പൗരനായിട്ട് നമ്മൾ. എല്ലാവർക്കും സർക്കാർ പണി കിട്ടണമെന്നോ അല്ലെങ്കിൽ എല്ലാം അവര് ഏറ്റവും അത്യാവശ്യം അവന്റെ അടിസ്ഥാന ജീവിതം. എന്ത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്താലും ഇവിടെ ജീവിക്കാം. ആ, അപ്പൊ അത് വേണമെങ്കിൽ സാമാന്യമായിട്ട് കുട്ടിയിലെ തന്നെ പൗരബോധം ഉണ്ടായിരിക്കും. രക്ഷാകർത്താക്കളും അധ്യാപകരും എന്നൊക്കെ
0: കേട്ടിട്ടുണ്ട്.
1: എല്ലാവരും കൂടി ശ്രമിക്കണമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മള്
0: അതായത് ഈ സർക്കാരുകൾക്ക് ഇപ്പൊ സർക്കാരുകൾക്ക് ചെയ്യുന്നതിൽ കുറെ പരിമിതിയുണ്ട്. നമ്മളിപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഈ മാലിന്യം തെരുവിൽ കൊണ്ടിടുന്നത് അല്ലേ, അത് പൗരബോധത്തിനൊക്കെ എതിരാണ് ഈ പറഞ്ഞത്. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ ചെയ്യാതെ നമ്മൾ തന്നെ ഗവൺമെന്റിനെ വൃത്തിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനൊക്കെ തന്നെ ജലാശയങ്ങൾ മലിനമാക്കുക, എല്ലാം കൊണ്ട് വേസ്റ്റുകളും അറു ശാലയിലെ വേസ്റ്റും എല്ലാം കൊണ്ട് അവിടെ ഇടുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് ചാക്കിൽ കെട്ടിക്കൊണ്ട് അതിനകത്ത് ഒഴുക്കുക, കുപ്പികൾ കൊണ്ടിടുക, ഇതൊന്നും നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത്രയും ജോലി കുറഞ്ഞു. നമ്മളത് ചെയ്യാതെ പലപ്പോഴും സർക്കാരിനെ ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അതാണ് മാലിന്യത്തിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ അപകടങ്ങൾ
1: അടിസ്ഥാന പൗരബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്.
0: അതെ അതെ അതെ അതെ.
1: അത് കുട്ടികളായിട്ട് വളരുമ്പോഴേ അത് രക്ഷകർത്താക്കളിൽ നിന്ന് നമ്മളത് അധ്യാപകരിൽ നിന്നൊക്കെ കിട്ടണം. മാത്രമേ നമുക്ക് സമൂഹത്തിൽ
0: അതിങ്ങനെ ട്രാഫിക് നിയമങ്ങൾ ഈ വണ്ടി ചെറുപ്പക്കാരൊക്കെ വളരെ അതിവേഗത്തിൽ ഇപ്പോഴും കാണാറുണ്ട്. ഞാൻ ഭയങ്കര അടിച്ചു മിന്നി ഒരു തിരക്കേറിയ റോഡിൽ കൂടെ വളഞ്ഞ് പുളഞ്ഞൊക്കെ കൊണ്ടുപോകുന്ന ബൈക്കും ഇതൊരു പൗരബോധം ഇല്ലാത്തതാണ്. ഞാൻ ഇത്രയും സ്പീഡിൽ ഓടിച്ചുവിടാ, ഇത്ര ഈ റോഡിന് ഇത്ര ലിമിറ്റേ ഉള്ളൂ, മറ്റുള്ളവർക്ക് അപകടം വരുത്തി വെക്കും അല്ലേ, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം.
1: നമ്മളെ സമൂഹത്തിൽ നമുക്കറിയാം ചില വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ അവരുടെ ഡ്രസ്സും അവരിടുന്ന ഉടുപ്പ്, ഒരു ഒരു ഉടുപ്പ് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ബട്ടനൊക്കെ ഇടുക, ആളുകളോട് മാന്യമായി പെരുമാറുക. സമൂഹത്തിലെ ഒരു നല്ല ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയാൻ സമൂഹത്തിൽ നല്ലൊരു പൗരനായി വരികയാണ്. ജോലിയെക്കാട്ടിയും പ്രധാന എന്തെങ്കിലും ചെയ്ത് നമുക്ക് ജീവിക്കാം. തൊഴിൽ കണ്ടമാനം ഉണ്ട്, അതിനൊന്നും മുതിരത്തില്ല. അതിന് ചെയ്യേണ്ടെന്ന് പറയാൻ രക്ഷകർത്താക്കള് കുട്ടികളെ വാർത്തെടുക്കുക
0: എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ആ, അപ്പൊ നമുക്ക് ഗാനം ചോദിച്ചല്ലോ അല്ലേ, ഗാനം ആവശ്യപ്പെട്ടോ? പറഞ്ഞോ. ഓക്കെ ഓക്കെ, നമുക്ക് ആ ഗാനത്തിലോട്ട് കടക്കാം.

0: എവി മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. കജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ് ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5:1, 15:10, 1:1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വില കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എവി മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957529.
1: ഓക്കെ, നമ്മൾ തുടരുന്നു. അടുത്തൊരു കോളിലോട്ട് കടക്കുകയാണ്. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം സാർ.
1: ഇതാരാണ്?
2: ബോണി സാറല്ലേ?
1: അതെ അതെ അതെ അതെ, ബോണി.
2: അതെ, ഞാൻ വാഹിദ
1: പരൂർന്ന.
2: ഞാൻ കഴിഞ്ഞ ആഴ്ച
1: പേരെന്താണ്?
2: വാഹിദ്.
1: വാഹിദ്, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
2: കഴിഞ്ഞ ആഴ്ച
1: വിളിച്ചായിരുന്നു, വിളിച്ചായിരുന്നു. ശരിയാ, പറഞ്ഞോളൂ. സുഖമായിട്ടിരിക്കും, സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? ഓക്കെ ഓക്കെ, ആ കേക്കട്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നത്തെ ഒരു വിഷയം ഞാൻ നേരത്തെ ഹലോ എന്തോ പറയാൻ വന്നു അല്ലേ, നിന്നുപോയി. കുഴപ്പമില്ല, കുഴപ്പമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നമ്മൾ എന്തോ ഒരു ടോപ്പിക്, എന്തെങ്കിലും ഒരു ഗുണപരമായിട്ടുള്ള ഒരു വിഷയം എടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുത്താണ്. സമൂഹത്തിന് അങ്ങനെ ഒരു പ്രയോജനപ്പെടുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ. ഓക്കെ, നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണല്ലോ ഈ പൗരബോധവും സാമൂഹ്യ ബോധവും.
2: ഈ ബൈക്കുകൾ
1: എനിക്കൊന്ന് ബ്രേക്ക് ആവുന്നു ശബ്ദം, എനിക്കൊന്ന് കോൾ ബ്രേക്ക് ആവുന്നു. അപ്പൊ നമുക്ക് പാട്ടിലോട്ട് കടക്കാം. ഓക്കെ ഓക്കെ.

0: ഓക്കെ, അപ്പൊ നമ്മൾ തുടരുന്നു. അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ, ഇതാര്?
1: ഞാനേ വിജയനാണ്.
0: ആ വിജയൻ,
1: ഇപ്പൊ എന്റെ വീട്ടിന്റെ മേളിൽ കൂടെ ഹെലികോപ്റ്റർ വന്നാണ്. സൗണ്ട് കുറച്ചേ കേൾക്കുന്നുള്ളൂ. സൗണ്ട് കേക്കാവോ? ഹെലികോപ്റ്റർ സൗണ്ട് കേക്കാവോ? അങ്ങോട്ട്
0: ഹെലികോപ്റ്റർ
1: ഇപ്പൊ കടന്നതേ ഉള്ളു.
0: പൊളി.
1: എനിക്ക് എല്ലാരും പല പല സിനിമകളാ പാട്ടുകളൊക്കെ ചോദിച്ച് എനിക്കൊരു പഴയ പാട്ട് ഓർമ്മ വന്നു.
0: ഹിന്ദി
1: സോങ് ആണ്. അതായത് ലവ് ഇൻ ടോക്കിയോ എന്ന് പറഞ്ഞിട്ട്, ലവ് ഇൻ ടോക്കിയോ. സമയപൂർ ആയിരുന്നു അതിനകത്ത് നായകൻ. അന്നത്തെ
0: ലവ് ഇൻ ടോക്കിയോ
1: കാലഘട്ടത്തിലാണ് എന്റെ ഓർമ്മ. അതാ ഇനി ഞാൻ മുമ്പ് എന്തായാലും വേണ്ടിയില്ല.
0: ഹിന്ദി ഗാനമല്ലേ
1: ഇത്? 8 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഈ നമ്മുടെ ബെൻസ് റേഡിയോ കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ആരും ചോദിച്ചിട്ടില്ല.
0: ഞാൻ ചോദിച്ചോട്ടെ,
1: നമുക്ക് ഇതെല്ലാം കൂടെ നല്ല കേൾക്കാം. നല്ല അടിപൊളി ഗാനമാണ്. ഞാൻ കണ്ടുപിടി പാടത്താം.
0: പാടിക്കും.
1: ശരിയായി.
0: ലവ് ഇൻ ടോക്കിയോ അങ്ങനെ
1: നല്ലൊരു പാട്ടാണ്. ഇതൊക്കെ ഓർന്ന് വെക്കുന്നതിനെ നമ്മൾ ഇങ്ങോട്ട് വരണം.
0: ചേട്ടൻ ഇതിന്റെ കാര്യത്തിൽ ഒരു കമ്പ്യൂട്ടറാ, കമ്പ്യൂട്ടർ എല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക.
1: ചരിത്രം പറയുകയാണെങ്കിൽ, ഞാനേ

0: അപ്പൊ തിയേറ്ററുകാരൊന്നും പറയത്തില്ലേ നിങ്ങള് കൊച്ചു പിള്ളേരിങ്ങനെ വന്ന് കയറി സിനിമ ടിക്കറ്റ് എടുത്ത് കയറുന്നതിന് കുഴപ്പമൊന്നുമില്ലേ?
1: അന്ന് പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത് ഈ പിള്ളേരെന്നുള്ള രീതിയിൽ പരിഗണന ഉണ്ട്. ഏത് ചേച്ചി വാദത്തിൽ നിന്ന് ചോദിച്ചാൽ ഒരു ടിക്കറ്റ് ഒക്കെ എടുത്ത് തരും. നമ്മൾ തോന്നിയൊന്നും കൊള്ളണ്ട.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: അങ്ങനെയൊക്കെ ഉള്ളൊരു പരിഗണന.
0: അന്ന് ഏത് തിയേറ്ററിലാ പോയി കൂടുതൽ കണ്ടിട്ടുള്ള ഈ കുട്ടിക്കാര്?
1: അങ്ങനെ പറയുകയാണെങ്കിൽ എന്റെ ഓർമ്മയില് എന്റെ ഓർമ്മയില് കൊല്ലം ടൗണിൽ ഞാൻ സിനിമ കാണാൻ പോകുന്ന കാലഘട്ടങ്ങളിലൊക്കെ വളരെ തുരിച്ഛമായ മൂന്നോ നാലോ തിയേറ്റർ ഒക്കെ ഉള്ളായിരുന്നു.
0: അതായത്
1: എസ് എം ബി പാലസ്, പിന്നെ നമ്മുടെ കോട്ടമുക്കിൽ ഒരു ലക്ഷ്ണ ടാക്കീസ്,
0: ലക്ഷ്മ ടാക്കീസ്
1: രാമക്കടയിൽ ഒരു ജസ്വി
0: ടാക്കീസ്,
1: അതിനുശേഷമാണ് മറ്റുള്ള സീരീസ്. അത് ഇതെല്ലാം വന്നിട്ടു. അത് അത്ര കറക്റ്റായിട്ടുള്ള
0: എനിക്കുണ്ട്. കോട്ടമുക്കിൽ ഒരു എനിക്കൊന്നൊരു കുന്നു പോലെ ഒരു സ്ഥലം
1: ഉണ്ടായിരുന്നു, കുന്നും പുറത്തായിരുന്നു ആ തിയേറ്റർ.
0: ഞാൻ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല.
1: അന്ന് അവിടെ പോയി 62-63 കാലഘട്ടങ്ങളിലൊക്കെ അവിടെ പോയി ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നത്. കാരണം എന്താ പറയാ, ഞാൻ LTS ഇവിടെ അല്ലേ പഠിക്കുന്നത്, അവിടെ കൂടെ എളുപ്പമാണ് നമ്മുടെ ഈ കളക്ടറിന്റെ അടുത്ത്
0: പോവാൻ. കാനറ ബാങ്കിന്റെ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ
1: അന്നൊന്നും അടങ്ങി കാനറ ബാങ്ക് ഒന്നും ഇല്ല. അതൊക്കെ ആ കൊങ്ങണി അമ്പലത്തിന്റെ അടുത്തോടെ അങ്ങ് പോകും.
0: അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ? അന്ന് കൊങ്ങണി അമ്പലം എന്ന് മാത്രം പറയാൻ പറ്റൂ. കാനറ ബാങ്ക്
1: നമുക്ക് പാട്ടിലോട്ട് പോവാം.
0: ശരി ശരി ശരി. ഓക്കെ, എന്നാലും കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞു കേട്ടോ, രസമുണ്ടായിരുന്നു. ആ ഓക്കെ.

0: അഭിമാനത്തോടു കൂടി പറയാറില്ലേ, സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീ എന്ന്. സ്വന്തം കാലിൽ നിൽക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിലേ ആരോഗ്യമുള്ള കുടുംബങ്ങളും ഉണ്ടാകും. ആരോഗ്യമുള്ള സ്ത്രീകളിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹം, അതാണ് സ്വാസ്ഥ്യ ആയർ കെയർ ഫോർ വുമൻ ലക്ഷ്യം വെക്കുന്നത്. സ്വാസ്ഥ്യ ബൈ ഡോക്ടർ വിദ്യ, ആയർ കെയർ ഫോർ വുമൻ, കൊല്ലം ബീച്ചിനടുത്ത് തോപ്പുപള്ളിക്ക് സമീപം.
1: നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു അറിവിന്റെ ലോകം. മത്സര പരീക്ഷയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, പൊതുവിജ്ഞാനം, അങ്ങനെ വിജ്ഞാനപ്രദമായ എന്തുമാകട്ടെ, അറിവിന്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നിടുന്നു. കേൾക്കുക അറിവിന്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ.
2: പ്രക്ഷേപണം ചൊവ്വാഴ്ച രാവിലെ 9:30, പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 7:30, വെള്ളിയാഴ്ച രാവിലെ 9:30, പുനഃപ്രക്ഷേപണം അന്നേ ദിവസം വൈകിട്ട് 7:30.
3: ഓക്കെ, അപ്പൊ നമ്മൾ തുടരുന്നു, അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്കാരം.
3: ഇതാരാണ്?
4: അജിത.
3: ഓക്കെ അജിത, പറയൂ. ഞാൻ വെച്ച് എന്നെ മാത്രമാണ് കിട്ടുന്നതെന്ന്.
4: സാറിന്റെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ട്, പാട്ടിന്റെ പാലാഴി, പിന്നെ
3: കഥാസാഗരമാണോ? കഥാസാഗരം ഉണ്ട്,
4: കഥാസാഗരം, പിന്നെ
3: എല്ലാവരും ചൊല്ലാണ്, പിന്നെ
4: നല്ല പ്രോഗ്രാം.
3: അങ്ങനെയാണ്,
4: അങ്ങനെ ഇതുവരെ വിളിക്കാൻ പറ്റി, വിളിച്ചാൽ കിട്ടത്തില്ല. സാറിന് ഒരു ദിവസം വിളിച്ചിട്ട് 12 മണിയായിട്ട് 3 മണിയായി വിളിച്ചിട്ട് കിട്ടിയില്ല.
3: ആണോ? അത് സമയത്ത് കറക്റ്റായിട്ട് വിളിക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ചിലപ്പോ
4: അങ്ങനെ വിളിച്ചിരുന്നാലും ഒരു ദിവസം കോള് കണക്ട് ആയിട്ട്, പക്ഷേ പാട്ട് പറഞ്ഞിട്ട് പിന്നെ അതും കട്ടായി.
3: എന്തായാലും ആ ക്ഷീണം ഇന്നങ്ങ് തീർന്നു. ഓക്കെ, സന്തോഷം. പുതിയൊരു ശ്രോതാവുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു, സന്തോഷം. പിന്നെ നമ്മളിങ്ങനെ പൗരബോധത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു, സാമൂഹിക മര്യാദ എന്നൊക്കെ വിഷയങ്ങൾ, സിവിക് സെൻസ് എന്നൊക്കെ പറഞ്ഞ്, എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച്? കുട്ടികളൊക്കെ നല്ല
4: രീതിയിൽ ജീവിക്കുക, നല്ലതെന്ന് പറയാൻ പക്ഷേ ഒരു നിമിഷം മതി. അത് ആ ഒരു രീതിയിൽ നമ്മള് എല്ലാം എന്താ പറയുക, ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ബൊമ്മയൊക്കെ മരുന്നും അതും ഇതും ഒക്കെ ഒരുപാട് ഇപ്പൊ അത് നല്ല നടക്കുന്നത്. അതാ അതല്ല എന്താന്ന് വെച്ചാൽ അറിഞ്ഞ്
3: ചോദിച്ചോ.
4: ആ ചോദിച്ചു, ജാനകി അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് കാണാൻ പറയത്ത സിനിമ.
3: ഓ, കാണാൻ പറയത്ത നല്ല പാട്ടുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടേ. ഓക്കെ, ശരി, സന്തോഷം വിളിച്ചത്.
4: സന്തോഷം.

0: ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളോട്ട് അടയ്ക്കുകയാണ്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാണ്? പറയൂ, എന്തുണ്ട് വിശേഷം? ഇങ്ങനെ വിളിക്കാറുണ്ടോ?
1: ഇല്ല, ഞാൻ രണ്ടു മൂന്നാല് പ്രാവശ്യം വിളിച്ച് എനിക്ക്
0: കിട്ടിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണോ കിട്ടുന്നത് റേഡിയോയില്? ആ, വെരി ഗുഡ്. അപ്പൊ കൊള്ളാം. അങ്ങനെ കിട്ടിയല്ലോ. ആ, കൊള്ളാം. നമ്മള് ഞാനതാ പറയുന്ന, പുതിയ ശ്രോതാക്കളൊക്കെ വിളിക്കുക, ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ട്. അവരൊക്കെ വിളിച്ചാൽ നല്ലതായിരിക്കും എന്തെങ്കിലുമൊക്കെ പറയാനും. പിന്നെ ഇതൊരു എന്താ, നമുക്ക് സംസാരിക്കാൻ, ഒരു സമൂഹമായിട്ട് നമ്മൾ സംസാരിക്കുകയാണല്ലോ റേഡിയോ വഴി. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ഞാനല്ല കേട്ടോണ്ടിരിക്കുന്നത്, ഒരു സമൂഹം കേട്ടോണ്ടിരിക്കുകയാണ് അല്ലെ. ഈ റേഡിയോയുടെ ശ്രോതാക്കളെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്, റേഡിയോ ആസ്വദിക്കുന്ന ശ്രോതാക്കളെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെല്ലാം നമ്മൾ പറയുന്ന, നമ്മൾ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊരു ട്രെയിനിങ് കൂടിയാണ്, ഒരു പബ്ലിക് സ്പീക്കിംഗ് പോലെയാണ്. ഓക്കെ ഓക്കെ, പറയൂ, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ റേഡിയോയിലൂടെ പറയണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും
1: മാലിന്യത്തിന്റെ ഒക്കെ
0: പറയുന്നത് അതൊരു വലിയ പ്രശ്നമാണല്ലേ, ഒരു വിപത്താണ്.
1: ഞങ്ങള് തൊഴിലുറപ്പ് തൊഴിലാളികളാണ്, ഞങ്ങള് കൂടുതലും വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റി
0: റോഡില് ചിലർ കൊണ്ടിട്ടുണ്ട് പോകത്തില്ല. പിന്നെ അത് വണ്ടി കയറി നാശമായി,
1: റോഡും ഒക്കെ ഞങ്ങള് വൃത്തിയാക്കി എല്ലാം വലിയ തൊഴിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് തന്നെ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം വൃത്തിയാക്കി
0: വൃത്തിയാക്കി. അപ്പൊ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
1: ഓ, അങ്ങനെ പ്രശ്നം ഇപ്പൊ ഒന്നുമില്ല.
0: അല്ലിങ്ങനെയുള്ള മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ അതൊരു വലിയ,
1: അത് ഞങ്ങള് പ്രശ്നം ഉണ്ടാകും, ഞങ്ങള് പഞ്ചായത്തിൽ അറിയിക്കും, അധികാരികൾ വന്ന് നോക്കും, അവർക്ക് വാണിംഗ്
0: കൊടുക്കുകയൊക്കെ. എല്ലാരും സ്വന്തം പുരയിടത്തിൽ ഇടത്തില്ല അല്ലെ, റോഡിൽ
1: അന്യന്റെ
0: ഇച്ചിരി സ്ഥലത്തിനകത്ത് ടൈൽസ് ഒക്കെ ഇട്ടങ്ങ് നിറയ്ക്കും, പിന്നെ അതിനകത്ത് കുഴിയെടുക്കാൻ പോലും പറ്റില്ല.
1: വഴിയെ പോകുന്ന
0: സംസാരിക്കണം.
2: ഹലോ.
0: ഹലോ, നമസ്കാരം. ഇതാരാ? അതീന്ദ്രിയ. ആ, കൊള്ളാരം, നല്ല പേരാണല്ലോ. അതീന്ദ്രിയ എത്രയില് പഠിക്കുന്നു? അതീന്ദ്രിയ ഫിഫ്ത്തില്. ഓക്കെ, ഏത് സ്കൂളിലാണ്?
2: അമൃത
0: വിദ്യാലയം. ഓക്കെ. ആ, അപ്പൊ സ്കൂളില് പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇന്ന് അവധിയല്ലേ, ഇന്ന് വേൾഡ് കപ്പിന്റെ അവധിയല്ലേ. ആ, അപ്പൊ ഇന്ന് പോയായിരുന്നപ്പോ ഒരു വിഷമമൊക്കെ തോന്നുന്നു, കൂട്ടുകാരെയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ ഒന്ന് അല്ലേ? ചെറിയൊരു വിഷമേ ഉള്ളു, പക്ഷെ കൂടുതലും സന്തോഷമാണ് അല്ലേ. സത്യം പറഞ്ഞാൽ വിഷമമൊന്നും ഇല്ല, അതല്ലേ സത്യം. ആ, ചെറിയ വിഷമമുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഏതാണ്? ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി ഏതാണ്?
2: രൂപയും
0: ഇശലും. ഓക്കെ, അവരാണ് പ്രിയപ്പെട്ട കൂട്ടുകാരികൾ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി പാട്ടിലോട്ട് കടന്നാലോ, അവർക്ക് വേണ്ടി ഒരു പാട്ടങ്ങ് സമർപ്പിക്കാം. ഇപ്പൊ ചോദിച്ച പാട്ട് അവർക്ക് ഇരിക്കട്ടെ. ഓക്കെ, ശരി. ആ,

0: എ വി മാർബിൾസ്. ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എ വി മാർബിൾസ് സിൻസ് 1999 തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 999-57-52-879.
1: ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം. ഞാൻ നീരാവിൽ നിന്ന് ശോഭനയാ.
1: ആ ഓക്കെ, എന്തുണ്ട് അമ്മേ, വിശേഷം പറയൂ.
2: ആ വിശേഷം, ഇങ്ങനൊക്കെ പോന്ന്.
1: ഓക്കെ,
2: ഞാനൊരു പഴയ പാട്ടാ പറഞ്ഞിരിക്കുന്നത്, അയോധ്യ എന്നുള്ള.
1: അയോധ്യയിലെ നല്ല പാട്ടുകളാണ് അയോധ്യയിലെ. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓണമൊക്കെ വരികയല്ലേ?
2: ആ ഓണമൊക്കെ വരിക. ഈ പാട്ട് എനിക്ക് ഇഷ്ടമാണ്, പണ്ടേയുള്ള ഒരു പാട്ട്. ഇതങ്ങനെ കേൾക്കാറേ ഇല്ല ഈ
1: പാട്ട്. അങ്ങനെ കേൾക്കാത്ത പാട്ടുകൾ ചോദിക്കണം, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളായിരിക്കും കൂടുതൽ വെക്കുന്നത്. അപ്പൊ നമ്മള് മനസ്സിലുള്ള ചില പാട്ടുകൾ കേട്ടിട്ടില്ല,
2: എന്നും റേഡിയോ കേൾക്കുന്നില്ല. ഈ പാട്ട് അങ്ങനെ ആര് പറഞ്ഞു, അങ്ങനെ കേൾക്കാറില്ല.
1: ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് വൈകണ്ട അല്ലേ, പാട്ടൊക്കെ കേട്ടോ.
2: ആ പാട്ട്
1: ശരി.

0: ഓക്കെ, അപ്പൊ നമ്മൾ തുടരുകയാണ്. അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം. ഹലോ, ഓക്കെ, എനിക്കൊന്ന് കോള്. ഹലോ, ആ ഹലോ, നമസ്കാരം. ഇതാരാണ്? എന്താണ്? ദക്ഷിക്. എന്താണ്? ആ അതെ അതെ അതെ, ദക്ഷിക്. ആ ഇങ്ങനെ മനസ്സിലായി. ആ അങ്ങനെ അറിയാം അല്ലേ. പറയൂ ദക്ഷിക്. ആ കൊടുത്തോ.
1: ഹലോ
0: ഹലോ, ഇതാരാണ്? ഈ കൂട്ടുകാരന്റെ പേരെന്താണ്? നിതിൻ. നിതിൻ എന്നാണോ? നിവിൻ. നിവിൻ, നിവിൻ അല്ലേ. ഓക്കെ ഓക്കെ, ദക്ഷിക് നിവിൻ. ആ അപ്പൊ നിങ്ങളെല്ലാം എങ്ങനെ, എവിടെ പഠിക്കുന്നത്?
1: നവദ്വീപില്.
0: റോസ്ഡെയിൽ പഠിക്കുന്നു കൂട്ടുകാരൻ. ആ രണ്ടാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും. ഓ, നിങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണോ? ഭയങ്കര അടുത്ത കൂട്ടുകാരാണോ?
1: ആ
0: ആ ഓക്കെ.
1: ഓ
0: അത് ശരി. ആ അപ്പൊ ഇന്ന് അവധിയായിട്ട് സുഖമാണ്? സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. തേവള്ളി, തേവള്ളി, തേവള്ളിയിലാണ് താമസം. പിന്നെ അപ്പൊ നാളെ ഈ സ്കൂളിൽ ചോദിച്ചായിരുന്നു.
2: താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു, ലൈനിൽ
0: തുടരുക. കോൾ ഹോൾഡായി, നമുക്ക് അടുത്ത പാർട്ടിലോട്ട് കടക്കാം. ഓക്കെ.

0: ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം. ആ ആണേ, ആ സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഇങ്ങനെ പോകുന്നു. പുതിയ ആളാണോ? പേരെന്താണ് പുതിയ ആളിന്റെ? ഏ,
1: വിനോദ്.
0: ഓക്കെ ഓക്കെ ഓക്കെ, വിനോദ്
1: കൂടെ പഠിക്കാറുണ്ട്. അവർക്ക് പിന്നെ നല്ലൊരു പാട്ടും പിന്നെ എന്തെങ്കിലും വിശേഷം?
0: ആ, ഇങ്ങനെ പോകുന്നു. പണിക്കാരുടെ പേരൊക്കെ എന്താണ്?
1: പേര് ഇല്ല, ദൂരെയുള്ള വാർക്കലുള്ള പണിക്കാരാണ്.
0: എവിടെയാണ് നിങ്ങൾ പണി ചെയ്യുന്നത്? എവിടെയാ സ്ഥലം?
1: പള്ളിത്തോട്ടത്ത്.
0: അപ്പൊ അടുത്ത് തന്നെ. ഓക്കെ ഓക്കെ. റേഡിയോ സ്ഥിരം കേൾക്കാറുണ്ടോ?
1: റേഡിയോ ഫുള്ള് ടൈം ഇരുത്താൻ മണിക്കുള്ള ഡെലിവറി കിട്ടുന്നത്. ഇങ്ങനെ ഒരുപാട് സാറും പിന്നെ രേഷ്മ അവരെല്ലാം വർക്കിംഗ് എല്ലാം കേട്ടോണ്ടിരിക്കും. നല്ല നല്ല പ്രോഗ്രാംസ്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അതാണ്, അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം.
1: അത് അടിപൊളി. അഞ്ചാൽ സ്കൂളിൽ വന്നായിരുന്നു, ഞാൻ എന്റെ മക്കളുടെ പറഞ്ഞായിരുന്നു ഫോട്ടോ എടുക്കണം.
0: ആണോ? ശരി, ആരും വന്നില്ല അല്ലെങ്കിൽ ഫോട്ടോ എടുക്കായിരുന്നു. ഓക്കെ ഓക്കെ, അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചില്ല.
1: ഒരാള് വേദിക
0: സ്കൂളിലാണ് പഠിച്ച. ഓക്കെ ഓക്കെ, അവരെ കണ്ടു കാണും.
1: എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ദിവസം ആശംസകളുണ്ട്.
0: ശരി ശരി ശരി, ഓക്കെ, താങ്ക് യു. ഇടയ്ക്ക് വിളിക്കാം. ഓക്കെ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു അഡ്വക്കേറ്റ് സി ആർ അജയകുമാർ.
5: കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചില അറിവുകളുടെ പങ്കുവയ്ക്കലാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിയമ അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ള ഒരു ബോധത്തിന്റെ ഉപോൽപ്പന്നമാണ്.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ചൊവ്വാഴ്ച രാവിലെ 10:30, പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച വൈകിട്ട് 5:30.
1: ഓക്കെ, അടുത്ത കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
6: ഹലോ, നമസ്കാരം.
1: ആ, ഇതാരാണ്?
6: എന്റെ പേര് ഐഷ കുമാരി.
1: ഓക്കെ,
6: അസ്രാമത്തിന്ന് വിളിക്കുന്നു.
1: ആ ഓക്കെ, എന്തുണ്ട് അമ്മേ വിശേഷം?
6: വിശേഷം ഓണമൊക്കെ വരികയല്ലേ.
1: ആ,
6: പിന്നെ വീട്ടിൽ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ.
1: ആ ആ, നമ്മള് നേരത്തെ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ അല്ലേ, ആദ്യമായിട്ടാണോ? ഓക്കെ, എനിക്ക് എന്നൊരു ഓർമ്മ പോലെ. ഓക്കെ,
6: രണ്ടു ദിവസം മുമ്പ് വിളിച്ചാൽ അമ്മോന്റെ പേരാണെന്ന് മറന്നുപോയി.
1: ആ ആ ആ, പ്രവീണ അല്ലായിരിക്കും? പ്രവീണോ? പ്രവീണയാണോ? മഹേഷോ? അത് അത് തന്നെ. ആ, അത് തന്നെ മഹേഷ്. ആ ഓക്കെ, പിന്നെ വേറെന്തുണ്ട്?
6: ഞങ്ങൾ രണ്ടുപേരും
1: വയസ്സായവരാ. ആ, ഞങ്ങളൊക്കെ വയസ്സായവരാണ്, എല്ലാരും വയസ്സായിക്കൊണ്ടിരിക്കുകയാണല്ലോ.
6: മോന്റെ പേരാണെന്ന് മറന്നുപോയി.
1: ആ, ബോണി.
6: ബോണി. ആ, നല്ലപ്പം വിളിക്കുകയായി.
1: ആ ഓക്കെ,
6: ഞാൻ പാട്ട് പറഞ്ഞിട്ടുണ്ട്.
1: ശരി, നമുക്ക് പാട്ട് കേൾക്കാം.

0: എവി മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. കജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ് ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5, 1, 15, 10, 1:1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എവി മാർബിൾസ് സിൻസ് 1999 തട്ടാമല ജംഗ്ഷൻ കൊല്ലം. കോൾ 9957529.
1: ഓക്കെ, ഹലോ, നമ്മൾ തുടരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, ഓക്കെ. എന്താണ്, ഏത് സിനിമയാണ്? പറഞ്ഞോളൂ.
2: അത്ഭുത വിളക്ക്,
1: പാച്ചുവിന്റെ അത്ഭുത വിളക്ക്.
2: പാച്ചുവിന്റെ
1: അത്ഭുത വിളക്കില് ഒരു ഗാനം അല്ലേ,
2: അതിനകത്ത് ഈ കണ്ണീർ പൂവിൻ കഥളികൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ.
1: ഓക്കെ ഓക്കെ ഓക്കെ. പേരെന്താണ് അമ്മയുടെ?
2: എന്റെ പേര് ഉഷ.
1: ഉഷ, ഓക്കെ. എന്തുണ്ട് പിന്നെ വിശേഷം? എന്തെങ്കിലും പറയുന്നോ? പാട്ട് കേട്ടാ മതി. ഓക്കെ, നമുക്ക് പാട്ടിലോട്ട്.
2: ഞാന് എല്ലാ ഒത്തിരി നാളുകളിന് മുമ്പ് വിളിക്കുമായിരുന്നു.
1: പിന്നെ
2: 5 വർഷം മുമ്പ് കൊറോണ കോവിഡ് സമയത്ത്, അപ്പൊ 5 വർഷം മുമ്പ് ജൂലൈ അല്ല ജൂൺ 5 ഹസ്ബൻഡ് ഡെത്തായി. പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പൊ കൊറേ നാളുകളായിട്ട് പാട്ട് കേൾക്കുന്നുണ്ട്. കഥോട് കഥോരവും എല്ലാ പരിപാടിയും കിട്ടിയതെല്ലാം കേൾക്കുന്നുണ്ട്.
1: പക്ഷെ
2: വിളിക്കാൻ ഇപ്പൊ ഞാൻ വിളിച്ചത് എനിക്ക് കിട്ടി.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
2: സന്തോഷം,
1: സന്തോഷം.
2: പരിപാടിയും കേൾക്കുന്നുണ്ട്.
1: അപ്പൊ നമുക്ക് പാട്ടിലോട്ട്.
2: ഓ ശരി.

0: ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: വിളിക്കാണ്. സ്ഥിരം എല്ലാ രാവിലെ ഒരു 6 മണി പോലെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്.
0: പേരെന്താണ്?
1: എന്തെങ്കിലും
0: ആരും പറയുന്നില്ല, ഞാൻ മാത്രം പറഞ്ഞോണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ ഞാനും നിർത്തി. നമ്മളെ ഇങ്ങനെ ഒരു സിവിൽ സിവിക് സെൻസിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഒരു സാമൂഹിക മര്യാദ അല്ലെങ്കിൽ പൗരബോധം, സാമൂഹിക ബോധം.
1: നമ്മുടെ നാട്ടിൽ മലയാളികൾക്ക് ആർക്കും ഇല്ല സാറേ. അതാണ് എന്റെ മെയിൻ ഉദ്ദേശം. കാരണം ഞാനിപ്പോ ചെയ്യുന്നത് കഴിഞ്ഞാൽ എനിക്കിപ്പോ എന്റെ കൽക്കട്ട യൂണിവേഴ്സിറ്റി വർക്ക് ആക്കിയിട്ടെ,
0: ഇതൊക്കെ
1: ഞാൻ ഈ ഇന്ത്യയിൽ വർക്ക്. അപ്പൊ അതിന്റെ വേസ്റ്റുകളൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വരുന്ന സ്ത്രീകളെ ചെയ്യട്ടെ, അവരുടെ അടുത്ത് കൊടുത്തയക്കുകയും ചെയ്യും. പിന്നെ ബാക്കിയുള്ള വർക്ക് എന്ന് വെച്ചാൽ ചിലത് ഞാൻ ആരും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവരുടെ അവരോടത്തൂടെ കൊണ്ടുപോയി അവിടെ കൊണ്ട് കത്തിച്ചു കളയും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ വഴിയിലൊന്നും ഞാൻ ഉപേക്ഷിക്കാറില്ല. ഞാൻ കാണാറുണ്ട് വഴിയിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഈ ചാക്കിനൊക്കെ കെട്ടിയിടുക. രാവിലെ തന്നെ കാണാൻ പറ്റും. നമ്മള് ഈ കോഴിക്ക പാലത്തിനടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ പാലത്തെ കൊണ്ട് എറിയുന്നതും കണ്ടിട്ടുണ്ട് പലപ്പോഴും. പാലത്തിന് ഏതാഴോട്ടാ വെള്ളത്തിലോട്ടെ പലരും ഈ വേസ്റ്റുകൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ വേസ്റ്റുകളൊന്നല്ല, ഈ പശുവിന്റെ കുടലും അതൊക്കെ കിട്ടിക്കൊണ്ട് അവിടെ കൊണ്ട്
0: വഴിയിൽ
1: അതൊക്കെ അവിടെ കിടന്നു അവിടെ കിടന്നങ്ങ് ചീഞ്ഞ് നാളും അതൊക്കെ നമ്മൾ കാണാറുണ്ട് പോലെ. പക്ഷേ നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല അവരുടെ അടുത്ത്.
0: അപ്പോഴും
1: കണ്ട് സഹിച്ചു പോകുക എന്നുള്ളതല്ലോ. പ്രതികരിച്ചു കഴിഞ്ഞാലും പ്രയോജനമില്ല. ഇപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞാലും പിഴയിൽ പറഞ്ഞാലും കേൾക്കാനൊന്നും ആരും കാണത്തൊന്നുമില്ല.
0: അവർക്ക് അവരെ കാര്യം നടക്കണം, അത് എവിടെയെങ്കിലും കൊണ്ട് തള്ളുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം.
1: കാണുന്നവരാ ഇപ്പൊ പോലീസുകാർ കണ്ടാൽ ചിലപ്പോൾ പെച്ചിയിരിക്കും, അത്രേ ഉണ്ട്. പിന്നെ അവരെ അപ്പുറത്തേക്കും ഒരുപാടുണ്ട്. ഇപ്പം ഇപ്പൊ തന്നെ ഈ ബൈപ്പാസ് നമ്മളെ ഞാനിപ്പം ഈ ശ്രീ ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രമല്ലേ, അങ്ങാട് അപ്പൂപ്പ നടയെന്ന് പറയും,
0: കേട്ടിട്ടുണ്ടോ? മനസ്സിലായി.
1: അതിന്റെ തൊട്ടു മുമ്പിലാണ് എന്റെ കട. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ ഈ പാങ്കത്ത് ഈ അണ്ടർഗ്രൗണ്ട് വഴിയുണ്ടല്ലോ, മറ്റേ ഈ ബൈപ്പാസ് കടന്നങ്ങോട്ട് കൊണ്ട് പോകാനുള്ള, അവിടെയും രാവിലെ ആകുമ്പോ ഇപ്പം ആൾക്കാർ കൊണ്ട് അതിനകത്ത് കൊണ്ടിടുന്നുണ്ട്. ഈ അണ്ടർഗ്രൗണ്ട് നമ്മൾ ഈ പാലം കടക്കാൻ വേണ്ടി അടിയിലുള്ള വഴിയുണ്ടല്ലോ, ആ വഴിയിലും കൊണ്ട് ആൾക്കാർ വേസ്റ്റ് കൊണ്ട് തട്ടുന്നുണ്ട്. പട്ടികളൊക്കെ രാവിലെ ഒരു ആൾക്കാർ നടക്കാൻ ഇറക്കുമ്പോ തന്നെ ഈ അമ്പലത്തിലെ വിളക്ക് കത്തിക്കാൻ വരുന്ന പെൺസ്ത്രീകളുണ്ട്, 4-5 പേരുണ്ട്. അവരെ വിളക്ക് കത്തിക്കാൻ രാവിലെ വരുമ്പോ തന്നെ അവർ ഈ പട്ടികളെ അവിടെ ഉണ്ട്. ഈ നായ്ക്കള് ഭയങ്കര ശല്യമെങ്കിലും ഒരേ ഉപദ്രവം കാണുന്നുണ്ടായിരിക്കും അവരെ ഉപദ്രവിക്കാത്ത. ഇതൊക്കെ നമ്മൾ ആരോട് പറയണം, പറയട്ടൊന്നും കാര്യമില്ല. സ്വയം ആൾക്കാർ മനസ്സിലാക്കി ചെയ്തു പോകും, അത്രേ
0: ഉള്ളൂ.
1: ഞാൻ എന്നെ പോലെ ഞാൻ കളയുന്നില്ല, അതുപോലെ മറ്റുള്ളവരും അതുകൊണ്ടൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ദൂഷ്യമാണെന്ന് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. ഇല്ല, ഞാനിപ്പോ നേരത്തെ ഒരു പാട്ട് കേട്ടായിരുന്നു, അമ്പലമില്ലാതെ അവരിഷ്ടമായിരുന്നു. എന്റെ കുട്ടിലുള്ള എനിക്ക് 52 വയസ്സായി.
0: അത് മറ്റേ പാട്ടാണ് അമ്പലമില്ലാതെ.
1: ഞാൻ ഒരുപാട് ഞാൻ ചെറുതായിട്ടൊക്കെ നേരത്തെ പാടുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാ പാട്ട് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വിളിച്ചതേ ഉള്ളൂ. 2 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല, പിന്നെ കിട്ടി. എനിക്ക് ആ ഒരു പാട്ടെന്ന് വെച്ചാൽ വളരെ നൊസ്റ്റാൾജിയാണത്.
0: ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നത്?
1: ഞാനിപ്പോ ചോദിച്ചേക്കുന്ന മറ്റേ ചന്ദനത്തിൽ
0: കടഞ്ഞെടുക്കുന്നത്
1: അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിട്ടാണ്. അവരിവിടെ കേക്ക്
0: മിക്കവാറും
1: ഞാൻ എടുക്കുമ്പോഴത്തേക്ക് അവരത് കേട്ടോണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഒക്കെ ആ പാട്ടേ വാങ്ങിക്കത്തുള്ളൂ. ചോദിച്ചാല് ബാക്കി പാട്ടുകളൊക്കെ നമുക്ക് ഇപ്പൊ വേണമെങ്കിലും കേൾക്കാം. റേഡിയോയിൽ കൂടെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ഇഷ്ടമാണ്. അവർ വിചാരിക്കുന്നു അറിയോ, അവർക്ക് ആവശ്യമുള്ള അവർ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാന്
0: പറഞ്ഞല്ലോ. സന്തോഷം, ഭർത്താവ് ഇത് ഭാര്യ ഓർത്തു അവിടെ ഇരുന്നുണ്ട്. എന്നിട്ട് ആ പാട്ട് ചോദിച്ചു, എന്നെ കേൾപ്പിച്ചു എന്ന് പറയുമ്പോൾ അല്ലേ ഒരു സന്തോഷം.
1: ഞാൻ സാറിന്റെ കാര്യങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക. രാവിലെ 6 മണിക്ക് കട തുടങ്ങും. തുറന്നു കഴിഞ്ഞാല് അമ്പലത്തിൽ ഇത് പാട്ട് കേൾക്കുന്നുണ്ടോ? രാമായണ പാരായണം നടന്നോണ്ടിരിക്കുക അമ്പലത്തിന് മുമ്പ്. അപ്പം രാവിലെ 6 മണി മുതൽ കേട്ടോണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഏറ്റവും വലിയൊരു എല്ലാവരും സപ്പോർട്ട് കൊടുക്കുന്നത് റേഡിയോ തന്നെയാണ്.
0: റേഡിയോ
1: കേട്ടോണ്ടിരിക്കും. ഞാൻ എപ്പോഴും വിളിക്കത്തില്ല, ഒരു 2 മാസം 3 മാസം ഒക്കെ കൂടുമ്പോ ഇങ്ങനെ
0: ഒന്ന് വിളിക്കും.
1: വിളിക്കണമെന്ന് തോന്നുമ്പോ ഞാൻ വിളിക്കും.
0: കടയിൽ എന്തൊക്കെയാണ് കച്ചവടം?
1: കടയിൽ എനിക്ക് കച്ചവടം അല്ല, എനിക്ക് ഇന്ത്യയിൽ ഞാൻ
0: ചെയ്ത്
1: കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വർക്ക് നടന്നോണ്ടിരിക്കുക. അപ്പം അതിന് ഉള്ളാൻ പോയില്ല. അതിനുമ്പ് ഒന്ന് വിളിച്ചിട്ട് പോകാന്നുള്ള
0: വിളിച്ചതാണ്.
1: വിളിക്കുമ്പോഴത്തേക്ക്

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8182952077. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്.
2: ഓക്കെ, അപ്പോൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം സാർ.
2: ആ, പേര് പറഞ്ഞോളൂ.
3: എന്റെ പേര് ശാലിനി, ഞാൻ കടവൂരിൽ നിന്ന് വിളിക്കുന്നത്.
2: ഓ ശരി. ആ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ,
3: പാട്ട് വേണം.
2: ആ, ഏത് പാട്ടാ?
3: നീലഗിരിയുടെ സഖികളെ എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലേ.
2: ആ, ജയചന്ദ്രൻ പാടിയല്ലേ.

0: ഓക്കെ, അപ്പോൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം. ഇതാരാണ്? ഷീല. ഓക്കെ, പറഞ്ഞോളൂ, എന്തുണ്ട് വിശേഷം?
1: ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കുന്നു.
0: അപ്പോൾ
1: ഒരു പാട്ട് കാണായിരുന്നു.
0: ഏത് പാട്ടാണ്?
1: സത്യം ശിവൻ സുന്ദരത്തിലെ അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം.
0: അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്കൊന്ന് വിദ്യാസാഗറിന്റെ ഗാനമാണ്, നല്ലൊരു ഗാനമാണ്. ഓക്കെ, നമുക്ക് അത് കേട്ടുകളേ.
1: ഓ
0: ശരി. ആ

0: ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ആ, ഇതാരാണ്?
1: ഞാൻ മുഖത്തലേന്ന് ഗിരിജയ.
0: ആ, ഓക്കെ, പറഞ്ഞോളൂ, എന്തുണ്ട് വിശേഷം?
1: വിശേഷം വെയില്.
0: ഒന്നുമില്ലല്ലേ, വെയില് വന്നു ഇനിയിപ്പോ മഴ പോയി. ഇടയ്ക്കൊന്നും മഴ പെയ്തായിരുന്നു, ഞങ്ങള് ഒരു 12:30 12 മുക്കാൽ ആ സമയത്തും ചെറുതായിട്ടൊന്ന് ചാറി ഇവിടെ. ഇവിടെ ഒരു ചാറ്റിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് പോയി. സുഖമായിട്ടിരിക്കുന്നു. പിന്നെ കഴിച്ചു? എന്താണ് അവിടെ കഴിച്ചോ? ഊണൊക്കെ കഴിഞ്ഞോ? ഓക്കെ,
1: നല്ലൊരു പാട്ട് വേണം കൃഷ്ണയപ്പച്ചിക്കും ബാക്കി എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഒരു പാട്ട് ഇട്ട്.
0: ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം.
1: പഞ്ചാബി വകുപ്പിലെ പാട്ടാ.
0: ആ, നല്ല പാട്ടാണല്ലോ, പഞ്ചാബി വകുപ്പിലെ എല്ലാം നല്ല പാട്ടാണ്. ഓക്കെ, നമുക്ക് കേട്ട് കളയാം.

0: എ വി മാർബിൾസ്. ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എ വി മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957529.
1: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
2: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
1: എന്തിനാ, പത്രത്തിലിടാനാണോ?
2: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
1: റേഡിയോയിലോ?
2: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
1: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
1: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
3: വളർച്ചയുടെ പടവുകൾ.
4: ഓരോ കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
3: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
4: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
3: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണിക്കും വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കും
4: വളർച്ചയുടെ പടവുകൾ.
5: ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
6: ഹലോ, നമസ്കാരം.
5: ആ, ഇതാരാണ്? അഖില. ഓക്കെ ഓക്കെ, പറയൂ, എന്തുണ്ട് വിശേഷം? പക്ഷെ നമുക്ക് മഴ ആവശ്യത്തിന് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ആ കറണ്ട് കട്ടൊക്കെ വരുന്നത്. ജല ഡാമുകളില് ജലസംഭരണികളിലൊക്കെ ഈ വെള്ളം കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ഇല്ലേ, മഴക്കാലത്ത് തന്നെ നമുക്ക് കറണ്ട് കിട്ടുന്നുണ്ട്, രാത്രിയൊക്കെ പോകുന്നുണ്ട് അല്ലേ? ആ, പോകുന്നില്ല, അതിപ്പോ ഇനിയിപ്പോ ഇന്ന് പോലെ കാണുമായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മഴ പെയ്യണം, പെയ്യാതിരുന്നാലും കുഴപ്പമാണ്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
6: ഞാനൊരു നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്.
5: ആ, പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പൊതുവെ ഈ ഞാൻ ഇന്നത്തെ ഒരു സാമൂഹ്യ ബോധത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു വിഷയം എന്നെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. പൊതുവെ ഈ നമ്മൾ ഓഫീസുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവർത്തിക്കുന്ന മേഖലകളിലും ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് മറ്റുള്ളവരോട് അല്ലെ സൗഹൃദപരമായിട്ട് പെരുമാറുക എന്നുള്ളതാണ്. പലപ്പോഴും ഈഗോകൾ കടന്നു വരുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ കണക്ക്. പല നമ്മൾ ചില സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോഴും കാണുന്ന ഒരു മുഖം വീർപ്പിച്ചിരിക്കുക, അതുകൊണ്ട് തന്നെ ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെ, വളരെ ഗൗരവത്തോടെ എല്ലാം എല്ലാവരെയും നോക്കുക അല്ലെങ്കിൽ പറയുന്ന വാക്കുകളിലെ ഒരു ഒരു പരുക്കം ഭാവം അത് അതൊക്കെ വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഈ വരുന്ന ആൾക്കാരെക്കും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുമൊക്കെ നമ്മളൊരു സാമൂഹിക ബോധമായിട്ട് ഒരു സിവിക് സെൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്ന ഓഫീസുകളിലൊക്കെ ഇരിക്കുന്ന സർക്കാർ ഓഫീസുകളിലൊക്കെ ഇരിക്കുന്നവർ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ വരുന്നവർ നമ്മൾ സേവനത്തിന് വേണ്ടി വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരാണ് നിങ്ങളുടെ ബോസ് എന്നുള്ളത് കാര്യം ആലോചിക്കുക. അവർ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ സാലറി തരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും പലരും പരക്കെ ഉയരുന്ന ഒരു പരാതിയാണ്. ഇങ്ങനെ സർക്കാർ ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര മോശമായ പെരുമാറ്റം, ചിരിക്കത്തില്ല, അവർ വളരെ ഗൗരവത്തോടെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ വേറെ ഒന്നിന് ചോദിച്ചതിനല്ലായിരിക്കും ഉത്തരം പറയുന്നത്, അല്ലെങ്കിൽ തറുതല പറയുക, കളിയാക്കിക്കൊണ്ട് പറയുക. ഇതൊക്കെ വലിയ വേദനിപ്പിക്കുന്നതാണ്. എന്നുവെച്ചാൽ അവർ സാധാരണക്കാരാണ്, അവരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. അപ്പോൾ എല്ലാ ഓഫീസിലും ഇപ്പോൾ എവിടെയായാലും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു സിവിക് സെൻസാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിലോട്ട് കടക്കാം. ഹലോ, ഇനിയിപ്പം 5 മിനിറ്റേ ഉള്ളൂ, കൂടുതൽ പറയാനായിട്ട് സമയമില്ല. ആ പറഞ്ഞോളൂ പെട്ടെന്ന്, അതെല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഹലോ, കേൾക്കാൻ വയ്യ. ആ ഉണ്ടുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. അവിടെ മിണ്ടായിരുന്നിട്ട് പോയോന്ന് ചോദിച്ചാ എങ്ങനെയാ?
1: സുഖം തന്നെ.
0: ആ സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു.
1: ഞാൻ എനിക്കും കാലൊക്കെ
0: ആ റെഡിയായി.
1: ആ ഒരുവിധം ശേഷം മാറിയിട്ടില്ല. അപ്പൊ അവസാനത്തെ വണ്ടിയാണ്.
0: അവസാനത്തെ ആണ്, അവസാനത്തെയാണ്. ഇനിയിപ്പം ഒരു പാട്ട് കൂടെ കഴിയുമ്പോ സമയമില്ല, ഒരു പാട്ട് കഷ്ടിച്ചു വെക്കാൻ കാണും.
1: അവസാന ട്രെയിൻ.
0: അതെ അതെ, അവസാനത്തെ കോളാണ്. ഏതാണ്
1: പട്ടിയൊക്കെ?
0: ഓ, പട്ടിയൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാനും ഒക്കെ ഞങ്ങളുടെയൊക്കെ സ്ഥലത്തും ഒക്കെ നോക്കുമ്പോ പട്ടിയൊക്കെ പൂർവാദ്യം ശക്തിയോടെ അവിടെ തന്നെ ഉണ്ട്, ഒന്നും പോയിട്ടില്ല. ഏതാണ്? പിടുത്തം തുടങ്ങിയില്ല. ആ സ്ഥലമൊക്കെ ആയതിനു ശേഷമേ പിടുത്തം തുടങ്ങത്തുള്ളായിരിക്കും. ആ അതാണ്, അത് നമ്മളിങ്ങനെ കടിയൊക്കെ കൊണ്ടുകൊണ്ടിരുന്നാ മതിയോ? ഇതിനൊരു ഒരു സൊല്യൂഷൻ വേണ്ടേ, ഒരു പരിഹാരം വേണ്ടേ? ഇതിനെയൊക്കെ കൊണ്ടുപോകണ്ടേ? അല്ലെങ്കിൽ ഒന്നെങ്കിൽ അതിനെ എന്താ പറയാ, അതിനെ കുത്തിവെച്ച് കൊല്ലുകയോ ആ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാ അല്ലേ? ആ ശരി, ഓക്കെ. പാട്ടൊക്കെ ചോദിച്ചല്ലോ. ശരി ശരി. ആ

ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കാൻ സമയമായി. കാതോടുകാരം തീരുകയാണ്, സമാപിക്കുകയാണ്. അപ്പോൾ വിളിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നാട്ടിലെ പാട്ടുകൾ. സാങ്കേതിക സഹായം ശിവപ്രിയ. നാട്ടിലെ പാട്ടുകാരിൽ ഇന്നത്തെ ഗാനങ്ങൾ ആലപിക്കുന്നു ശ്രീമതി ബിന്ദു ജീവൻ.

0: വളർച്ചയുടെ പടവുകൾ.
1: ഓരോ കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
0: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
1: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
0: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണിക്കും വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കും
1: വളർച്ചയുടെ പടവുകൾ.

0: നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന്.

നമസ്കാരം. പാട്ടിൻ്റെ പാലാഴിയിലേക്ക് സ്വാഗതം. ഞാൻ ബോണി. സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിച്ച പാട്ടിൻ്റെ പാലാഴിയുടെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡ്. സലീം കുമാർ സിനിമാ താരമായിരുന്നെങ്കിലും അതിൻ്റെ പകുട്ടോ ജാടയോ ഇല്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ ആദ്യത്തെ ഗാനം പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയിലേതാണ്. സംഗീതം മോഹൻ സിതാര, പാടിയത് അഫ്സൽ രാജേഷ് വിജയ്. ഇതിൻ്റെ വരികൾ എഴുതിയത് വി ആർ പ്രസാദാണ്.

അദ്ദേഹത്തിന്റെ വീടിന് നൽകിയ പേര് പ്രത്യേകതയുള്ളതായിരുന്നു. ലാഫിംഗ് വില്ല, ആർക്കും എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു ഇടമായിരുന്നു വടക്കൻ പറവൂർ ചിറ്റാറ്റുകരയിലെ സലിം കുമാറിന്റെ വസതി. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമയിലേതാണ്. സംഗീതം അൽഫോൺസ് ജോസഫ്, പാടിയത് സുജാത മോഹൻ, വരികൾ ഷിബു ചക്രവർത്തി.

രോഗാവസ്ഥയിലും സലീം കുമാർ നർമ്മം കൈവിട്ടില്ല. സങ്കടത്തിൻ്റെ കണ്ണിലൂടെ അല്ല ജീവിതത്തെ സലീം കുമാർ കാണാൻ ശ്രമിച്ചത്, നർമ്മത്തിലൂടെയാണ്. പക്ഷേ സലീം കുമാർ വിടവാങ്ങിയപ്പോൾ ജനം വിതുമ്പി, അവർ വേദനിച്ചു. ഗ്രാമഫോൺ എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. എൻ്റെ സംഗീതം വിദ്യാസാഗറാണ്, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, പാടിയത് പി ജെ ചന്ദ്രൻ, കെ ജെ ജിമോൻ കോറസ്. ഇതിനകത്ത് സലീം കുമാർ ഒരു തബ്ലസ്റ്റ് ആയിട്ടാണ്. നല്ല അഭിനയമായിരുന്നു സലീം കുമാറിൻ്റെ. പ്രത്യേകിച്ച് പാട്ടുരംഗത്ത് അദ്ദേഹം തബല കൂട്ടുന്നതൊക്കെ വളരെ അതിമനോഹരമായിട്ട് അദ്ദേഹം ചെയ്തു. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലായി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീംകുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് പരിപാടി. തുടർന്ന് ആസ്വദിക്കുക. ഈ മാധ്യമം പത്രത്തിൽ സിദ്ദിഖ് ഷമീർ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. കപട ലോകത്തെ ആത്മാർത്ഥ മുഖം, അതായിരുന്നു അന്തരിച്ച നടൻ സലീംകുമാർ. സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്ന കാലത്ത് എൻ്റെ പിതാവ് മൊയ്തു പടിയത്ത് എനിക്ക് നൽകിയ ഉപദേശങ്ങളിൽ ഒന്നായിരുന്നു നന്ദി എന്നത് സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്ന്. വന്ന വഴിയും കൈപിടിച്ച് ഉയർത്തിയവരെയും അവിടെ ആരും ഓർമ്മിക്കാറില്ലെന്ന് സാരം. അത് അദ്ദേഹത്തിൻ്റെ സ്വാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അഭിപ്രായമായിരുന്നു. സമാനമായ അനുഭവങ്ങൾ എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉപ്പയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതിനാൽ അതൊന്നും അലോസരപ്പെടുത്തുകയോ നിരാശനാക്കുകയോ ചെയ്തില്ല. എന്നാൽ എല്ലാവരും ഒരേ നുഖത്തിൽ കെട്ടപ്പെടേണ്ടവരല്ല എന്ന് ബോധ്യപ്പെടുത്തിയത് സലീംകുമാറായിരുന്നു. സി ഐ ഡി മൂസയിലെ ഗാനമാണ് ഇനി കേൾക്കുന്നത്. സി ഐ ഡി മൂസ എക്കാലത്തെയും ഹിറ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും ആ സിനിമയിലെ നർമ്മ മുഹൂർത്തങ്ങൾ ആഘോഷിക്കപ്പെടുന്നു. ടി വിയിൽ വരുമ്പോൾ വീണ്ടും ആസ്വദിക്കപ്പെടുന്നു. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണോ കാർട്ടൂൺ പോലത്തെ ഈ സിനിമ? സലീംകുമാർ ഈ സിനിമയിൽ നമ്മളേറെ രസിപ്പിക്കുന്നുണ്ട്. നമുക്കതിലെ ഒരു ഗാനം ആസ്വദിക്കാം. സംഗീതം വിദ്യാസാഗർ, പാടിയത് വി ദേവാനന്ദ്, ടിപ്പു, ടിമ്മി. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്.

സിദ്ദിഖ് ശമീറിന്റെ കുറിപ്പിൽ നിന്നുള്ള അടുത്തൊരു ഭാഗം കേൾക്കാം. 1996 ഞാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രമാണ് സലീം കുമാറിന് ചലച്ചിത്ര രംഗത്തേക്കുള്ള വാതിൽ തുറന്നത്. മലയാളത്തിലെ പ്രമുഖ ഹാസ്യതാരത്തിന് പകരക്കാരനായാണ് സലീം ആ വേഷം ചെയ്തത്. രണ്ടോ മൂന്നോ സീനുകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട കൊച്ചുവേഷം. സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന പൊതു പ്രവണതയനുസരിച്ച് അത് എവിടെയും പരാമർശിക്കാതെ പോകുമായിരുന്നു. വിശിഷ്യ ഞാൻ സജീവമായി രംഗത്തില്ലാതെ സലീം സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി മഹാനായ കലാകാരനായി മാറിയ ചുറ്റുപാടിൽ. എന്നാൽ കിട്ടുന്ന വേദികളിലൊക്കെയും പ്രഥമ ചിത്രത്തെയും അതിൻ്റെ സംവിധായകനെയും സലീം യാതൊരു മടിയും കൂടാതെ സസന്തോഷം എടുത്തു പറയാതെ പോയിട്ടില്ല. അവതാരകർ അതേപ്പറ്റി പ്രത്യേകം ചോദ്യങ്ങൾ ഉന്നയിക്കാതിരുന്ന അവസരങ്ങളിൽ പോലും. ഇനി തിളക്കം എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ്. സംഗീതം കൈതപ്പുറം വിശ്വനാഥൻ, വരികൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, പാടിയത് പി ജയചന്ദ്രൻ.

സിദ്ദിഖ് ഷമീർ എഴുതിയ അനുസ്മരണക്കുറിപ്പിലെ അടുത്ത ഭാഗം. അതുമാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയുടെ മാനദണ്ഡം. സലീം ആദ്യമായി നായകവേഷത്തിലെത്തിയ ചിത്രമാണ് ലാൽ ജോസ് സംവിധായകനായ അച്ഛനുറങ്ങാത്ത വീട്. ആ വേഷം ലഭിച്ച സന്തോഷം ആദ്യമായി പങ്കുവെച്ചത് എന്നോടാണ്. അതുപോലെ ദേശീയ പുരസ്കാരത്തിന് അർഹമായ സലീം അഹമ്മദിൻ്റെ ആദാമിൻ്റെ മകൻ അബുവിലെ വേഷം കൈവന്നപ്പോഴും. കിളിച്ചുണ്ടം മാമ്പഴം എന്ന സിനിമയിലെ ഗാനമാണ് ഇനി ആസ്വദിക്കാൻ പോകുന്നത്. ഇതിൻ്റെ വരികൾ ബി ആർ പ്രസാദാണ് എഴുതിയത്. പാടിയത് എം ജി ശ്രീകുമാർ, സുജാത, സംഗീതം വിദ്യാസാഗർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീംകുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് പരിപാടി. തുടർന്ന് ആസ്വദിക്കും സിദ്ദിഖ് ചമ്മയറിന്റെ അനുശോചന കുറിപ്പിലെ അടുത്തൊരു ഭാഗം കേൾക്കാം. കോവിഡ് കാലത്ത് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിൽ മൊബൈൽ ഫോണിൽ ഒരു ലഘുചിത്രം ഒരുക്കി സമൂഹ മാധ്യമത്തിലൂടെ പ്രദർശിപ്പിക്കാൻ ആലോചിച്ച വേളയും ഇപ്പോൾ ഓർക്കാതെ വയ്യ. ചലച്ചിത്ര താരങ്ങളെ ഉൾപ്പെടുത്തിയാൽ പെട്ടെന്നത് ജനശ്രദ്ധ നേടുമെന്ന ആശയത്തിൽ ഒരു കൊച്ചു വേഷം ചെയ്യാമോ എന്ന ആവശ്യത്തെ ഹൃദയപൂർവം ഉൾക്കൊള്ളുകയും ഓർമ്മപ്പെടുത്തലുകളില്ലാതെ ഏറെ തിരക്കുകൾക്കിടയിലും ആത്മാർത്ഥമായി അത് നിർവഹിച്ചു തരാൻ സഹായം കണ്ടെത്തുകയും ചെയ്തു അദ്ദേഹം ഒരു ഗുരുദക്ഷിണ പോലെ. അടുത്ത ഗാനം പട്ടാളം എന്ന സിനിമയിലേതാണ്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, പാടിയത് കെ ജെ യേശുദാസ്, സുജാത മോഹൻ.

സിദ്ദിഖ് ഷമീർ എഴുതിയ അനുശോചന കുറിപ്പിലെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഒന്നര വർഷം മുമ്പ് അസുഖബാധിതനായ അദ്ദേഹം വീട്ടിൽ സന്ദർശിച്ചിരുന്നു. ആ അവസ്ഥയിൽ കാണാനും സംസാരിക്കാനും പ്രയാസമുണ്ടെന്നും പിന്നീടൊരിക്കൽ പോരെയെന്നും ഭാര്യ മുഖേനെ അറിയിച്ചതനുസരിച്ച് ദുഃഖത്തോടെ മടങ്ങുകയായിരുന്നു. പിന്നീട് കാണാൻ അവസരം കിട്ടിയില്ല. വീണ്ടും ഒരിക്കൽ കൂടി നല്ലൊരു ചിത്രത്തിൽ ഒന്നിക്കണമെന്ന അഭിലാഷം ബാക്കി വെച്ചാണ് പ്രിയ സുഹൃത്ത് യാത്രയായത്. കണ്ണുനീർ പ്രണാമം. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന സിനിമയിലെ ഗാനമാകാം ഇനി. സംഗീതം സ്റ്റീഫൻ ദേവസി, പാടിയത് ജയചന്ദ്രൻ സുജാത, വരികൾ രാജീവ് ആലുങ്കർ.

ചിരിക്കാനും ചിരിപ്പിക്കാനുമുള്ള കഴിവാണ് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ചിരിപ്പിക്കുക എന്നത് വലിയ സിദ്ധി തന്നെയാണ്. അതുകൊണ്ടാണ് ചിരിപ്പിക്കുന്നവരെ ജനം ഇഷ്ടപ്പെടുന്നത്. സലീം കുമാർ നമ്മെ ധാരാളം ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നിന്നും അദ്ദേഹം മായാതെ നിൽക്കുന്നു. ചതിക്കാത്ത ചന്തു എന്ന സിനിമയിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സംഗീതം അലക്സ് പോൾ, വരികൾ ഗിരീഷ് പുത്തജി, പാടിയത് MG ശ്രീകുമാർ, വിധു പ്രതാപ്.

0: ആയിക്കോട്ടാ.
1: ഒരാണിനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നാൻ എത്ര സമയം വേണം?
0: ഒരാള് ജനിക്കാൻ ഇത്ര സമയം മതി. പ്രേമിക്കാൻ പക്ഷേ അതിന്റെ പകുതി സമയം മതി. അതല്ലേ പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു കണ്ണിറക്കി കാണിക്കണത്.
1: അപ്പൊ ശരിയാടാ.
0: എന്ത്?
1: എനിക്കവളോട് പ്രേമ.
0: ആരോട്?

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീം കുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് പരിപാടി. തുടർന്ന് ആസ്വദിക്കും. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം പാണ്ടിപ്പട എന്ന സിനിമയിലേതാണ്. വരികൾ എഴുതിയത് ആർ കെ ദാമോദരൻ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്, പാടിയത് സുജാത മോഹൻ, വിധു പ്രതാപ് അഫ്സൽ.

മനോരമ പത്രത്തിൽ വിവേക് രഞ്ജിത്ത് എഴുതിയ ഒരു അനുശോചന കുറിപ്പുണ്ട്. അദ്ദേഹം സബ് ടൈറ്റിലറാണ്, അതോടൊപ്പം തന്നെ തിരക്കഥാകൃത്തുമാണ്. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്. സലീംകുമാറിന്റെ ഡയലോഗുകൾ കൃത്യമായും അതിന്റെ ശക്തി ചോരാതെയും മൊഴിമാറ്റം ചെയ്യുക വലിയ വെല്ലുവിളിയാണ്. അതിലെ തമാശ മലയാളികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്കും അനുഭവവേദ്യമാക്കുക പ്രയാസകരമാണ്. അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിലുള്ള സംഭാഷണങ്ങളിൽ ഇംഗ്ലീഷ് കൂടി ചേർക്കുമല്ലോ. മുറി ഇംഗ്ലീഷ് വളരെ ആധികാരികമായി പറയുന്ന ശൈലി, ഡോണ്ടു പോലുള്ളവയൊക്കെ അതൊക്കെ സബ് ടൈറ്റിലേക്ക് മാറ്റുന്നത് എളുപ്പമല്ല. മാലിക്, രാമലീല, മധുര രാജ തുടങ്ങി അദ്ദേഹത്തിൻ്റെ വളരെ കുറച്ച് സിനിമകൾക്കേ ഞാൻ സബ് ടൈറ്റിൽ ചെയ്തിട്ടുള്ളൂ. ജീവിതത്തിൽ എന്നും ഉപയോഗിക്കാവുന്ന ഹാസ്യമാണ് അദ്ദേഹം സമ്മാനിച്ചത്. ഇന്നത്തെ അവസാന ഗാനം തൊമ്മനും മക്കളും എന്ന സിനിമയിലേതാണ്. സംഗീതം അലക്സ് പോൾ, വരികൾ കൈതപ്പുറം. പാടിയത് മധു ബാലകൃഷ്ണൻ, അഫ്സൽ, പ്രദീപ് വള്ളുരുത്തി, സവിതാ കൃഷ്ണമൂർത്തി, വിപിൻ.

0: കൂടി പാട്ടിന്റെ പാലാഴി അവസാനിക്കുന്നു. സലീം കുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ അടുത്ത എപ്പിസോഡിലും തുടരുന്നതാണ്, കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തൽക്കാലം വിട ചൊല്ലുന്നു ബോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസി.
2: റേഡിയോ ബെൻസികൾ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
3: കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8183-001-8129-520-477. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര, PO, കൊല്ലം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കൊട്ടാരക്കര അവണൂർ സഹകരണ പരിശീലന കോളേജിൽ ഹയർ ഡിപ്ലോമ ഇൻകോ ഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയുടെ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് CUET UG പരീക്ഷ എഴുതിയവർക്ക് ഇന്നുകൂടി അപേക്ഷിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജിയുടെ തഞ്ചാവൂർ ക്യാമ്പസിൽ എംടെക് ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമുകളുടെ രജിസ്ട്രേഷൻ ഇന്നുകൂടി.

കേരളത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ BSc നേഴ്സിംഗിനും അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്കും 21 വരെ ഫീസ് അടയ്ക്കാം. അപേക്ഷകൾ 22 വരെ സമർപ്പിക്കാം. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ പോസ്റ്റ് ഡോക്ടറൽ, ഡോക്ടറൽ, സീനിയർ ഫെലോഷിപ്പ് പ്രോഗ്രാമുകളിലേക്ക് 21 വരെ അപേക്ഷിക്കാം. കലാമണ്ഡലത്തിൽ 14 റെഗുലർ മാസ്റ്റർ ഓഫ് പെർഫോമിംഗ് ആൻഡ് പ്രോഗ്രാമുകൾക്കും സ്വാശ്രയ പ്രോഗ്രാമുകളായ ഭരതനാട്യം, വയലിൻ, കുച്ചിപ്പൊടി എന്നിവയ്ക്കും 22 വരെ അപേക്ഷിക്കാം. ചാത്തന്നൂർ ഗവൺമെന്റ് ITI എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ AC മെക്കാനിക്, ഡിപ്ലോമ ഇൻ എയർലൈൻസ് ഹോസ്പിറ്റലാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9074 8708 49. കേരള കർഷിക സർവകലാശാലയുടെ 3 വർഷ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രോഗ്രാമിന് +2, ITI, PHSC ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് 22 വരെ അപേക്ഷിക്കാം. ഒരു കുട്ടിയും വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം ജീവിതത്തിൽ പിന്നാക്കം പോകുകയോ കുറ്റകൃത്യങ്ങളുടെ വഴിയിലേക്ക് എത്തിപ്പെടുകയോ ചെയ്യരുത് എന്ന ലക്ഷ്യത്തോടുകൂടി കേരള പോലീസ് ഹോപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. പഠനം മുടങ്ങിയതോ SSLC അല്ലെങ്കിൽ +2 പരീക്ഷയിൽ പരാജയപ്പെട്ടതോ ആയ 22 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി പഠിക്കുവാനും പരീക്ഷകൾക്ക് മികച്ച രീതിയിൽ തയ്യാറെടുക്കുവാനും ഈ പദ്ധതിയിലൂടെ അവസരമൊരുക്കുന്നു. ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടുവാനും ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9497 90002 00. മറ്റൊരു നമ്പർ 9048 04206. മറ്റൊരു നമ്പർ 9447 14260. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
2: കാഡി. Caddy.
1: Caddy is spelled as C A D D I E.
2: This is a noun and verb. As noun, it indicates a person who carries a golfer's clubs and provide other assistance during a golf match. As verb, it means to work as a caddy. ഗോൾഫ് കളിയിൽ കളിക്കാരന്റെ ക്ലബ്ബുകൾ വഹിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന സഹായി.
1: താങ്ക് യു ഓൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം? എന്തു പറ്റി?
3: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ

0: ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് എ ചിക്കാനവും പി എ ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും കെ വി രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. August 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി കെ ജി ശങ്കരപിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൌരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
0: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ 2ാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പാലക്കാട് ജില്ലയിലെ 2 പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. June 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് July 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മുണ്ടൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കേസിലുൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. ക്യാച്ച് ദ റെയിൻ ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം. തയ്യാറാക്കിയത് സിനോവ് സത്യൻ, മാധ്യമ പ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവുമധികം ഇരയാകുന്നത് ജലസ്രോതസ്സുകളാണ്. ലോക ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും അധിവസിക്കുന്ന ഇന്ത്യയിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. ജനസംഖ്യാ വർധന, അനിയന്ത്രിതമായ നഗരവൽക്കരണം, ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണം എന്നിവ രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും കടുത്ത ജലക്ഷാമത്തിലേക്ക് തള്ളിവിടുന്നു. ഓരോ വർഷവും ലഭിക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ മഴവെള്ളം മണ്ണിലേക്കിറങ്ങാതെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പ്രതിഭാസവും നാം കാണുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനുമായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ എന്ന ബൃഹത്തായ പദ്ധതി നടപ്പാക്കുന്നത്. മഴവെള്ളം എവിടെ വീഴുന്നോ, എപ്പോൾ വീഴുന്നോ, അവിടെ തന്നെ അത് സംഭരിക്കുക എന്ന ലളിതവും എന്നാൽ ഏറെ ശക്തവുമായ സന്ദേശമാണ് ഈ ജനകീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. 2019 ജൽശക്തി അഭിയാന് രാജ്യത്ത് ആദ്യമായി തുടക്കം കുറിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജലക്ഷാമം നേരിടുന്ന 256 ജില്ലകളിലെ 1592 ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ഇതിന്റെ പ്രവർത്തനം. എന്നാൽ 2020 കോവിഡ് മഹാമാരി വ്യാപിച്ചതിനാൽ ഈ പദ്ധതി വിഭാവനം ചെയ്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. എങ്കിലും 2020 ക്യാച്ച് ദ റെയിൻ എന്ന പേരിൽ സംസ്ഥാനങ്ങളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടികൾ നടന്നു. ഇതിന്റെ തുടർച്ചയായി 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപക ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2021 മുതൽ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലെയും എല്ലാ ബ്ലോക്കുകളെയും ഉൾപ്പെടുത്തി ഈ പദ്ധതി വിപുലപ്പെടുത്തി. 2023 കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത എന്ന പ്രമേയത്തോടെ
5: ജൽജീവൻ ദൌത്യവുമായി സഹകരിച്ച് ഈ പദ്ധതി വൻ വിജയമാക്കി മാറ്റി. 2024 ജലസംരക്ഷണ മേഖലയിൽ സ്ത്രീകളുടെ പങ്ക് ഉയർത്തിക്കാട്ടി നാരീശക്തിയിൽ നിന്നും ജലശക്തി എന്ന പ്രമേയത്തിലാണ് യജ്ഞം സംഘടിപ്പിച്ചത്. ഓരോ വർഷവും കൂടുതൽ വിപുലമായ ലക്ഷ്യങ്ങളോടെയും ശാസ്ത്രീയമായ രീതികളോടെയുമാണ് ജൽശക്തി അഭിയാൻ നടപ്പാക്കുന്നത്. 22 മാർച്ച് ലോക ജലദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് ഹരിയാനയിലെ പഞ്ച്കുലയിൽ ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ജലസംരക്ഷണത്തിനായുള്ള ജനകീയ മുന്നേറ്റം കൂടുതൽ ശക്തമായ ജനസമ്പർക്കത്തിലേക്ക് എന്നതാണ് യജ്ഞത്തിന്റെ 2025 മുഖ്യ പ്രമേയം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജലസുരക്ഷ ഉറപ്പാക്കുക, ഭൂഗർഭജലം റീചാർജ് ചെയ്യുക എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ പദ്ധതി. രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 148 ജില്ലകളെ പ്രത്യേകം കേന്ദ്രീകരിച്ചാണ് 2025 ദൌത്യം മുന്നോട്ടു പോകുന്നത്. വിവിധ ഗവൺമെന്റ് ഏജൻസികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയെ ഏകോപിപ്പിച്ച് വലിയ ജനകീയ ശൃംഖല ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. ജൽശക്തി അഭിയാൻ പ്രധാനമായും 5 അടിസ്ഥാന പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജലസംരക്ഷണവും മഴവെള്ള സംഭരണവുമാണ് ഇതിൽ ആദ്യത്തേത്. കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നുള്ള മഴവെള്ളം ശേഖരിക്കൽ, മഴക്കുഴികളുടെയും തടയണകളുടെയും നിർമ്മാണം എന്നിവയിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കുക, ജലസ്രോതസ്സുകളുടെ ജിയോ ടാഗിംഗും ശാസ്ത്രീയ ആസൂത്രണവുമാണ് രണ്ടാമത്തേത്. ഇതിലൂടെ രാജ്യത്തെ എല്ലാ ജലസ്രോതസ്സുകളുടെയും കണക്കെടുപ്പ് നടത്തുകയും ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ജിയോ ടാഗിംഗ് നടത്തി ഡിജിറ്റൽ ഭൂപടം നിർമ്മിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, ജലശക്തി കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ. രാജ്യത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്ഥാപിക്കുന്ന ജലശക്തി കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സഹായങ്ങളും വിവരങ്ങളും നൽകുന്ന വിജ്ഞാന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. നാലാമതായി, തീവ്രമായ വനവൽക്കരണം. ജലസ്രോതസ്സുകളുടെ തീരങ്ങളിലും മലയോര മേഖലകളിലും വൻതോതിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മരങ്ങളുടെ വേരുകൾ മണ്ണൊലിപ്പ് തടയുകയും ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തേത്, പൊതുജന ബോധവൽക്കരണം. വിദ്യാലയങ്ങൾ, കോളേജുകൾ, നെഹ്റു യുവകേന്ദ്ര എന്നിവ വഴി യുവാക്കളെയും പൊതുജനങ്ങളെയും ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക. മുൻവർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് പുറമെ നിലവിലെ സാഹചര്യങ്ങൾക്കനുസൃതമായി ചില പ്രത്യേക ഉപപദ്ധതികൾ കൂടി 2025 കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വനങ്ങളുമായി നദികളും അരുവികളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് പരിസ്ഥിതി സൌഹൃദമായ ജലസംരക്ഷണം ഉറപ്പാക്കുന്ന ജൽ ജംഗിൾ ജൻ അഭിയാനാണ് ഇതിലൊന്ന്. ഉപയോഗശൂന്യമായ കുഴൽ കിണറുകളുടെ പുനരുജ്ജീവനം, ചെറുനദികൾക്ക് പുതുജീവനേകൽ, നീരുറവകളുടെ പരിപാലനം, നഗരമാലിന്യ ജലത്തിന്റെ പുനരുപയോഗം എന്നിവ ഇതിലുൾപ്പെടുന്നു. ജലലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ തുള്ളിനന പോലുള്ള ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ നിരന്തരം ജനങ്ങളോട് സംവദിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള വിഷയം ജലസംരക്ഷണവും പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണവുമാണ്. കഴിഞ്ഞ നിരവധി എപ്പിസോഡുകളിലുടനീളം അദ്ദേഹം ക്യാച്ച് ദ റെയിൻ ദൌത്യത്തെക്കുറിച്ചും ജനപങ്കാളിത്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളോട് സംസാരിച്ചു. നമ്മുടെ പൂർവികർ ജലസംരക്ഷണത്തിന് നൽകിയിരുന്ന മഹത്തായ പ്രാധാന്യവും പൈതൃകമായി കൈമാറി വന്ന പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പരിപാലനവും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. പഴയകാലത്ത് ഗ്രാമങ്ങളിൽ കുളങ്ങളും കിണറുകളും നിർമ്മിക്കുന്നത് പുണ്യപ്രവൃത്തിയായി ജനങ്ങൾ കണ്ടിരുന്നതായി പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. മഴവെള്ളക്കൊയ്ത്തും ജലസംരക്ഷണവും ഗവൺമെന്റ് പദ്ധതികൾ മാത്രമായി ഒതുങ്ങാതെ സാമൂഹിക മുന്നേറ്റമായി മാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കിണർ റീചാർജ്, മഴക്കുഴികൾ നിർമ്മിക്കൽ, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ എന്നിവയ്ക്കായി പ്രാദേശികമായി ജനങ്ങൾ ഒന്നിച്ചിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജലസംരക്ഷണത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയാൾ

മുങ്ങിപ്പോയ നദിയെ ജനപങ്കാളിത്തത്തോടെ പുനരുജ്ജീവിപ്പിച്ചതും മധ്യപ്രദേശിൽ ഗ്രാമീണ വനിതകൾ ഒത്തുചേർന്ന് തടാകം നിർമ്മിച്ചതുമെല്ലാം അദ്ദേഹം ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനങ്ങൾ രാജ്യത്തുടനീളം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വലിയ ഉണർവ് സൃഷ്ടിച്ചു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ക്യാച്ച് ദ റെയിൻ ഏറെ പ്രസക്തമാണ്. ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമായിട്ടും വേനൽക്കാലത്ത് ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. നഗരവൽക്കരണവും തണ്ണീർത്തടങ്ങളുടെ നാശവും ഭൂഗർഭജലത്തിന്റെ അമിത ഉപയോഗവും ജലലഭ്യതയെ ബാധിക്കുന്നു. വീടുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർബന്ധമാക്കുകയും പരമ്പരാഗത കുളങ്ങളും കാവുകളും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വർഷത്തിൽ ശരാശരി 3000 മില്ലിലിറ്ററിലധികം മഴ ലഭിച്ചിട്ടും നമ്മുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം പെയ്യുന്ന മഴവെള്ളം മണിക്കൂറുകൾക്കകം കടലിലേക്ക് ഒഴുകിപ്പോവുകയാണ്. മണ്ണിലേക്ക് വെള്ളം താഴാൻ അനുവദിക്കാത്ത വിധം കോൺക്രീറ്റ് ഘടനകൾ വർദ്ധിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഈ സാഹചര്യത്തിൽ ക്യാച്ച് ദ റെയിൻ പദ്ധതി കേരളത്തിന് അനിവാര്യമാണ്. നമ്മുടെ വീട്ടുപറമ്പുകളിൽ മഴക്കുഴികൾ നിർമ്മിക്കുക, കിണർ റീചാർജിംഗ് വ്യാപകമാക്കുക, കാർഷിക ആവശ്യങ്ങൾക്കായി പരമ്പരാഗത തണ്ണീർത്തടങ്ങൾ നിലനിർത്തുക എന്നിവയിലൂടെ ഈ പദ്ധതി സംസ്ഥാനത്ത് വലിയ വിജയമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ഏകോപിപ്പിച്ച് വാർഡുതലങ്ങളിൽ മഴവെള്ള സംഭരണശാലകൾ നിർമ്മിക്കുന്നത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സാധിക്കും. ഗവൺമെന്റുകൾക്ക് നിയമങ്ങളിലൂടെയോ വലിയ ധനസഹായങ്ങളിലൂടെയോ മാത്രം ജലസുരക്ഷ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ല. ഇതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആത്മാർത്ഥമായ ഉത്തരവാദിത്തം കൂടിയേ തീരൂ. ജലം വ്യക്തിഗത ആസ്തിയല്ല, മറിച്ച് വരും തലമുറകൾക്കായി നാം കാത്തുസൂക്ഷിക്കേണ്ട പൊതുസ്വത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പലതവണ വ്യക്തമാക്കിയതുപോലെ ജലസംരക്ഷണം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം, അതൊരു സംസ്കാരമായി വളരണം. ക്യാച്ച് ദ റെയിൻ 2025 മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം ഉൾക്കൊണ്ട് പെയ്യുന്ന മഴവെള്ളത്തെ ആ മണ്ണിൽ തന്നെ നിലനിർത്തിയും സംഭരിച്ചും ഇന്ത്യയെ ജലസമൃദ്ധമായ രാജ്യമാക്കി മാറ്റാൻ നമുക്കേവർക്കും കൈകോർക്കാം. നാടിന്റെ സുസ്ഥിര വികസനത്തിനായി ഓരോ തുള്ളിയും നമുക്ക് കരുതി വയ്ക്കാം. ജലസുരക്ഷയ്ക്കായുള്ള രാജ്യത്തിന്റെ ഈ മഹായജ്ഞത്തിൽ നമുക്കോരോരുത്തർക്കും പങ്കാളികളാകാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ക്യാച്ച് ദ റെയിൻ ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

അഭിമാനത്തോടുകൂടി പറയാറില്ലേ, സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീ എന്ന്. സ്വന്തം കാലിൽ നിൽക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിലേ ആരോഗ്യമുള്ള കുടുംബങ്ങളും ഉണ്ടാകും. ആരോഗ്യമുള്ള സ്ത്രീകളിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹം, അതാണ് സ്വാസ്ഥ്യ ആയർ കെയർ ഫോർ വുമൻ ലക്ഷ്യം വെക്കുന്നത്. സ്വാസ്ഥ്യ ബൈ ഡോക്ടർ വിദ്യ, ആയർ കെയർ ഫോർ വുമൻ, കൊല്ലം ബീച്ചിനടുത്ത് തോപ്പുപള്ളിക്ക് സമീപം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ജനക്ഷേമവും പുരോഗതിയും മുൻനിർത്തി നിരവധി നിർണായക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ധാരണയായതായും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: आज राष्ट्रपति संधु और मैंने हमारी द्विपक्षीय साझेदारी के संपूर्ण आयामों पर चर्चा की. हमने हाल के वर्षों में हुए प्रगति की समीक्षा की और उन विभिन्न क्षेत्रों में अपने सहयोग को और गहरा करने पर सहमति व्यक्त की जो हमारे लोगों के प्रगति, समृद्धि और कल्याण के लिए महत्वपूर्ण है.
0: इंडिया मोल्डोवा ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. രാജ്യത്തെ

0: സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്കും അന്തരിച്ച 6 മുൻ പാർലമെന്റ് അംഗങ്ങൾക്കും ലോക്സഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അൽത്താനി നിർണായക പങ്ക് വഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂവെന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. പെട്രോളിലെ എഥനോൾ മിശ്രണം ഇന്ത്യയിൽ 2001 തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണെന്നും ശാസ്ത്രീയ വിലയിരുത്തലുകൾക്ക് ശേഷം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചാണ് 2025-26 ഇത് 20% കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സൌഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും പ്രതിനിധി സംഘവുമായി വിശദമായി സംസാരിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമരക്കാർ രേഖാമൂലമുള്ള നിവേദനം സർക്കാരിന് സമർപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ശ്രീ നദ്ദ സമരക്കാരോട് അഭ്യർത്ഥിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി ബീഹാറിൽ നിന്ന് എത്തിച്ച 9 കുട്ടികളെ RPF രക്ഷപ്പെടുത്തി. പറ്റ്ന എറണാകുളം എക്സ്പ്രസിലെത്തിയ കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മണ്ഡൽ, സരൺ സ്വദേശിയായ W.നാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: 14 വയസ്സുള്ള 8 കുട്ടികളെയും 17 വയസ്സുള്ള 1 കുട്ടിയെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ RPF സംഘം സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. ഇവർ നിലവിൽ സംരക്ഷണ കേന്ദ്രത്തിലാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി റെയിൽവേ പോലീസിന് കൈമാറി. പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ മലയാളി ഏജന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
1: അയോധ്യ ശ്രീരാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതായും സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് ഈ മാസം 27 വീണ്ടും വാദം കേൾക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായ താമസ സൌകര്യം ഉറപ്പാക്കണമെന്നും പാതകൾ പൂർണ്ണമായും സുരക്ഷിതമായതിനുശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കാവൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. രജൌരി, പുഞ്ച് ജില്ലകളിൽ മഴക്കെടുതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 6 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആന്റി ബേൺഹാം ചുമതലയേറ്റു. കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിനായി ആന്റി ബേൺഹാമിനെ ചാൾസ് 3-ാമൻ രാജാവ് ക്ഷണിച്ചത്. പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. കോംഗോയിൽ എബോള വ്യാപനത്തെ തുടർന്ന്

0: വരെ 930 പേർ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോംഗോയിൽ പടർന്നു പിടിച്ച എബോളയുടെ ബുണ്ടി ബിഗോ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കാലവർഷക്കെടുതിയിൽ 6 മരണം. ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും വീടിന്റെ മേൽക്കൂര തകർന്ന് 2 കുട്ടികളുമാണ് മരിച്ചത്. ഇഡി മരവിപ്പിച്ച 3 ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് അനുമതി നൽകാൻ വിസമ്മതിച്ച് കൽക്കട്ട ഹൈക്കോടതി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധമായ പണപ്പിരിവ്, സംശയാസ്പദമായ ഫണ്ട് വകമാറ്റൽ എന്നിവ ആരോപിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടി രൂപ ബാലൻസുള്ള 3 ബാങ്ക് അക്കൌണ്ടുകൾ ഇഡി മരവിപ്പിച്ചത്. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയാ സാൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആന്റി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപെഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8182950407. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കളെ, നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാവിവരണത്തിന്റെ 56-ാം ഭാഗമാണിത്. ഞാൻ ഡോക്ടർ കെ ശ്രീരംഗനാഥൻ. സിംഗപ്പൂർ നഗരക്കാഴ്ചകളാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ അത്ഭുതവും കൗതുകവും ജനിപ്പിക്കുന്നതായിരുന്നു സിംഗപ്പൂർ നഗരത്തിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ലേസർ രശ്മികളുടെ മായാ കാഴ്ചകൾ കാണികളായ ഞങ്ങളെ മറ്റൊരു വിസ്മയ ലോകത്ത് വിഹരിക്കാൻ അവസരം തന്നു. ഈ ഷോ കഴിഞ്ഞ് കാണികൾ മടങ്ങിയപ്പോൾ അടുത്ത ഷോയ്ക്കുള്ള നീണ്ട ക്യൂ പുറത്ത് രൂപം കൊണ്ടിരുന്നു. ഞങ്ങൾ അന്നത്തെ നഗരക്കാഴ്ചകൾ മതിയാക്കി ഹോട്ടലിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നുവല്ലോ ഞങ്ങളുടെ താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. 15 നിലകളുള്ള ഹോട്ടലിൽ 10-ാം നിലയിലെ സ്യൂട്ട് റൂം എല്ലാവിധ ആഡംബര സൗകര്യങ്ങളും നിറഞ്ഞതായിരുന്നു. കാർഡ് സ്വൈപ്പ് ചെയ്ത് തുറക്കപ്പെടുന്ന ലിഫ്റ്റ് വാതിലുകളാണ്. അപരിചിതർക്ക് ഒരു കാരണവശാലും ഹോട്ടലിനുള്ളിൽ കടക്കാനാവില്ല. ഡിന്നറിന് ഞങ്ങൾ വീണ്ടും ഒത്തുകൂടി. നോൺ വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു. ചിക്കനും മത്സ്യവുമായിരുന്നു മുഖ്യ വിഭവങ്ങൾ. ഇത് രണ്ടും ചൈനീസ് പാചക വൈദഗ്ധ്യം ഉപയോഗിച്ച് പാകപ്പെടുത്തിയതായിരുന്നു. എരിവ് അധികമില്ല, മധുരം കലർന്ന രുചി. ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും കേരളീയർക്ക് അത്ര കണ്ട് പരിചിതമായ രുചിയായിരുന്നില്ല അത്. ഭക്ഷണശേഷം ഞങ്ങൾ സ്വകാര്യമായി നഗരം ഒന്ന് ചുറ്റിക്കാണാൻ തീരുമാനിച്ചു. ഹോട്ടലിന് മുന്നിൽ നിന്ന് തന്നെ ഒരു ടാക്സിക്ക് കൈ കാണിച്ചു. ഞങ്ങൾ കയറിയ ഉടൻ മീറ്റർ പ്രവർത്തിപ്പിച്ചു. പോകേണ്ടത് മർലിയോൺ പാർക്കിലേക്കാണെന്ന് പറഞ്ഞു. സിംഗപ്പൂർ നഗരത്തിലെമ്പാടും ടാക്സികൾ ഓടിക്കൊണ്ടേയിരിക്കും. നമുക്കത് വിളിക്കാം, യാത്ര ചെയ്യാം. പക്ഷേ രാത്രി 9 മണി കഴിഞ്ഞാൽ ഇരട്ടി ചാർജ് നൽകണം. മെർലിയോൺ പാർക്കിലെത്തിയ ഞങ്ങൾ മുമ്പിലെ വർണ്ണക്കാഴ്ചകൾ കൺനിറയെ കണ്ടു. ഒരു മായാ ലോകത്തെത്തിയ പ്രതീതിയാണ് കൺമുമ്പിൽ കണ്ടത്. സപ്തവർണ്ണങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ബീച്ച് സാൻബേ മന്ദിരം, തൊട്ടടുത്തായുള്ള ഉന്നത മന്ദിരങ്ങൾ, അവയുടെ ജനാലകളിലൂടെ വിവിധ വർണ്ണങ്ങളിലുള്ള പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇരുട്ടിന്റെ കണിക പോലും എങ്ങും കാണാനേയില്ല. പവർകട്ടും ലോഡ് ഷെഡിങ്ങും പരിമിതമായ നമുക്ക് അത്ഭുതം ജനിപ്പിക്കുന്നതാണ് സിംഗപ്പൂർ നഗരത്തിൽ വൈദ്യുത അലങ്കാരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മാസ്മരിക കാഴ്ചകൾ. തെരുവിളക്കുകളെല്ലാം അത്യുജ്വലമായ പ്രകാശത്താൽ നഗരവീഥികളെ പ്രകാശമാനമാക്കിയിരിക്കുന്നു. ഒരു തെരുവിളക്കിന്റെ കീഴിലിരുന്ന് സുഖമായി പുസ്തകം വായിക്കാവുന്നത്ര വെളിച്ചം. സമ്പന്നതയുടെ കിളിരംഗം തന്നെയാണ് സിംഗപ്പൂർ എന്ന രാജ്യം. കാൽനടയായി ഞങ്ങൾ ആ പാർക്കിലൂടെ ചുറ്റി നടന്നു. കോഫി ഷോപ്പിൽ നിന്നും ചൂട് കോഫിയും കഴിച്ചു. സിംഗപ്പൂർ ഡോളറിൽ നൽകിയ

ഇന്ത്യൻ രൂപയിൽ വൻ വില തന്നെയായിരുന്നു. ധാരാളം ആളുകൾ പാർക്കിൽ ഇരിക്കുകയും ചുറ്റിത്തിരിയുകയും ചെയ്യുന്നുണ്ട്. ഒരു വിധത്തിലുമുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ അവിടെ കണ്ടില്ല. സാമൂഹ്യ വിരുദ്ധ സാന്നിധ്യവും അവിടെ എങ്ങും കണ്ടില്ല. അല്പവസ്ത്രധാരികളായ പാശ്ചാത്യ സിംഗപ്പൂർ ചൈനീസ് വനിതകളെ തുറച്ചു നോക്കാനോ കമന്റ് അടിക്കാനോ അവിടെയെങ്ങും ഒരാളും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

സിംഗപ്പൂർ നഗരത്തിലെ രാത്രികാല കാഴ്ചകളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ നഗരങ്ങളിലെ സാംസ്കാരിക ഔന്നത്യമായിരുന്നു അവിടങ്ങളിലെ കുലീന പെരുമാറ്റത്തിന് അടിസ്ഥാനമായിരുന്നതെങ്കിൽ, സിംഗപ്പൂരിലെ കർശനവും ദയാരഹിതവുമായ ശിക്ഷാരീതികളാണ് നഗരത്തെ അച്ചടക്കപൂർണമാക്കിയതിന്റെ അടിസ്ഥാനം. സിംഗപ്പൂരിലെ കോടതികൾ വിധിക്കുന്ന അടിശിക്ഷയെപ്പറ്റി മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ. ഏകദേശം 2 മണിക്കൂർ ഞങ്ങൾ അവിടെ ചുറ്റിക്കറങ്ങി. മടക്കയാത്രയും ടാക്സിയിലായിരുന്നു. രാത്രിയിലും ധാരാളം ബസ്സുകൾ നിരത്തിലൂടെ ഓടുന്നുണ്ട്. നഗരത്തിലെ റോഡുകളും ബസ് സ്റ്റോപ്പുകളും പരിചിതമല്ലാത്തതുകൊണ്ട് ടാക്സി യാത്ര വലിയ ഉപകാരമായിരുന്നു. ഹോട്ടലിന്റെ പോർട്ടിക്കോയിൽ ഞങ്ങൾ ഇറക്കി. ഞങ്ങൾ മുറിയിലെത്തി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. രാവിലെ 6 മണിക്ക് ഉണർന്നു. പ്രഭാത നടത്തയ്ക്കായി ഹോട്ടലിന് മുമ്പിലുള്ള നിരത്തിലെത്തി. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. തെരുവിളക്കുകളുടെ തീക്ഷ്ണപ്രകാശത്തിൽ അത് അറിയാനും കഴിയുന്നില്ല. തെരുവുകളിലൂടെ സഞ്ചിയും ബാഗും ഒക്കെയായി ആളുകൾ ധാരാളമായി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ചിലരെങ്കിലും മലയാളികളുമായിരുന്നു. എങ്ങോട്ടാണ് തിരക്കിട്ട് ഇവർ പോകുന്നതെന്ന് മനസ്സിലാക്കാനായി ഞാനും അവരോടൊപ്പം നടന്നു. അവരെല്ലാം സ്വന്തം തൊഴിലിടങ്ങളിലേക്കുള്ള യാത്രയിലായിരുന്നു. സിംഗപ്പൂരിൽ 7 മണിക്ക് മുമ്പ് തന്നെ തൊഴിലിടങ്ങൾ സജീവമാകും. ചില ഫാക്ടറികൾ 6:30 തന്നെ പ്രവർത്തനം തുടങ്ങും. അച്ചടക്കം കർശനമായതിനാൽ വൈകി വരുന്നവർക്ക് മുമ്പിൽ ഗേറ്റ് അടഞ്ഞു തന്നെ കിടക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് മാനേജരെ അസഭ്യം പറയുന്നതും സൂപ്പർവൈസറെ കയ്യേറ്റം ചെയ്യുന്നതും സിംഗപ്പൂരിൽ നടപ്പില്ല. മാത്രമല്ല, കഠിനമായ കുറ്റങ്ങളുമാണ് അവയൊക്കെ. വർഗബോധത്താൽ വിജൃംഭിതരായ മലയാളികൾ സിംഗപ്പൂരിൽ മുദ്രാവാക്യം വിളിക്കാനാകാതെ ശ്വാസം മുട്ടുന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാനാകില്ല. ഒരു ശരാശരിക്കാരനായ തൊഴിലാളിയുടെ സിംഗപ്പൂരിലെ ജീവിതം അത്ര കണ്ട് ആർഭാടപൂർണമല്ല എന്ന് മലയാളികളുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്നും മനസ്സിലായി. പാർപ്പിടക്ഷാമമാണ് ഏറ്റവും വലിയ പ്രശ്നം. അധികം വിസ്തൃതമല്ല സിംഗപ്പൂർ രാജ്യം എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിനാൽ തന്നെ ലഭ്യമായ ഭൂമി വിസ്തൃതിയിൽ കുറവാണ്. വെർട്ടിക്കൽ ഗ്രോത്താണ് സിംഗപ്പൂർ നടപ്പിലാക്കിയിരിക്കുന്ന വികസന പദ്ധതി. അതായത്, ബഹുനില മന്ദിരങ്ങളുടെ നിർമ്മിതിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. 50 നിലകളുള്ള ഉന്നത സൌധങ്ങൾ സിംഗപ്പൂരിലെ സാധാരണ കാഴ്ചയാണ്. മാത്രമല്ല, പാർപ്പിടത്തിന് നൽകേണ്ടി വരുന്ന വാടകയും ഭീമമായ തുകയാണ്. ഗൾഫ് രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സിംഗപ്പൂരിലെ വേതനഘടന അത്ര കണ്ട് മെച്ചവുമല്ല. ഇതൊക്കെ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർത്തുപോയി. അക്കാലത്ത് ഗൾഫ് ജീവിതം ഉദയം ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ സിംഗപ്പൂർ വളരെയേറെ പ്രലോഭിപ്പിക്കപ്പെടുന്ന രാജ്യമായിരുന്നു അക്കാലത്ത്. സിംഗപ്പൂരിൽ നിന്നും അവധിക്കെത്തുന്നവർ നാട്ടിൻ പ്രദേശത്ത് സമ്പന്നതയുടെയും ധാരാളിത്തത്തിന്റെയും ഉദാരതയുടെയും പ്രതീകങ്ങളായിരുന്നു. സിംഗപ്പൂർ എന്ന വിളിപ്പേർ ചാർത്തിക്കിട്ടിയ ഇവരിൽ അധികം പേരും ഗൾഫ് മലയാളികളെ പോലെ സമ്പന്നരായിരുന്നില്ല എന്നതായിരുന്നു സത്യം. അവരിൽ പലരുടെയും പിന്നീടുള്ള ജീവിതം പരമ ദരിദ്രവുമായിരുന്നു. എന്നാൽ സമർത്ഥരായ കുറേയേറെ മലയാളികൾ ബ്രിട്ടനിലേക്ക് കുടിയേറുകയും അന്നാട്ടിലെ പൗരത്വം സമ്പാദിച്ച് സുഖകരമായ ജീവിതം ആസ്വദിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ സിംഗപ്പൂർ മലയാളികൾക്ക് ഒരു വാഗ്ദത്ത ഭൂമിയല്ല, പ്രത്യേകിച്ചും അവിദഗ്ധ തൊഴിലാളികൾക്ക്. ഞാൻ എന്റെ പ്രഭാത നടത്ത തുടർന്നു. അത്ഭുതകരം എന്നതിലുപരി വേദനാത്മകമായ ഒരു കാഴ്ച കാണാൻ എനിക്ക് അവസരം ലഭിച്ചു. ഒരു ബസ് ഷെൽട്ടറിന് സമീപമുള്ള ഷോപ്പിലെ ഒഴിഞ്ഞ തിണ്ണയിൽ 4-5 പേർ സുഖമായി കിടന്നുറങ്ങുന്നു. പാർപ്പിടക്ഷാമം എത്രമാത്രം രൂക്ഷമാണ് സിംഗപ്പൂരിൽ എന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാഴ്ചയായിരുന്നു അത്. യൂറോപ്പിലെ ഒരു നഗരത്തിലും ഇത്തരമൊരു കാഴ്ച ഞാൻ കണ്ടിരുന്നില്ല. എന്നാൽ സമ്പന്നതയിൽ ആറാടി നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന സിംഗപ്പൂർ നഗരത്തിൽ തലചായ്ക്കാൻ ഇടം ലഭിക്കാത്തവരും ഉണ്ടെന്ന് ബോധ്യപ്പെട്ട കാഴ്ചയായിരുന്നു അത്. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. വൃത്തിയിലും വെടിപ്പിലും യൂറോപ്പിന്റെ നിലവാരം പുലർത്തുന്ന സിംഗപ്പൂർ കൃത്യമായി പ്ലാൻ ചെയ്ത നഗരമാണ്. ഒരു റോഡും എങ്ങും ചെന്ന് അവസാനിക്കുന്നില്ല. പക്ഷേ ദിക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത ഒരു കാൽനടയാത്രക്കാരനുണ്ട് താനും. കൃത്യമായ സൈൻബോർഡുകൾ എല്ലാ ജംഗ്ഷനുകളിലും ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തി സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ ബാഹുല്യത്താൽ നഗരം വീർപ്പുമുട്ടാതിരിക്കാനുള്ള കരുതലുകളെല്ലാം എടുത്തിട്ടുമുണ്ട്. ബഹുനില മന്ദിരങ്ങളുടെ എല്ലാം അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ലോട്ടുകളാണ്. ചില കെട്ടിടങ്ങളുടെ ഒന്നും രണ്ടും നിലകളും പാർക്കിംഗിനായി സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. റോഡരികിൽ വാഹനങ്ങൾ അലക്ഷ്യമായി നിർത്തിയിട്ടതായി കാണാനായില്ല. ഇരുചക്ര വാഹനങ്ങളും കാണാനേയില്ല. മുന്തിയയിനം കാറുകൾ, പ്രത്യേകിച്ചും മെഴ്സിഡസ് ബെൻസ് കാറുകൾ ധാരാളമായി കണ്ടു. തെരുവ് കച്ചവടക്കാരും തട്ട് കച്ചവടക്കാരും നഗരത്തിൽ ഇല്ല എന്നതും പറയേണ്ടത് തന്നെയാണ്. ചൈനീസ് വംശജരെയാണ് നഗരത്തിൽ അധികവും. മംഗോളിയൻ മുഖമുള്ള ഇവർ പല തലമുറകൾക്ക് മുമ്പ് തന്നെ സിംഗപ്പൂരിൽ എത്തിയവരാണത്രേ. ലോകപ്രശസ്തമായ പല ബാങ്കുകൾക്കും സിംഗപ്പൂർ ആസ്ഥാനമായി കോർപ്പറേറ്റ് ഓഫീസുകൾ ഉണ്ടെന്ന് അവരുടെ ബോർഡുകളിൽ നിന്നും മനസ്സിലായി. ചെറു രാജ്യമാണ്. പ്രകൃതി വിഭവങ്ങളോ ധാതുക്കളോ എണ്ണയോ ഒന്നും കാര്യമായി ഇല്ല എന്ന വസ്തുതയും ഇവിടെ അവശേഷിക്കുന്നു. എന്നാൽ ഇന്ന് ലോകസമ്പത്തിന്റെ സിംഹഭാഗവും സിംഗപ്പൂരിലൂടെയാണ് ഒഴുകുന്നത്. തുറമുഖം ലോകവാണിജ്യത്തിന്റെ സിംഹഭാഗവും കൈകാര്യം ചെയ്യുന്നു. കൃത്യമായ ദീർഘവീക്ഷണത്തോടെ സിംഗപ്പൂരിലെ ഭരണാധികാരികൾ ഈ രാജ്യത്തെ അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. അക്കാര്യത്തിൽ ലിക്വാൻ എന്ന പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയെ സിംഗപ്പൂർ ജനത ആരാധനയോടെയാണ് ഓർക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനോട് അനുബന്ധിച്ച് നാട്ടുരാജ്യങ്ങൾക്ക് അവരുടെ ഭാവിയെപ്പറ്റി സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ ബ്രിട്ടൻ അനുവദിച്ചിരുന്നു. തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യമാകണമെന്നും സിംഗപ്പൂരിനെ മാതൃകയാക്കി നമുക്ക് സാമ്പത്തിക ശക്തിയാകാമെന്നും അന്നത്തെ സർ സി പി രാമസ്വാമി അയ്യർ, അന്നത്തെ ദിവാൻ, അഭിപ്രായപ്പെട്ടത് സിംഗപ്പൂരിലെ തെരുവിലൂടെ നടക്കുമ്പോൾ ഞാൻ ഓർത്തുപോയി. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

സിംഗപ്പൂർ നഗരത്തിലെ പ്രഭാതം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഈ പ്രഭാതം നടത്തുകൊണ്ട് എനിക്ക് കഴിഞ്ഞു. ഏകദേശം ഒരു മണിക്കൂർ സമയം കൊണ്ട് നഗരത്തിലൂടെ 5 കിലോമീറ്റർ ഞാൻ നടന്നു കണ്ടു. എങ്ങും കൃത്രിമമായ ആഡംബര സൗഭാഗ്യങ്ങളുടെ കാഴ്ച മാത്രമാണ് കാണാനായത്. ഏറ്റവും ദൗർലഭ്യമുള്ളതാണല്ലോ കരഭൂമി അവിടെ. അത് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ കണ്ടറിഞ്ഞു. കൃഷിസ്ഥലങ്ങളൊന്നും കണ്ടതേയില്ല. ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളും ഇല്ലേയില്ല. അതുപോലെ വ്യവസായശാലകളുടെ സാമീപ്യവും നഗരത്തിലില്ല. ആധുനിക ലോക സമ്പദ്ക്രമം രൂപപ്പെടുത്തുന്ന ഒരു പ്രമുഖ രാജ്യമെന്ന നിലയിൽ അത്തരം സ്ഥാപനങ്ങളുടെ സാന്നിധ്യമാണ് അവിടെ അധികവും കണ്ടത്. പ്രഭാത സവാരി അവസാനിപ്പിച്ച് ഞാൻ ഹോട്ടലിലെത്തി. സമയം 8 മണി കഴിഞ്ഞിരുന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം അന്ന് നഗരത്തിലെ വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനാണ് പ്ലാൻ. ആദ്യമായി പോകുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്കാണ്. പോകുന്ന വഴിക്ക് തന്നെയാണ് സിംഗപ്പൂർ നാഷണൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നതിലുപരി സസ്യശാസ്ത്രത്തിന്റെ ഒരു വൈജ്ഞാനിക കലവറയാണത്. ലോകത്ത് തന്നെ ഇത്തരം വിരലിലെണ്ണാവുന്ന ബൊട്ടാണിക്കൽ ഗാർഡനുകളേ ഉള്ളൂ. ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ശ്രോതാക്കളിൽ പലരും കണ്ടു കാണുമല്ലോ. യഥാർത്ഥത്തിൽ ഇത്തരം വൈജ്ഞാനിക മേഖലകളുടെ സൃഷ്ടിയിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള താല്പര്യം ശ്ലാഘനീയം തന്നെയാണ്. ഊട്ടിയിലെ ഈ ഗാർഡൻ ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സർവ പിന്തുണയും കൂടി ചേർന്നപ്പോൾ ലോകോത്തര നിലവാരമുള്ള ഒരു ഗാർഡനായി അത് രൂപം കൊണ്ടു. നമുക്ക് ഇനി ഒരു ഗാനം കേൾക്കാം.

സിംഗപ്പൂരിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ്. 1859 അത് സ്ഥാപിതമാകുന്നത്. 200 പ്രായമുണ്ടാതിന് ഇന്ന്. ഈ ഗാർഡൻ സന്ദർശിച്ച ശേഷമാണ് ഞങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് പോയത്. ഇത് വെറുമൊരു അമ്യൂസ്മെന്റ് പാർക്കല്ല. പച്ചപ്പ് നിറഞ്ഞ, കണ്ണിനിമ്പം നൽകുന്ന, കൂത്തുലഞ്ഞു നിൽക്കുന്ന അപൂർവയിനം ചെടികളും ചെറു ജലാശയങ്ങളും ചെറുവെള്ളച്ചാട്ടങ്ങളും സിംഗപ്പൂർ നഗരമധ്യത്തിലാണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതം ഇരട്ടിക്കും. ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞന്മാർ ഇത്തരമൊരു സസ്യോദ്യാനം നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ ബ്രിട്ടീഷ് സർക്കാർ ആത്മാർത്ഥതയോടെ തന്നെ സഹായിച്ചു. സത്യത്തിൽ അതിന്റെ പിന്നിൽ ചെറിയൊരു ബിസിനസ് ലക്ഷ്യം കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് അതിന് മുതിർന്നത്. ഒരു ഗാനത്തോടെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. 57 ഭാഗവുമായി അടുത്ത ആഴ്ച.

0: റേഡിയോ ബെൻസുകറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം മലയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10:00 വളർച്ചയുടെ പടവുകൾ, 10:30 കുഞ്ഞു കാര്യങ്ങൾ, 11:00 പ്യാർവലി ആവാസ്, 11:55 ഋജുവേദം, 11:58 അറിയിപ്പുകൾ, 12:00 കാതുകൊടുക്കാതുരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അലൻ അലക്സുമായുള്ള അഭിമുഖം, 3:30 കാതോടുപേശലം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5:30 വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ്, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7:00 കഥാസാഗ്രം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:05 പാട്ടിന്റെ പാലാടി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: എല്ലാ മനുഷ്യർക്കും പ്രാർത്ഥിക്കാനൊരു കാരണമുണ്ട്. പക്ഷേ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. ഗിൽബർട്ട് എന്നു പേരുള്ള ഒരു കൊച്ചുപയ്യൻ, ഒരിക്കൽ അവൻ പഠിക്കുന്ന സ്കൂളിൽ ഒരു മത്സരം നടന്നു. മത്സരം ഇതാണ്: ഒരു കാറുണ്ടാക്കുക. മരക്കഷണങ്ങളും അതിനെ യോജിച്ച സാമഗ്രികളുമൊക്കെ സ്കൂളിൽ നിന്ന് അധ്യാപകൻ നൽകി. വീട്ടിൽ പോയി മാതാപിതാക്കളുടെ സഹായത്തോടെ ആ കാറുണ്ടാക്കുക. മത്സര ദിവസം എല്ലാവരും ഒരുമിച്ച് സ്കൂളിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കുക, ഇതായിരുന്നു മത്സരത്തിൻ്റെ ക്രമം. ഗിൽബർട്ട് സന്തോഷത്തോടെ അട്ടഹസിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടിയെത്തി. സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയെ അവൻ വിളിച്ചു പറഞ്ഞു: പപ്പ, മമ്മി, കാറുണ്ടാക്കാൻ എന്നെ സഹായിക്കണം. കുട്ടിക്കളിക്ക് ഞാനില്ല, നീ വേറെ വഴി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പപ്പ അവനെ കൈയൊഴിഞ്ഞു. അവൻ അവൻ്റെ അമ്മച്ചിയുടെ സഹായത്തോടെ ആ കളിപ്പാട്ടം, ആ കാറുണ്ടാക്കി മത്സര ദിവസം സ്കൂളിലെത്തി. അവൻ ചുറ്റും നോക്കി, കുട്ടികളൊക്കെ മത്സരത്തിന് തയ്യാറായി നിൽക്കുന്നു. എല്ലാ കുട്ടികളും അവരവരുടെ മാതാപിതാക്കളോടൊപ്പം വന്നിരിക്കുന്നു. മാതാപിതാക്കൾ ചുറ്റും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഗിൽബർട്ട് ഏറെ ദൈന്യതയോടെ നോക്കി. അവൻ്റെ അമ്മച്ചി മാത്രം അവൻ്റെ കൂടെയുണ്ട്. മത്സരം ആരംഭിച്ചു. നിരനിരയെ നിർത്തിയിരിക്കുന്ന കാറുകൾ മുൻപോട്ട് തള്ളി നീക്കുന്നു. ഏറ്റവും ആദ്യം ഫിനിഷിംഗ് ലൈൻ കടക്കുന്ന കാർ ജയിക്കുന്നു. ഇതായിരുന്നു മത്സരം. മത്സരത്തിൻ്റെ അവസാന റൗണ്ടിൽ ഗിൽബർട്ടും മറ്റൊരു സുഹൃത്തുമെത്തി. അങ്ങനെ ഫൈനൽ റൗണ്ടിലേക്ക് മത്സരം പ്രവേശിക്കുകയാണ്. ഫൈനലിന് വിസിൽ മുഴങ്ങുന്ന മുൻപ് ഗിൽബർട്ട് പറഞ്ഞു: എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അവൻ ആ ജനക്കൂട്ടത്തിന് മുൻപിൽ മുട്ടുകുത്തി കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. മത്സരം കഴിഞ്ഞു. ഗിൽബർട്ട് വിജയിയായി. വിജയിക്കുള്ള സമ്മാനം നൽകുന്നതിന് മുൻപ് പ്രഥമ അധ്യാപകൻ അവനോട് ചോദിച്ചു: ഗിൽബർട്ട്, മത്സരത്തിന് മുൻപ് നീ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് ഈ മത്സരം വിജയിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? ശാന്തതയോടെ, ഒരു ചെറു പുഞ്ചിരിയോടെ ഗിൽബർട്ട് ഇപ്രകാരം മറുപടി നൽകി: മത്സരത്തിന് മുൻപ് കണ്ണുകളടച്ചു കരങ്ങൾ കൂപ്പി ഈ ജനസമുദ്രത്തിന് മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചത് ഈ മത്സരം വിജയിക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഈ മത്സരത്തിൽ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ കരയാതിരിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയായിരുന്നു. പരാജയപ്പെട്ടാൽ കരയാതിരിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണോ നമ്മുടെ പ്രാർത്ഥന, അതോ പരാജയപ്പെടാതിരിക്കാനോ?
1: നീർച്ചാലുകൾ
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് ആന്റണി ടി ജെ.

ഹായ് ഹലോ നമസ്കാരം. ടൈം പാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ എടുക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഈയിടെയായിട്ട് തട്ടിപ്പിന്റെ കാര്യം ഒന്നും പറയുന്നില്ലല്ലോ, പത്രങ്ങളിലും അത്ര വലിയ വാർത്തകളൊന്നും വരുന്നില്ല. അതെന്താ തട്ടിപ്പുകൾ, പ്രത്യേകിച്ച് ഓൺലൈൻ തട്ടിപ്പുകൾ ഒക്കെ കുറഞ്ഞോ എന്നൊരു ചോദ്യം നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവ്, റേഡിയോ ബെൻസികളിലെ ഒരു സ്ഥിരം ശ്രോതാവിനെ കണ്ട സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്. ശരിയാണ്, നമ്മളിപ്പോ ആ ഒരു തട്ടിപ്പുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത്രയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ലേ എന്നൊരു സംശയം അപ്പോൾ തന്നെ എനിക്ക് തോന്നി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ നമ്മുടെ ടൈം പാസിൽ പറയാമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളെ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള കുറേ കാര്യങ്ങളുമായിട്ടാണ് പതിവ് പോലെ ഇന്നും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വിവിധ ലോൺ ആപ്പ് സംഘങ്ങൾ ഈ തട്ടിപ്പുകളിലെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് ലോൺ ആപ്പ് സംഘങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇവര് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ നമ്മുടെ സംസ്ഥാനത്തേക്ക്, മറ്റ് നമ്മുടെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കല്ല, നമ്മുടെ കേരള സംസ്ഥാനത്തേക്ക് മാത്രം ഒഴുക്കിയിരിക്കുന്നത് 100 കോടിയിലധികം രൂപയുടെ വായ്പയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. 100 കോടി രൂപയുടെ വായ്പ നൽകി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ആപ്പ് സംഘങ്ങളാണെങ്കിൽ അത്രത്തോളം തുകയ്ക്കുള്ള തട്ടിപ്പിനുള്ള സാധ്യതകളുമുണ്ട് എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ സൂചന കൂടി തരാം, മുൻപ് ഇത് കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ. അതായത് ഈ ഒരു വായ്പയുടെ ഒരു പ്രത്യേകതയുണ്ട്, വായ്പ എടുത്തവരിൽ 80% കൗമാരക്കാരാണ്, അതും 25 വയസ്സിന് താഴെയുള്ളവരാണ്. 80%, അതായത് 100 കോടിയിലധികം രൂപയുടെ വായ്പ എടുത്തിരിക്കുന്നതിൽ, അതായത് ഏകദേശം 80 കോടിയിലധികം രൂപ എടുത്തിരിക്കുന്നത് 25 വയസ്സിന് താഴെയുള്ളവരാണ്. ഇതെങ്ങനെയാണ് പ്രശ്നമാകുന്നത്, നമുക്ക് അതിനെക്കുറിച്ചുകൂടെ നോക്കാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ലോൺ ആപ്പുകൾ ഉണ്ട് എന്നുള്ളത് അറിയാമോ? ഏകദേശം 540 ലോൺ ആപ്പ് സംഘങ്ങളാണ് ഉള്ളതെന്നാണ് പോലീസ് പറയുന്ന ഒരു കണക്കെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ലോൺ ആപ്പിനകത്ത് ആൾക്കാർ ചെന്ന് കുടുങ്ങുന്നതെന്ന് ചോദിച്ചാൽ, പേപ്പർ വർക്കൊന്നുമില്ലാതെ, കാത്തിരിപ്പൊന്നുമില്ലാതെ, വെറും 5 മിനിറ്റ്, അത് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് വായ്പ ലഭിക്കും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അവർ പ്രചരിപ്പിക്കുന്നത്. അതായത് വായ്പ കിട്ടാൻ വളരെ എളുപ്പമാണ്, ശരിയാണ്, പക്ഷേ തിരിച്ചടവ് മുടങ്ങിയാൽ ഉണ്ടാകുന്നത് ഭയാനകമായിട്ടുള്ള ഇടപെടലുകളാണെന്നാണ് പോലീസ്. മറ്റാരുമല്ല പറയുന്നത്, ഇതിനിരയായിട്ടുള്ളവരല്ല പറയുന്നത്, മറിച്ച് പോലീസ് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഇടപെടൽ, അതായത് അവരുടെ ഇടപെടൽ എന്ന് പറയുന്നത് ഭയാനകമായിരിക്കും എപ്പോഴാണ് ഇത് തിരിച്ചടവ് മുടങ്ങിയാൽ. ഇനി നിങ്ങൾ തിരിച്ചടവ് മുടക്കിയില്ല എന്ന് വെച്ചോ, നിങ്ങളുടെ ആ ഒരു ലോൺ അടച്ചു തീരുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ വീണ്ടും ഒരു ലോൺ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരുന്നു, അതും നിങ്ങൾ അടയ്ക്കണം. എവിടെ പരാതിപ്പെടും അറിയത്തില്ല. അപ്പം അത് നിങ്ങൾ വീണ്ടും അടച്ചു തീർത്താലോ, വീണ്ടും നിങ്ങൾക്ക് തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് ഈ ഒരു തട്ടിപ്പുകാരുടെ ഒരു പ്രധാന ശൈലി എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു ലോൺ ആപ്പുകളുടെ, ഇവരുടെ ആ ഒരു സംഘങ്ങളുടെ ഒരു ഭീഷണിയെ കുറിച്ചും അതുപോലെ തന്നെ തിരിച്ചടവ് കഴിഞ്ഞിട്ടും പണം ആവശ്യപ്പെടുന്ന സംഘത്തെക്കുറിച്ചും ഒക്കെ, 1 വർഷത്തിനുള്ളിൽ 55,000 പരാതികളാണ് സൈബർ പോലീസിന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. 55,000 പരാതികൾ, അതെന്താണെന്നറിയാമോ? നമ്മൾ പണം അടച്ചു തീർന്നു, ഇപ്പൊ 10,000 രൂപയാണ് അതിനകത്ത് എടുത്തിരിക്കുന്നത്. 10,000 രൂപയും അതിന്റെ കൊള്ളപ്പലിശയും കൂടെ നമ്മൾ തിരിച്ചടച്ച് കഴിഞ്ഞിട്ടും വീണ്ടും പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതെ, ഇവർ തരുന്നത് 10,000 മുതൽ 50,000 രൂപ വരെയാണ് സാധാരണ വായ്പ നൽകുന്നത്. ഇതിന് 36% വരെയാണ് പലിശ അവർ ഈടാക്കുന്നത്. സാധാരണ നമ്മുടെ ബാങ്കിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 8, 9, 10% ഒക്കെയാണ്. ബാങ്കുകൾ ഈടാക്കുമ്പോൾ 36% വരെയാണ് ഇവർ പലിശ ഈടാക്കുന്നത്. ഇത് ഈ ഒരു അടുത്ത സമയത്തുണ്ടായിട്ടുള്ള ഒരു വലിയ വിവാദമായിട്ടുള്ള, കണ്ണൂരിലുള്ള ഒരു ദന്തൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ലോൺ ആപ്പിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളൊക്കെ വീക്ഷിച്ചതാണ് അല്ലെ. അപ്പോൾ ആ ഒരു ആപ്പ് സംഘം, ലോൺ ആപ്പ് സംഘം തന്നെ 2025-26 വർഷത്തിൽ 300 കോടി രൂപയാണ് നമ്മുടെ രാജ്യത്ത് വായ്പ നൽകിയിരിക്കുന്ന എന്നാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ് കേട്ടോ. അല്ലാതെ വെറും പത്രവാർത്തയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 1 വർഷത്തിൽ ഈ ഒരു സംഘം തന്നെ 300 കോടിയിലധികം രൂപയാണ് നമ്മുടെ രാജ്യത്ത് വായ്പ നൽകിയിരിക്കുന്നത്. ഇപ്പൊ ഒരു വായ്പ കിട്ടണമെങ്കിൽ വളരെ ഈസിയാണ്. അതായത് ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ഫോണിലെ കോൺടാക്ട് ലിസ്റ്റിൽ പ്രവേശിക്കുന്നതിനുള്ള അനുമതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു ലോൺ തരുന്ന ഒരു ആപ്പിന് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിനുമായിട്ട് എന്താ കാര്യം? ഇപ്പൊ നിങ്ങൾ ബാങ്കിൽ ഒരു ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളുടെയും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ലിസ്റ്റ് അവർ ചോദിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ സന്ദേശങ്ങൾ അയക്കുന്നതിനും ഗാലറി
ഡിക്ഷണറി നോക്കുന്നതിനുമുള്ള അനുമതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിത് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മോട് ചോദിക്കുന്നു നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോകളെ അത് എടുക്കുന്നതിനുള്ള അനുവാദം കൂടി കൊടുക്കണമെന്ന്. എന്തിനാണ് നമ്മുടെ ഗാലറിയും ഈ ലോണുമായിട്ട് എന്ത് ബന്ധം അല്ലേ? എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഈ അനുവാദം കിട്ടുന്നതോടുകൂടി ഈ വായ്പ എടുക്കുന്ന, അതായത് വായ്പ, നമ്മളിപ്പോൾ വായ്പ എടുക്കുകയാണെങ്കിൽ വായ്പ എടുക്കുന്നവരുടെ ഫോണിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം ഈ ഒരു തട്ടിപ്പ് സംഘങ്ങൾക്കാകും എന്നുള്ളതാണ്. തുടർന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം എത്തും. ആദ്യത്തെ, അതിനകത്ത് തന്നെ ഒരു കാര്യമുണ്ട്, ആദ്യത്തെ ഒരു അടവ് എടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് കിട്ടുന്നത്, അതായത് അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നെ നമ്മളെ നിന്ന് വാങ്ങുന്നു. ഇനി വായ്പ എടുത്തവരിൽ നിന്നും ഏത് വിധത്തിലും കഴിയുന്നത്ര പണം ഈടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ലോൺ ആപ്പുകാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് വായ്പാ അടപ്പിൽ നമ്മൾ വീഴ്ച വന്നു കഴിഞ്ഞാൽ തട്ടിപ്പുകാർ ആദ്യം ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധപ്പെടുന്നവരുടെ പട്ടിക തയ്യാറാക്കും. നമ്മളിതൊന്നും അറിയുന്നില്ല, പക്ഷേ നമ്മൾ ആരെയൊക്കെ വിളിക്കുന്നു എന്നുള്ളതിൻ്റെ ലിസ്റ്റ് അവർ തയ്യാറാക്കും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കുമല്ലോ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, അങ്ങനെയുള്ളവരായിരിക്കും. തുടർന്ന് അവർ ചെയ്യുന്നത് ഫോണിൽ നിരന്തരമായിട്ടും നമ്മുടെ കോണ്ടാക്ട് ചെയ്യും. ഇത് ഓരോ മണിക്കൂർ ഇടവിട്ടായിരിക്കും ഫോൺ വിളി വരുന്നത്. അതുമാത്രമല്ല, ഇതിനകത്ത് പല ഫോണുകളിൽ നിന്നായിരിക്കും വരുന്നത്. ഒരു ഫോൺ നമ്മൾ ബ്ലോക്ക് ചെയ്താൽ അടുത്ത ഫോണിൽ നിന്നും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി എന്നിട്ടും പണം അടയ്ക്കുന്നില്ല എങ്കിലോ, രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തലാണ്. അതിലും വായ്പ അടവിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുപ്പമുള്ളവരെ, പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ ഫോട്ടോ മോർഫ് ചെയ്ത് അയക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. വായ്പ എടുത്തവർ ഇതോടെ എങ്ങനെയെങ്കിലും പണം കണ്ടെത്തി വായ്പ അടയ്ക്കുന്നതിന് വേണ്ടി ശ്രമിക്കും എന്ന് അവർക്കും അറിയാം, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പിന്നെ ഈ കേസുകൾ കൂടി വരുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനല്ല ഇത് പറഞ്ഞത്. ഇത് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കേസ് ഞാൻ പറഞ്ഞ നേരത്തെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് എസ് പി ആയിട്ടുള്ള പി ബാലകൃഷ്ണൻ നായർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ലോൺ ആപ്പിൽ കൊടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്, അല്ലെങ്കിൽ കൂടിക്കൂടി വരികയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, ഇതിനകത്ത് വിദ്യാർത്ഥികളും സ്ത്രീകളുമാണ് കൂടുതൽ ലോൺ എടുക്കുന്നത്. ഈ ഒരു ഭീഷണിപ്പെടുത്തുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് പോലീസിൽ അറിയിക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ മടിക്കരുത്. അത് ഡിജിറ്റൽ ലോൺ എടുക്കുന്ന ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് എസ് പി ആയിട്ടുള്ള പി ബാലകൃഷ്ണൻ നായർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുതലായിട്ട് ഇതിനകത്തോട്ട് പെട്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ, മറ്റാരും അറിയാതെ ചെറിയൊരു കൈവായ്പ, ഒരു 20,000 രൂപ വേണം പെട്ടെന്ന്, രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തിരിച്ചടയ്ക്കാം എന്നൊരു ധാരണയിൽ പെട്ടെന്ന് ആരും അറിയാതെ വീട്ടിലിരുന്നു കൊണ്ട് ലോൺ എടുക്കാമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഈ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുന്നത്. അതിനകത്ത് അപ്രൂവൽ അല്ലെങ്കിൽ സാങ്ഷൻ കൊടുക്കുന്ന സമയത്ത് യെസ് യെസ് അല്ലെങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ക്ലിക്ക് ചെയ്ത് അങ്ങ് പോകുന്നു. അവിടെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ്, നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഗാലറിയിൽ കിടക്കുന്ന ഫോട്ടോകൾ, നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ വിളിക്കുന്നവരുടെ ഡീറ്റെയിൽസ്, നമ്മെ വിളിക്കുന്നവരുടെ ഡീറ്റെയിൽസ്, ഇത്തരം ഡീറ്റെയിൽസ് എല്ലാമാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരത്തിലുള്ള കഴിവതും, കഴിവതെന്നല്ല, ഒരു കാരണവശാലും മൊബൈൽ ഇത്തരത്തിലുള്ള ആപ്പുകളിൽ നിന്നും പണം എടുക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്നെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമുക്ക് വായ്പകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ നമ്മൾ എത്ര പണം അടച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത്തരം ഭീഷണികളിൽ വീഴരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടൈം പാസിൽ ആദ്യത്തെ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ്, നമസ്കാരം, തിരിച്ചു വരാം ടൈം പാസിലേക്ക്. ഞാൻ അടുക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മള് അടുക്കളയിലെ ഏറ്റവും മടുപ്പിക്കുന്ന പണികളിലൊന്ന് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പണികളിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും പറയുന്നൊരു സംഗതിയുണ്ട്, പാത്രം കഴുകലാണ്. പാചകമൊക്കെ പിന്നെയും വളരെ ഈസിയാണ്, അല്ലെങ്കിൽ ഈസി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഇൻട്രസ്റ്റിംഗ് ആണ് പൊതുവെ. പക്ഷേ അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമില്ലാത്ത പണി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകൽ എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. ഞാനും അടുക്കളയിലൊക്കെ കയറി പാചകമൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്, പലപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എനിക്കും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതൊക്കെ ഒന്ന് കഴുകുന്നതാണ് പാട്. പലപ്പോഴും പലരും നമ്മളെന്താ ചെയ്യുന്നത്, ഈ പാത്രങ്ങളെല്ലാം കഴുകാതെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടിട്ട് അവസാനം ജോലി എല്ലാം കഴിഞ്ഞിട്ട് കഴുകാമെന്ന് പറയുന്ന വിഭാഗം മുതൽ ചിലരങ്ങനെയല്ല, ഓരോ പാത്രം എടുത്തു കഴിഞ്ഞാൽ അപ്പോഴപ്പോഴത് കഴുകി വെക്കുന്നുണ്ട്, അത് വളരെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അവർക്ക് ഇതൊരു വലിയ ഒരു ബേർഡൻ ആയിട്ട് തോന്നുന്നില്ല. എത്രയൊക്കെ കഴുകിയാലും സിങ്കിൽ ഇങ്ങനെ പാത്രങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എല്ലാവരും പരാതി പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. ഈ പാത്രങ്ങളൊക്കെ നന്നായി കഴുകി ഉണക്കി വെച്ച് കിച്ചൺ സുരക്ഷിതമാക്കി വെച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു ആശ്വാസമാണ് അല്ലെ. അങ്ങനെ ഒരു ആശ്വാസം വരുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതൊന്നും അല്ല ചോദിക്കുന്നത്. നമ്മളിപ്പോ കഴുകാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സ്പോഞ്ചുകള്, സ്ക്രബ്ബറുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഈ പാത്രം കഴുകുന്നതിനൊക്കെ ചകിരിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ കിട്ടും, പ്രത്യേകിച്ച് പണച്ചിലവൊന്നും തന്നെ ഇല്ല, വളരെ ഹൈജീനിക് ആണ്. കാരണം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നമ്മൾ കളയുകയാണ്. അപ്പോൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പോഞ്ച് ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്പോഞ്ചുകൾ നമ്മൾ കഴുകാറുണ്ടോ? എന്തൊരു ചോദ്യം അല്ലേ. നമ്മൾ ഈ പാത്രം കഴുകുന്ന സമയത്ത് ലിക്വിഡ് അഥവാ സോപ്പ് ലിക്വിഡൊക്കെ ഉപയോഗിച്ചാണല്ലോ ഇത് കഴുകുന്നത്. ആ സമയത്ത് ആ സ്പോഞ്ചും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എന്തിനാണ് സ്പോഞ്ച് പ്രത്യേകമായിട്ട് കഴുകുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ ചകിരി ഉപയോഗിച്ച് കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ഓരോ പുതിയ ചകിരികളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന കാര്യമില്ലായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് ഈ സ്പോഞ്ചുകളുടെ കാര്യത്തിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. പാത്രം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചുകളുടെ കാര്യമാണ് പറഞ്ഞത്, അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലായിക്കോളൂ, ഈ സ്പോഞ്ചുകളിലാണ് ഏറ്റവും കൂടുതൽ അണുക്കൾ വളരുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കണം. അതായത് അടുക്കളയെ രോഗവിമുക്തമാക്കാൻ വേണ്ടി നമ്മൾ സ്പോഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അടുക്കള വൃത്തിയാക്കുന്നതിന് വേണ്ടി, പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ സ്പോഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, സ്പോഞ്ചിനെ എങ്ങനെ വൃത്തിയാക്കാം, അല്ലെങ്കിൽ അതിനെങ്ങനെ രോഗവിമുക്തമാക്കാം, അണുവിമുക്തമാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാൻ പോവുകയാണ്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയായിരിക്കാം, പക്ഷെ ഒരാൾക്കെങ്കിലും ഇതുകൊണ്ടൊരു പ്രയോജനം കിട്ടുന്നുവെങ്കിൽ അത് ഒരു പ്രയോജനമായിക്കൊള്ളട്ടെ എന്ന് കരുതിക്കൊണ്ടാണ്. ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മാർഗം എന്ന് പറയുന്നത് തിളച്ച വെള്ളത്തിലിട്ട് തിളപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക, അതിലേക്ക് സ്പോഞ്ച് ഇട്ടിട്ട് വീണ്ടും അല്പസമയം കൂടി തിളപ്പിക്കുക. ഇങ്ങനെ തിളപ്പിക്കുന്നത് ഇതിനകത്തുണ്ടാകുന്ന അണുക്കളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നതിനെ സഹായിക്കും എന്നുള്ളതാണ്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്, അത്യാവശ്യം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് കമ്പൽസറിയാണ്. ഇനി കുറെ നമുക്ക് നാടൻ രീതികൾ അറിയാം, നമുക്കറിയാവുന്ന ചില ടെക്നിക്കുകൾ എല്ലാവരും ഉപയോഗിക്കുന്ന തന്നെയാണ് അല്ലെ. വിനാഗിരി ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ പലരും ഇത് വൃത്തിയാക്കാറുണ്ട്. അതായത് കുറച്ച് വെള്ളത്തിൽ വിനാഗിരി, ആ ഒരു വിനാഗിരിയിൽ നമ്മൾ പലരും ചേർക്കുന്നത് വിനാഗിരിയും ഉപ്പും കൂടെ ചേർക്കും, അതും കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ഇത് കലർത്തിയിട്ട് അതിൽ സ്പോഞ്ച് കുറച്ചു നേരം മുക്കി വെക്കുക, അതിനുശേഷം നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട്, അത് കീറിപ്പോകുന്ന രീതിയിലല്ല, അല്ലാതെ ഒന്ന് പിഴിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ ഒരു സ്പോഞ്ച് കുറെ കൂടെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നല്ല ഒരു ക്ലീൻ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ. നമ്മൾ ഉപയോഗിക്കുന്നു വെള്ളത്തിനകത്ത് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ചേർത്തിട്ട് അതിനകത്ത് സ്പോഞ്ച് കുറച്ചു നേരം മുക്കി വെക്കുന്നതും മികച്ച ഒരു അണുനാശിനി രീതിയാണ് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നീട് നല്ല വെയിലത്ത് ഒന്ന് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ, പെർഫെക്റ്റ് ആയി കഴിഞ്ഞു അല്ലെ. എന്തായാലും ഉപയോഗത്തിന് ശേഷം നമ്മൾ ഓരോ തവണ പാത്രം കഴുകിയ ശേഷവും നമ്മൾ സ്പോഞ്ചിലെ വെള്ളം പൂർണ്ണമായിട്ടും പിഴിഞ്ഞു കളയാൻ മറക്കരുത് എന്നുള്ളതാണ് പലപ്പോഴും പലരും അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, അല്ലാതെ തന്നെ ചെയ്തു പോകുന്ന ഒരു മിസ്റ്റേക്കാണ്. അതായത് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇതെല്ലാം കഴുകിക്കഴിഞ്ഞ ശേഷം ഈ വെള്ളം പിഴിഞ്ഞു കളഞ്ഞു എന്നിട്ട് സൈഡിലേക്ക് വെക്കും, പക്ഷേ നമ്മൾ കിച്ചണിൽ ആ ഒരു ടാപ്പ് തുറക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും വെള്ളം തെറിച്ചു വീണ് ഇത് വീണ്ടും ഇങ്ങനെ നനഞ്ഞ് കുതിർന്നുകൊണ്ടിരിക്കും. ഈ ഒരു അവസരത്തിലാണ് ഇതിനകത്ത് അണുക്കൾ പെരുകുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കഴിയുമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ചൂടുവെള്ളത്തിനകത്ത് കഴുകി പിഴിഞ്ഞു വെക്കുകയാണെങ്കിൽ അത്
മാറ്റിവെക്കുക, ഈർപ്പം തട്ടാത്ത അല്ലെങ്കിൽ ഈർപ്പം വീഴാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാനെന്ന് പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് തന്നെ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. നമ്മൾ വളരെ നിസ്സാരമാണെന്ന് കരുതുന്ന പല കാര്യത്തെക്കുറിച്ചും പല തരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പഠന വിവരങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ടൈം പാസ്സിൽ പലപ്പോഴൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു നടന്ന പഠനങ്ങളെക്കുറിച്ച്, ആ പഠനങ്ങൾ വ്യക്തമാക്കുന്നതനുസരിച്ച് പരമാവധി 3 ആഴ്ച

ആകുന്ന ഒരു സംഗതി കൂടിയാണ് ഈ ഒരു സ്പോഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചില സമയത്ത് ഈ ഒരു സമയം ആകുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് നിന്ന് ഒരു ചെറിയ സ്മെല്ലൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട, രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കണക്കൊന്നും നോക്കാൻ നിൽക്കേണ്ട, അതങ്ങ് മാറ്റിയേര് കേട്ടോ. എന്തായാലും കിച്ചൺ കബോർഡ്, സ്ലാബ് ഇതൊക്കെ തുടയ്ക്കുന്നതിന്, അതുപോലെ തന്നെ പാത്രം കഴുകുന്നതിനെല്ലാം ഒരേ സ്പോഞ്ച് ഉപയോഗിക്കുന്ന ശീലം പലർക്കും ഉണ്ട്. അത് ഇപ്പോഴേ തന്നെ മാറ്റിയേക്കുക. അത് ഓരോന്നിനും നമുക്ക് ഓരോ പ്രത്യേക സ്പോഞ്ചുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ടിരിക്കും, കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, നമ്മൾ വളരെ ഹൈജീനിക് ആയിരിക്കും, നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ കുറേ കൂടി മെച്ചമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയൊരു ബ്രേക്കിലേക്ക് കൂടെ പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചിരാം ടൈം പാസിലേക്ക് ഞാൻ അടുക്കിട്ട് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത്, ശരിയല്ലേ? അത് വീടില്ലാത്തവർ, പ്രത്യേകിച്ച് വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം, കുറച്ചു കാലം ഒരു വർഷമോ രണ്ട് വർഷമോ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ വാടകയ്ക്ക് താമസിച്ചിട്ട് പിന്നീട് അവിടെ നിന്നും ഇതെല്ലാം മാറിക്കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. ആ വീട് പുതിയൊരു വീടാണ്, ഇതെല്ലാം കൊണ്ട് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യണം. അവിടെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്ന സമയത്താണ് വീണ്ടും തിരിച്ച് അടുത്ത മറ്റൊരു വീട്ടിലേക്ക് മാറുന്നു. ഇതൊക്കെ വലിയ ഏറ്റവും കൂടുതൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, വീട്ടമ്മമാർക്ക് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ആ ഒരു വീടും ഒക്കെ ആയിട്ട് ഒന്ന് സെറ്റായി വരിക, ഒന്ന് സിങ്കായി വരിക എന്ന് പറയുന്നത്. എന്തിന് നമ്മൾ ഒരാഴ്ച മാറി നിൽക്കുന്നു, ഒരു ഹോസ്റ്റലിൽ പോയി ഒന്ന് നിൽക്കുന്നു, എന്നിട്ട് തിരിച്ചു വന്നാൽ പോലും നമുക്ക് എത്രമാത്രം അസ്വസ്ഥത, ആ ഒരു പുതിയ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാലുള്ള അസ്വസ്ഥത, തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ എത്രമാത്രം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ഒരിക്കലെങ്കിലും വീട് മാറിയിട്ടുള്ളവർക്കറിയാം. അപ്പൊ അതേസമയം ഇങ്ങനെ വർഷാവർഷം വീട് മാറിക്കൊണ്ടിരിക്കുന്നവരോ, അപ്പൊ ഇവരുടെയൊക്കെ വലിയൊരു ആഗ്രഹമാണ് ഒരു വീട്, സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ട് സർക്കാരിന്റെ തന്നെ പല തരത്തിലുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. പലരും ഒക്കെ ചെറിയ ഭൂമിയൊക്കെ വാങ്ങിട്ട് 2 സെന്റോ 3 സെന്റോ ഒക്കെ വാങ്ങിട്ട് അതിനകത്തൊരു ചെറിയ വീട്, ചെറുതെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാകും. അതിനുവേണ്ടിയിട്ട് പലതരത്തിലുള്ള കോൺട്രാക്ടർമാരെയൊക്കെ സമീപിക്കുകയും അതിനകത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുകയും അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഗതികളാണ്. പ്രത്യേകിച്ചും ഈ കോൺട്രാക്ടർമാരുമായിട്ട് പ്രത്യേകിച്ചൊരു ധാരണ ഇല്ലാതെ നമ്മളൊരു കോൺട്രാക്ടിൽ ഏർപ്പെടുകയും അവസാനം അവരൊരു വലിയ തുക ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുകയൊക്കെ ചെയ്യുന്ന പരാതികളൊക്കെ ഒരുപാട് ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള കേസുകളൊക്കെ പലതും നമ്മുടെ അടുത്തും വരുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മളൊരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവരാദ്യം ചെയ്യേണ്ടത്? നമ്മുടെ തന്നെ പ്രോപ്പറായിട്ടുള്ള രേഖകൾ, ഇനി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ കോൺട്രാക്ടറെ സമീപിച്ച് ചെയ്യുകയാണെങ്കിലും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, വളരെ ചുരുക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാം. അതായത് നമ്മൾ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു രേഖയാണ് ആ ഭൂമിയുടെ ആധാരം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിയമരേഖയാണിത്. ഇത് ശരിയായി പരിശോധിക്കാതെ നിർമ്മാണം തുടങ്ങിയാൽ പിന്നീട് പലതരത്തിലുള്ള നിയമക്കുരുക്കുകളിലേക്ക് അത് ചെന്നെത്താം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ആധാരത്തിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഭൂമി അല്ലെങ്കിൽ ഒരു വസ്തു ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ആ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്ന നിയമരേഖയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആധാരം എന്ന് പറയുന്നത്. ഇത് ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം, അതുപോലെ തന്നെ അതിരുകൾ, വിസ്തീർണം, മുൻ ഉടമകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഈ ഒരു ആധാരത്തിൽ ഉൾപ്പെടുന്ന ഒരു സംഗതി കൂടിയാണ്. അതിനകത്ത് മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം നമ്മൾ നിർമ്മാണ പെർമിറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ചെല്ലുന്ന സമയത്ത് അവർ നമ്മുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ആധാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നമ്മോട് ചോദിക്കും. ഇപ്പോൾ പലയിടത്തും ഇത് ഓൺലൈനായിട്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്, എങ്കിൽ പോലും നമ്മുടെ ആധാരത്തിൻ്റെ സ്കാൻ ചെയ്ത കോപ്പിയാണ് നമ്മൾ ഇവർക്ക് സമർപ്പിക്കേണ്ടി വരുന്നത്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ഭവന വായ്പകൾക്ക് വായ്പ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് ബാങ്കുകാർ ഈ ആധാരം വാങ്ങുകയും ചെയ്യും. വാങ്ങുക മാത്രമല്ല, ഇത് വളരെ കൃത്യമായിട്ട് സൂക്ഷ്മ പരിശോധന നടത്തുകയും കൂടെ ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഭാവിയിലുണ്ടാകുന്ന വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ, ആ ഒരു തർക്കങ്ങൾ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ആധാരം നമ്മളെ സഹായിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഒരു ആധാരം നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിക്കുന്ന സമയത്ത് എന്താണ് പരിശോധിക്കേണ്ടത് എന്ന് പറഞ്ഞില്ലല്ലോ, ആധാരത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. അപ്പം അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലവിലുള്ള ഉടമ അതുവരെയുള്ള, അതായത് നിലവിലെ ഉടമ വരെയുള്ള ഭൂമിയുടെ കൈമാറ്റ ചരിത്രം, അത് ഒരു കുറഞ്ഞത് ഒരു 12-13 വർഷത്തെങ്കിലും നമ്മളത് പരിശോധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സഹായിക്കും എന്ന് ചോദിച്ചാൽ, ഇതിനായിട്ട് നമ്മൾ മുൻ ആധാരങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് രേഖകളൊക്കെ നമുക്ക് പരിശോധിക്കാം. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു വസ്തുവിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്ക് ലോണോ ജപ്തിയോ കോടതി കേസുകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബാധ്യതകളോ ഒക്കെ അതില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് നമുക്കത് വാങ്ങിയാൽ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ വില്ലേജ് ഓഫീസിൽ നമ്മൾ കരം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ എന്ന് കരമടച്ച രസീതിലൂടെ നമുക്ക് അത് പരിശോധിക്കാൻ കഴിയും. ഇപ്പോഴത് പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ് അത് ചെയ്യുന്നത്, നമുക്കത് പരിശോധിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ്,
ആ ഒരു പൊസിഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, കൈവശ അവകാശ സർട്ടിഫിക്കറ്റും കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതുമൊക്കെ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. അതായത് യഥാർത്ഥ കൈവശം, അത് യഥാർത്ഥത്തിലുള്ള ഈ ഒരു കൈവശം ആധാരത്തിലെ വിവരങ്ങളുമായിട്ട് യോജിക്കുന്നുണ്ടോ, ഈ പൊസിഷൻ സർട്ടിഫിക്കറ്റും നമ്മുടെ ആധാരവും കൂടെ ഒന്ന് ഒത്തുനോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും കൃത്യമാണോ എന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ ആധാരത്തിൽ അതിൻ്റെ അതിരുകളൊക്കെ ഉണ്ടാകും എന്നുള്ളത്, അതുകൂടെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതായത് ഇതിൻ്റെ അതിരുകൾ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഇപ്പം അതിനകത്ത് ചിലപ്പോൾ കാണും പടിഞ്ഞാറ്, പടിഞ്ഞാറൂടെ ഒരു പൊതുവഴിയാണ്. കിഴക്ക് ഭാഗത്ത് ഇന്നയാളുടെ വസ്തുവാണ്, തെക്ക് ഭാഗത്ത്, വടക്ക് ഭാഗത്ത് ഇന്നയാളുടെ വസ്തുവാണ് എന്ന് പറഞ്ഞൊക്കെ അതിനകത്ത് കാണും. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് നേരിട്ട് പരിശോധിച്ച് നമ്മളിത് ആ പറഞ്ഞിരിക്കുന്നത് ശരി തന്നെയാണോ എന്നുള്ളത് കൂടി ഒന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെയാണ് സർവേ നമ്പർ, ഉപഡിവിഷൻ, ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് വില്ലേജ് ഓഫീസിലെ ഭൂപടവുമായിട്ട് നമ്മളൊന്ന് ഒത്തുനോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടി. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, പലർക്കും ചതിവ് പറ്റുന്ന ഒരു സംഗതി കൂടിയാണ് ഇത്. ഈ ഭൂമിയുടെ വർഗീകരണം എന്ന് പറഞ്ഞാൽ ഇത് ഏത് തരത്തിൽ പെടുന്നതാണ്, ഉദാഹരണത്തിന് നിലമാണോ അല്ലെങ്കിൽ പാടമാണോ പുരയിടമാണോ കരപുരയിടം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണോ എന്നിങ്ങനെയൊക്കെയുള്ള വർഗീകരണം അനുസരിച്ച് അതിൻ്റെ നിർമ്മാണ അനുമതി വ്യത്യാസപ്പെടും. ഇപ്പം നിലമാണെങ്കിൽ അത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണോ, അതുപോലെ തന്നെ നികത്തൽ അനുമതി വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേരള ഭൂവിനിയോഗ ഉത്തരവ് പ്രകാരം നമ്മളത് പരിശോധിക്കുകയും കൂടെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ ഇത് ചെയ്യുന്ന സമയത്ത്, ഇത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യം കൂടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡോക്യുമെൻറ്റുകൾ കൂടെയൊക്കെ വേണം. നമ്മൾ ആധാരത്തിൻ്റെ കാര്യം പറഞ്ഞു, അതോടൊപ്പം തന്നെയാണ് കരമടച്ച രസീത്, അത് നമുക്ക് വേണം. ഇനി അതുപോലെ തന്നെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് വേണം. ലൊക്കേഷൻ സ്കെച്ച്, അതിൻ്റെ പ്ലാൻ, അതിൻ്റെ റീസർവേ പ്ലാൻ, അതിരുകളൊക്കെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് വേണം. ഇനി അതുപോലെ തന്നെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ബാധ്യതകളില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അതുപോലെ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും അംഗീകൃതമായിട്ടുള്ള എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ട് തയ്യാറാക്കിയ പ്ലാൻ സഹിതമുള്ള കെട്ടിട നിർമ്മാണ പെർമിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് വളരെയധികം ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടെ എന്ന് പറയുന്നുണ്ട്, നമ്മളൊരു ആധാരം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സാധാരണഗതിയിൽ അത് സാധിക്കുന്നതേ ഉള്ളൂ. ഇനി ഭൂമി വാങ്ങുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഇത് അറിയാവുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ആധാരവും അനുബന്ധമായിട്ടുള്ള രേഖകളും ഒക്കെ ഒന്ന് പരിശോധിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ചെറിയൊരു പിഴവിനാണെങ്കിൽ പോലും പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസ്റ്റിലേക്ക്. ഞാൻ അടുക്കട്ട് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പൊ നിങ്ങളുടെ പേരിൽ രണ്ട് വാഹനമുണ്ടെന്ന് സങ്കല്പിക്കുക. ഇതിന്റെ ഇൻഷുറൻസ് നമുക്ക് നിർബന്ധമായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ CPA എന്ന് പറഞ്ഞിരിക്കുന്ന, അതായത് കമ്പൽസറി പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്ന CPA, അത് നിർബന്ധമാണ്. അപ്പൊ ഈ നിർബന്ധമായിരിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് വാഹനങ്ങൾ നമ്മുടെ പേരിലുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു CPA എടുത്താൽ മതി. ഏകദേശം 350-400 രൂപ റേഞ്ചിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് GST ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഏകദേശം 350 മുതൽ 400 രൂപ വരെയുള്ള, അത് രണ്ട് വാഹനത്തിനും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ പേരിൽ മറ്റ് വണ്ടികളിലെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, CPA അല്ലെങ്കിൽ പോളിസിയൊക്കെ ഉണ്ടെങ്കിൽ, ഈ ആക്സിഡന്റ് കവർ PA കവർ എന്നും അതിന് പറയാറുണ്ട് കേട്ടോ. ഇത് നമുക്ക് വണ്ടിയുടെ ഇൻഷുറൻസിൽ ഇത് ഒഴിവാക്കി എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് ഇന്ത്യൻ ഇൻഷുറൻസ് നിയമപ്രകാരം IRDA കൊടുത്തിരിക്കുന്നതിനനുസരിച്ച് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പേഴ്സണൽ ആക്സിഡന്റ് കവർ ഉണ്ടെങ്കിൽ അതുണ്ടായിരുന്നാൽ മതിയാകും എന്നുള്ളതാണ്. അതിന് 15 ലക്ഷം രൂപ വരെയാണ് കവറേജ് നൽകുന്ന ഒന്നായിരിക്കും എന്നുള്ളതും കൂടെ അറിയാം. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഇത് നമുക്ക് ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ പേരിൽ ഒരു വാഹനമുണ്ടായിരിക്കുകയും ആ ഒരു വാഹനത്തിൽ ഇൻഷുറൻസ്, ആ വാഹനത്തിന്റെ ഇൻഷുറൻസിൽ നമ്മൾ 15 ലക്ഷത്തിന്റെ PA കവർ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്നു, അതിന്റെ തുക നമ്മൾ അടയ്ക്കുന്നുവെങ്കിൽ പുതുതായിട്ട് നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിൽ ആ വാഹനത്തിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന PA കവർ നമുക്ക് ഒഴിവാക്കാം. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പറയാം. നമ്മുടെ പേരിൽ നമ്മുടെ കമ്പനികളിൽ നിന്നോ അല്ലാതെയൊക്കെ എടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള പേഴ്സണൽ ആക്സിഡന്റ് പോളിസി, അതിന്റെ കവറേജ് തുക 15 ലക്ഷമോ അതിൽ കൂടുതലോ ആയിരിക്കണം കേട്ടോ. ഇതുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് തുക ഒഴിവാക്കാവുന്നതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിൽ നിന്നും ഒഴിവാകുന്നത്, അതുകൂടെയാണെന്ന് പറഞ്ഞേക്കാം. ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ, അതല്ല ഏജന്റ് വഴിയാണ് നമ്മളിത് എടുക്കുന്നത് പുതുക്കുന്നത് എങ്കിൽ, ഇപ്പൊ നമുക്ക് ഒരു കാര്യമുണ്ട്, നമ്മൾ മിക്കവാറും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇൻഷുറൻസ് കമ്പനികളും അവരുടെ ഇൻഷുറൻസ് പോളിസി പുതുക്കുന്നതിന് ഓൺലൈനായിട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യമായിട്ടുള്ള മറ്റ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കഴിഞ്ഞ ആഴ്ചയും നമ്മളിന്ന് ഡിസ്കസ് ചെയ്തതാണ്, ഈ ഒരു സ്വകാര്യ കമ്പനികളുടെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അതിന്റെ റീജിയണൽ ഓഫീസോ ഏജൻസി ഓഫീസോ ഒന്നുമില്ലാത്ത ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഓൺലൈനിൽ എടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് കേട്ടോ. പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുക്കുകയോ പുതുക്കുകയോ അല്ലെങ്കിൽ ഏജന്റ് വഴിയൊക്കെ പുതുക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡു യു ഹാവ് ആൻ എക്സിസ്റ്റിംഗ് CPA കവർ എന്ന് ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാകും. അതായത് അല്ലെങ്കിൽ ഓണർ ഡ്രൈവർ PA കവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവിടെ കാണാം. അപ്പൊ അവിടെ നോ എന്ന് സെലക്ട് ചെയ്യുക. അതായത് എനിക്ക് ഇപ്പോഴും ഒരു പോളിസി PA കവർ ഉണ്ട്, അതുകൊണ്ട് ഇതിൽ എനിക്ക് വേണ്ട എന്ന അർത്ഥം വരുന്ന രീതിയിൽ നമ്മളത് സെലക്ട് ചെയ്യാം. അപ്പം അവര് നമ്മുടെ നിലവിലുള്ള പോളിസിയുടെ നമ്പറോ ഡീറ്റെയിലോ ചോദിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിൽ നമുക്ക് ആ ഒരു പോളിസി വേണ്ട എന്നാണല്ലോ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് വേണ്ട എന്നുള്ളതിന്റെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് വേറെ പോളിസി ഉണ്ടോ എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ അവർ ചോദിക്കും. അപ്പോൾ അത് നൽകിയാൽ അത് നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകദേശം 350 മുതൽ 400 വരെയുള്ള തുക GST ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്ക് അതിനകത്ത് ആ എമൗണ്ടിൽ അപ്പോഴും തന്നെ നമുക്കത് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു ആനുകൂല്യം ലഭിക്കണമെങ്കിൽ വണ്ടിയിലെ RC പേരും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണൽ ആക്സിഡന്റ് പോളിസിയിലെ പേരും ഒന്ന് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് എൻ്റെ പേരിലൊരു വാഹനമുണ്ട്, എൻ്റെ വൈഫിൻ്റെ പേരിൽ മറ്റൊരു വാഹനമുണ്ട്, അതുകൊണ്ട് ഇത് രണ്ടിൻ്റെയും പൈസ അടയ്ക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് കുറയ്ക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ ആക്സിഡന്റ് പോളിസി വരുന്ന സമയത്തും അത് രണ്ടിലും ഉള്ള പേരുകാർ ഒന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇനി നമ്മുടെ വണ്ടി നമ്മളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിന്റെ പോളിസി മറ്റാരുടെയെങ്കിലും പേരിലാണെങ്കിൽ അതും നമുക്ക് ആ ഇളവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഒരു കാറ് അല്ലെങ്കിൽ ഒരു വാഹനം ഇതിനകത്ത് അപകടത്തിൽപ്പെടുന്ന സമയത്ത് നമ്മുടെ പേരിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെയുള്ള മറ്റൊരു വാഹനത്തിന്റെ ആ ഒരു PA കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ഉപയോഗിച്ച് നമുക്ക് ക്ലെയിം ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. കാരണം എന്താണ്, ഇത് രണ്ടിനും കൂടെ ചേർന്ന് നമ്മൾ ഒറ്റ PA കവർ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് വണ്ടി ഏതാണ് എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. കാരണം എന്ന് പറയുന്നത് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത് വാഹനത്തിനല്ല, അതേസമയം നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അത് വാഹനത്തിനാണ്.
പക്ഷേ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത് വണ്ടിക്കല്ല, മറിച്ച് ആ വ്യക്തിക്കാണ് അതുള്ളത്, അതായത് ഓണർക്കാണ്. അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഷുറൻസ് നൽകുന്നത് ആ ഒരു ഓണർ, ഡ്രൈവറായിട്ടുള്ള ഓണർക്കാണ് ഈ ഒരു പേഴ്സണൽ കവർ നമ്മൾക്ക് നൽകുന്നത്, ഈ ഒരു പേഴ്സണൽ ആക്സിഡന്റ് കവർ നമ്മൾ നൽകുന്നത്. അതായത് നിങ്ങൾ കാർ ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോഴോ ഇനി ഒരു കാൽനടക്കാരനായിട്ട് റോഡിലൂടെ പോകുമ്പോഴോ പോലും അപകടം സംഭവിച്ചാൽ ഈ ഒരു പി എ കവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ ഒരു അത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊന്നും നോക്കുക. നമ്മൾ അപകടം നടക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ചിരുന്ന വ്യക്തിക്ക് സാധുവായിട്ടുള്ള ഒരു ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് പറഞ്ഞത്, കാറിന്റെ ആർ സി ബുക്കിലെ ഉടമസ്ഥനും ബൈക്കിന്റെ അല്ലെങ്കിൽ അതിന്റെ ഇൻഷുറൻസ് പോളിസിയിലെ ഉടമസ്ഥനും ഒരേ വ്യക്തി തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടും ഒരാൾ തന്നെ ആയിരിക്കണം, ആ വണ്ടികൾ രണ്ടും ഒരാളുടേത് തന്നെ ആയിരിക്കണം എന്നർത്ഥം. ഇനി അതുപോലെ തന്നെ നമ്മൾ ക്ലെയിം ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, അപകടം സംഭവിച്ച വ്യക്തിക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അംഗവൈകല്യം സംഭവിക്കുകയോ അതല്ല എങ്കിൽ മരണം തന്നെ സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പി എ കവർ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത്. ഇനി അപകടം നടന്നാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അഥവാ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണം. ഈ നമുക്ക് പി എ കവർ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള എഫ് ഐ ആർ നിർബന്ധമാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള രേഖകൾ, ഇപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെയുള്ള ഡിസ്ചാർജ് സമ്മറി ഉണ്ടല്ലോ, അതുപോലെ തന്നെ മെഡിക്കൽ ബില്ലുകൾ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, ഇനി അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കൃത്യമായി വാങ്ങുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത് നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ടൈം പാസിലൂടെ ഇതെല്ലാം പറയുന്നത്. ഞാനൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്, ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ നമസ്കാരം, തിരിച്ചുവരാം ടൈം പാസ്റ്റിലേക്ക്. ഞാൻ എടുക്കട്ട് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ ഇൻകം ടാക്സ് ITR ഫയൽ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താണെന്നറിയാമോ? എന്തായാലും ഈ ഒരു തീയതി ലാസ്റ്റ് ഡേറ്റ് ഇങ്ങനെ അടുത്ത് എത്തിയിട്ട് പോലും ഇത്തവണ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ അതിൻ്റെ ചെയ്യുന്നതിൻ്റെ എണ്ണത്തിൽ വളരെയധികം വലിയൊരു കുറവാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും ശമ്പള വരുമാനക്കാരുൾപ്പെടെയുള്ള ഭൂരിഭാഗം പേരും റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ഈ ജൂലൈ 31 എന്നുള്ള കാര്യം മറന്നുപോയതാണോ അതോ അവർ ചെയ്യാത്തതാണോ ഇനി അവസാന നിമിഷത്തിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണോ എന്നും അറിയത്തില്ല കേട്ടോ. എന്തായാലും ഫോമുകൾ നേരത്തെ തന്നെ ലഭ്യമാക്കിയതിനാൽ കാലാവധി നീട്ടാനുള്ള സാധ്യത ഒട്ടുമില്ല എന്ന് തന്നെയാണ് ഈ രംഗത്തുള്ള വിദഗ്ധരൊക്കെ പറയുന്ന കാര്യം. ഇനി അവസാന നിമിഷം ചെല്ലുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്, വലിയ തിരക്കായിരിക്കും, വെബ്സൈറ്റൊക്കെ ഹാങ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിഴയില്ലാതെ റിട്ടേൺ നൽകുന്നതിന് അത് നേരത്തെ നൽകുന്നതാണ് ഏറ്റവും ഉചിതം എന്നുള്ളതാണ് പറയുന്നത്, എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേ സമയം ഏകദേശം 2 crore+ പേര് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഇതേവരെ 64 lakh പേര് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 68% കുറവാണ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും കഴിഞ്ഞ വർഷം അവസാനം പിന്നെ ഒരു അവസാന തീയതിക്ക്, അതായത് കഴിഞ്ഞ വർഷത്തെ അവസാന തീയതിക്ക് 1 month %42 പൂർത്തിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ വെറും 13% മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് 16 ജൂലൈ 16. ഇനി നമുക്ക് കഷ്ടിച്ച് 2 weeks മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തായിരിക്കും ഇത് വൈകുന്നതിൻ്റെ കാരണങ്ങൾ? കഴിഞ്ഞ വർഷം ITR സമർപ്പിക്കുന്നതിനുള്ള കാലാവധി സെപ്റ്റംബർ വരെ നീട്ടിയായിരുന്നു. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഇപ്രാവശ്യവും സമയം ലഭിക്കും എന്ന് പല നികുതിദായകരും വിശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കുമോ നീളുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് അത് നീട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഈ രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് നീട്ടാൻ സാധ്യത ഇല്ലാത്തത് എന്ന് പറയുന്നത്? ഇതിനകത്ത് 2 ITR 1 ITR 2 അവരുടെ ഫോമുകളൊക്കെ മുൻകൂട്ടി തന്നെ ആദായ നികുതി വകുപ്പ് പുറത്തിറക്കിയായിരുന്നു. ഇത് നേരത്തെ ഫയലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സഹായകമായതുകൊണ്ട് ഇനി അത് നീട്ടാനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബിസിനസ് വരുമാനമുള്ളവർക്കാണെങ്കിൽ, അതായത് ITR 3 and 4 വരുന്നത് August 31 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ ഫോമുകൾ പുതുക്കേണ്ടി വന്നതിലാണ് ഇവർക്ക് കൂടുതൽ സമയം നൽകുന്നത്. മാത്രമല്ല ഇതെല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള സമയം നൽകുന്നതും നല്ലതാണ് എന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാന നിമിഷത്തിൽ എല്ലാവരും കൂടി കിടന്ന് ഒരുമിച്ച് ഇടികൂടി സൈറ്റുകളൊക്കെ ബ്ലോക്ക് ആക്കേണ്ട ആവശ്യമില്ലല്ലോ, അതും നല്ലതൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോമുകൾ വൈകിയത് ഉൾപ്പെടെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് നിലവിലുള്ള സമയക്രമം ഇങ്ങനെ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലുള്ളൊരു നീട്ടൽ അനാവശ്യമാണ് എന്നുള്ളതാണ് നികുതി വകുപ്പിന്റെ ഒരു അഭിപ്രായം കൂടെ പറയുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ ഒരു അവസാന നിമിഷം നമ്മൾ കൊണ്ടിരുന്ന് ഫയൽ ചെയ്താലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നികുതിദായകരിൽ ഭൂരിഭാഗം പേരും അവസാന നിമിഷം ഫയൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ഓൺലൈൻ സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ ധൃതി പിടിച്ച് ഫയൽ ചെയ്യുന്ന സമയത്ത് അർഹമായിട്ടുള്ള പല ആനുകൂല്യങ്ങളും അവകാശപ്പെടാൻ വിട്ടുപോകും, നമ്മൾ അതിനകത്ത് പല കാര്യങ്ങളും ചേർക്കാനായിട്ട് വിട്ടുപോകും. ഇനി കൃത്യമായ കണക്കുകൂട്ടലുകൾ ഇല്ലാത്ത പക്ഷം ലഭിക്കേണ്ടുന്ന റീഫണ്ട് തുക അത് കിട്ടാതിരിക്കാനോ അല്ലെങ്കിൽ കുറയുന്നതിനോ ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഈ പോർട്ടലിൽ ചിലപ്പോഴൊക്കെ സാങ്കേതിക തടസ്സമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യഥാസമയം റിട്ടേൺ സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞെന്നും വരില്ല. അപ്പോൾ അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ജൂലൈ 31 നമ്മൾ റിട്ടേൺ സമർപ്പിക്കാത്തവർക്ക് എന്തായിരിക്കും? അവർക്ക് December 31 വരെ നമുക്കത് സമർപ്പിക്കാവുന്നതാണ്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അത് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞുകൊണ്ട് വൈകിയുള്ള റിട്ടേൺ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാൻ സാധിക്കുമെങ്കിലും നമ്മൾ അതിന് ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത് ₹5000 വരെയാണ് ലേറ്റ് ഫീ ആയിട്ട് ഈടാക്കുന്നത്. ഇനി അത് മാത്രമല്ല, നികുതി വിധേയമായിട്ടുള്ള വരുമാനം ₹5 lakh താഴെയാണ് എങ്കിൽ ₹1000 നമുക്ക് ആ ഒരു ഫൈനായിട്ട് വരുന്നത്. ഇനി റീഫണ്ട് ലഭിക്കുന്നതിന് ഇ വെരിഫിക്കേഷനൊക്കെ നിർബന്ധമായിട്ടൊരു സംഗതിയാണ്. അപ്പോൾ ഇത് കൃത്യസമയത്ത് ചെയ്തില്ല എങ്കിൽ വലിയ തുക റീഫണ്ട് ലഭിക്കുന്നതിനുള്ള അർഹത നമുക്ക് ഇല്ലാതാകും. അപ്പോൾ എന്തിനാണ് ഈ ഒരു അവസാനം? എന്തായാലും നമ്മളത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? പലരും ഒക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നവരുണ്ട്, ഇത് കണക്ക് കൂട്ടി ഒക്കെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് നികുതി ഇല്ല
എങ്കിൽ, അതായത് നികുതി അടയ്ക്കണ്ട എങ്കിൽ പോലും ഈ ഒരു ITR ഫയൽ ചെയ്യേണ്ടുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ ഒക്കെ അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാത്തൊരു വ്യക്തി, അതായത് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ എത്ര തുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വരുമാനം കാണിക്കുന്നതിനുള്ളൊരു പ്രൂഫായൊക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ ലോൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു പ്രൂഫായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ഈ ITR ഫയൽ ചെയ്തിരിക്കുന്ന ആ ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. അത്തരത്തിൽ പല ബെനിഫിറ്റുകൾ ഇതിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും നമ്മളിത് ചെയ്യണം. എങ്കിൽ പിന്നെ ഈ ജൂലൈ 31 എന്ന് പറഞ്ഞാൽ 31 വരെ കാത്തിരിക്കാതെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളവർ, എലിജിബിൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും അതിന് മുൻപേ തന്നെ, കുറെ ഡേറ്റ് മുൻപേ തന്നെ കഴിയുമെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് ചെയ്യാൻ ഒരു ഞാനൊരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

0: ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചിപുരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കുന്നത് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ മഴ ഇങ്ങനെ ആർത്തലച്ച് പെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നു പോകുന്നു, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മഴ പെയ്ത് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും വലിയ ഒരു വെള്ളപ്പൊക്കമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നമ്മളെ വളരെ ഭീതിയോടുകൂടി കണ്ടിരുന്ന ഒരു കാര്യമാണ്. ഈ പ്രാവശ്യം പൊതുവെ മഴ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്, എങ്കിൽ പോലും ചില പ്രദേശങ്ങളിലൊക്കെ നന്നായിട്ട് പെയ്യുന്നുണ്ട്. വടക്കൻ കേരളത്തിലൊക്കെ മഴ വളരെയധികം ശക്തി പ്രാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഭീഷണികൾ, അല്ലെങ്കിൽ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ ഭീഷണിയോ അല്ലെങ്കിൽ മണ്ണൊലിപ്പോ ഇതുപോലെയുള്ള ഭീഷണികളൊക്കെ നമ്മളിങ്ങനെ വളരെയധികം നമ്മളെ വിഷമത്തിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വടക്കൻ കേരളത്തിലാണെങ്കിലും തെക്കൻ കേരളത്തിലാണെങ്കിലും, അല്ലെങ്കിൽ മഴയാണെങ്കിലും ശരി വെയിലാണെങ്കിലും, നമുക്ക് വളരെയധികം ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. സാധാരണഗതിയിൽ ഈ മൃഗങ്ങളൊക്കെ, അല്ലെങ്കിൽ വന്യജീവി സംഘർഷം, മനുഷ്യ വന്യജീവി സംഘർഷം ഇപ്പോൾ ഒരു സ്ഥിരം പതിവ് കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അധികം വനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അത് വെള്ളപ്പൊക്കമാണെങ്കിലും ശരി, അതല്ലാത്ത സമയത്താണെങ്കിലും ശരി ഉള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ഈ പാമ്പുകളുടെ ശല്യം, അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇനി ഈ മഴ സമയത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാണെങ്കിലും അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ, ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി തന്നെയാണ്. കൊതുകാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടൊക്കെ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഈച്ച പരത്തുന്ന രോഗങ്ങളൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ റേഡിയോ ബെൻസിഗർ ഇത്തരത്തിലുള്ള പ്രത്യേകം പ്രോഗ്രാമുകൾ, പ്രത്യേകം ഷോകൾ, പ്രത്യേകിച്ച് ഡോക്ടർമാരുമായിട്ടുള്ള പ്രോഗ്രാം, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ശ്രോതാക്കളെയൊക്കെ ഒന്ന് ഈ കാര്യത്തിലേക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. പക്ഷേ അവരെ ഒന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ പോകാൻ നേരത്ത് പലയിടത്തും പറയുമല്ലോ, ഞാനേ ഇതെടുത്തോന്നൊന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. അതെന്താ, നമ്മൾ മറന്നുപോകുന്നതല്ല, നേരത്തെ എടുത്ത് വെക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരു ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ. നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തൊക്കെ പോകാൻ നേരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൊബൈൽ എടുത്തായിരുന്നോ, പേഴ്സ് എടുത്തായിരുന്നോ, പൈസ എടുത്തിരുന്നോ, ഇങ്ങനെയൊക്കെ നമ്മളടുത്ത് ചോദിക്കുന്നത് എന്തിനാണ്? അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യും, ശരിയാണ്, എല്ലാം ഓക്കെയാണ്. നമ്മൾ റേഡിയോ ചെയ്യുന്നത് അതുതന്നെയാണ്, നമ്മളൊന്ന് ഓർപ്പിക്കുന്നു കൊതുകിനെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പ്രശ്നങ്ങളാണ്, അതുപോലെ തന്നെ മഴയാണ് വരുന്നത്, ഇഴജന്തുക്കളുടെയൊക്കെ ശല്യമുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചില പ്രദേശങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ പാമ്പുകളുടെ ശല്യം, ഇഴജന്തുക്കളുടെ ശല്യം വളരെ കൂടുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ചില ചെടികളുടെ അടുത്ത് ഇത് കൂടുതലായിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഏതെങ്കിലും കല്ല് കട്ടയൊക്കെ വീടിനോട് ചേർന്ന്, അതുപോലെ തന്നെ വിറകുകൾ കൂട്ടിയിടരുത്, ഇതൊന്നും ചേർത്ത് വെക്കരുത് എന്ന് പറയും. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ ഇതിനെ സുഖമായി ഒളിച്ചിരിക്കാം. അതുപോലെ തന്നെ കാലാവസ്ഥ അനുകൂലമല്ല എങ്കിൽ പോലും അതിനനുകൂലമായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയ്ക്ക് അവിടെ ഒരു സംവിധാനമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഒന്ന് രണ്ട് ചെടികളുടെ കാര്യമൊക്കെ ഒന്ന് പറയാം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. ഈ മുല്ലച്ചെടി എന്ന് പറയുന്നത്, അതായത് മാല കെട്ടുന്നതിനും അതുപോലെ തന്നെ മണത്തിനുമായിട്ടെല്ലാം നമ്മൾ മുല്ലപ്പൂക്കൾ എടുക്കാത്തവർ, മുല്ലപ്പൂക്കൾ ഉപയോഗിക്കാത്തവരൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ മിക്കവാറും വീടുകളിലൊക്കെ ഇതിൻ്റെ ചെടി, അതായത് മുല്ലവള്ളി, അത് നിറയെ പൂക്കളുമായിട്ടൊക്കെ ഇങ്ങനെ കാട് പോലെ പടർന്ന് കിടക്കുന്ന തണലുള്ള ഇടങ്ങൾ പലപ്പോഴും പല വീടുകളിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. സാധാരണ ഇപ്പോൾ പലയിടത്തും ഒക്കെ കുറ്റിമുല്ലയൊക്കെ വെച്ചിട്ട് ചെടിച്ചട്ടിയിലാണ്, ഞാൻ അതിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഇങ്ങനെ മുല്ല ഇങ്ങനെ പടർന്നു കിടക്കുന്ന സ്ഥലമുണ്ട്. നല്ല മണമുള്ള ഇത്തരം ചെടികളുടെ ഇടയിൽ പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ഇടം കൂടിയാണ്, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അത് മാത്രമല്ല കേട്ടോ, ചെറിയ തരത്തിലുള്ള ഇരകളെ പിടിക്കാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് ഒളിച്ചിരിക്കാനും ഒക്കെ പാമ്പ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കും. അതുകൊണ്ട് ഈ മുല്ലച്ചെടികളൊക്കെ വളർത്തുന്നവർ, ഇതുപോലെ കാടുപോലെയൊക്കെ വളർത്തുന്നവർ ഒരു ചെറിയ ശ്രദ്ധ നൽകുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ഈ ഒരു മഴ സമയത്ത് അതിന് ഒളിച്ചിരിക്കാനുള്ള ഒരു സൗകര്യമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ ഇടതൂർന്ന് കൂട്ടമായിട്ട് വളരുന്ന മുള, ആ ഒരു മുളഞ്ചെടികൾ പാമ്പുകൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഗതി തന്നെയാണ് കേട്ടോ. കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു ആകൃതി, അതിൻ്റെ തണല്, തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷം, അതുപോലെ തന്നെ ഇരയെ പതുങ്ങിയിരുന്ന് പിടിക്കുന്നതിനുള്ള മാർഗം, ആ ഒരു മാർഗമായിട്ട് പാമ്പുകൾ ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് ഉള്ളവരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, വീടിനോട് ചേർന്ന് ഒരിക്കലും മുള വളർത്തരുത്, അല്ലെങ്കിൽ വളർത്തില്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു സംവിധാനമൊക്കെ മാറിപ്പോയി. കാരണം അന്നത്തെ പോലെ ഏക്കർ കണക്കിനൊന്നുമല്ല, 2 സെന്റിലും 3 സെന്റിലും ഒക്കെ നിൽക്കുന്ന വീടുകൾ ഒരു മുളഞ്ചെടി വളർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീടിനോട് ചേർന്ന് വളർത്താനേ നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വീടിനോട് ചേർന്നുള്ള മതിലോ അതുപോലെ തന്നെ ചുമരിലോ ഒന്നും ഇത് വളർത്തരുത് എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു സംഗതിയാണ് ഇങ്ങനെയുള്ള മുളങ്കൂട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, അതുപോലെ തന്നെ ഉള്ളതാണ് ഇഞ്ചിപ്പുല്ല് എന്ന് പറയുന്നത് അല്ലെ. സുഗന്ധദ്രവ്യങ്ങൾ, ആയുർവേദ നാട്ടു മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഇഞ്ചിപ്പുല്ല് എന്ന് പറയുന്നത്. ഇതിനെ ലെമൺ ഗ്രാസ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. ഇതുപോലെ തന്നെയാണ് വയറുവേദന, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വളരെ ഉത്തമമാണ് ഇത് എന്നുള്ളതാണ്. ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നതിനും ഈ ഒരു ലെമൺ ഗ്രാസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് കൂട്ടമായി വളരുന്ന ഈ ഒരു ചെടിയുടെ പരിസരത്ത് ഇരയെ തേടി പാമ്പുകൾ വരാറുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മറക്കരുത്. അപ്പൊ ഇത് വീടുമായിട്ട് ചേർന്ന് വീടിനടുത്തോട്ടാണെങ്കിൽ, അതല്ല എങ്കിൽ നമ്മുടെ പറമ്പുള്ളവർക്കാണെങ്കിൽ പോലും പറമ്പിലൊക്കെ ഇത്തരത്തിലുള്ള ഇഞ്ചിപ്പുല്ല് നിരന്ന് നിൽക്കുന്ന കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചന്ദനം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ വീട് വളപ്പുകളിലൊന്നും ചന്ദനമരങ്ങൾ ഇല്ല അത് എന്ന് ഉള്ളൊരു കാര്യം കൂടെ ഉണ്ട്. എന്തായാലും ഏറെ വലിപ്പം വെക്കുന്നതും തന്നെ അതുപോലെ തന്നെ തണുപ്പ് നൽകുന്നതുമായിട്ടുള്ള ഒരു വൃക്ഷമാണ് ചന്ദനം എന്ന് പറയുന്നത്. ഇതുണ്ടാക്കുന്ന വീടുകൾ ഇപ്പോൾ വളരെ കുറവാണെങ്കിൽ പോലും നമ്മളൊന്ന് സൂക്ഷിക്കണം. നമ്മുടെ വീട്ടിന് പ്രത്യേകിച്ച് കുറച്ചുകൂടെയൊക്കെ ആ കിഴക്കൻ മേഖലകളിലൊക്കെ ഉള്ളവരൊക്കെ, അവർക്ക് ഇത്തരത്തിലുള്ള ചന്ദന മരങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. കാരണം തണുപ്പേറിയ ഇവയുടെ പരിസരത്തേക്ക് ചെറിയ ജീവികൾ എത്തുന്നത് പ്രതീക്ഷിച്ചായിരിക്കും അവിടെ പാമ്പുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദന മരങ്ങൾ വീടിന് സമീപമുള്ളവര് ഒരു പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറഞ്ഞത്. ഇനി എന്തു തന്നെയാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യാനുള്ളത് ശുദ്ധി അല്ലെങ്കിൽ വൃത്തി തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പുല്ലുകൾ അല്ലെങ്കിൽ മരങ്ങൾ ഇതൊക്കെ കാട് പിടിച്ച് കിടക്കാതെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് കല്ലുകൾ മരങ്ങളൊക്കെ കൂട്ടം കൂടി ഇട്ടുകൊണ്ട് അതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിന്റെ പരിസരത്തേക്ക് ഇതുപോലെയുള്ള ഇഴജന്തുക്കളൊക്കെ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, പക്ഷേ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ടൈം പാസിന്റെ സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എടുക്കേണ്ട സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഇനിയും നമുക്ക് ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള ഒരുപിടി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എടുക്കേണ്ട സന്തോഷം ഇന്നത്തെ ടൈം പാസിൽ നിന്നും സ്നേഹപൂർവ്വം വിട വാങ്ങുന്നു.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

ചൊല്ലി ഒരു കൊല്ലം തീരും മുൻപേ പെണ്ണെ നിൻ കഴുത്തേല് താലി വീഴും. ഒരു മാസം തീർന്നില്ല പെണ്ണില്ലാതിൻ മുമ്പേ കമലപ്പൂ പോലും.